പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

എല്ലാവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 16 2026 ഓഗസ്റ്റ് 1 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നമ്മൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി എല്ലാവരെയും ചിരിച്ചുകൊണ്ട് തന്നെ കണ്ടുമുട്ടാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, എന്നാൽ ജീവിതത്തിൽ ആരൊക്കെ തളർത്തിയാലും ഈ ചിരി അവസാന ശ്വാസം വരെ മായില്ല എന്ന് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ കാണിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടേഴ്സ് ചാറ്റ്. 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ. 2 മണിക്ക് വിമുക്തി. 3 മണിക്ക് ടെക് ബൈറ്റ്സ്. വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്. 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5:30 അക്ഷരമുദ്ര. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി. രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്. 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം. 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 1. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമത്തം നിരോധിച്ചതും ലണ്ടൻ പാലം തുറന്നതും ഗാന്ധിജി കൈസർഹിന്ദ് അടക്കം എല്ലാ ബഹുമതികളും തിരിച്ചേൽപ്പിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 1. ഇന്ന് അന്താരാഷ്ട്ര ശ്വാസകോശ അർബുദ ബോധവൽക്കരണ ദിനം. ഏറ്റവും അപകടകരമായ അർബുദങ്ങളിൽ ഒന്നാണ് ശ്വാസകോശ അർബുദം. ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരിക്കലും ലക്ഷണങ്ങൾ ഒന്നും പ്രകടമാകണമെന്നില്ല. പുകവലി തന്നെയാണ് ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന കാരണം. വായുമലിനീകരണവും ശ്വാസകോശ ക്യാൻസർ സാധ്യത കൂട്ടുന്നുണ്ട്. ശ്വാസകോശ ക്യാൻസർ ബാധിതരിൽ 67% പുരുഷന്മാരാണ്. ഒന്നാം ലോക മഹായുദ്ധ സമയം ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. 1834 ഓഗസ്റ്റ് 1 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമത്തം നിരോധിച്ചത്. 1831 ഓഗസ്റ്റ് 1. പ്രഥമ ചൈന ജപ്പാൻ യുദ്ധം കൊറിയയിൽ ആരംഭിച്ചത് 1893 ഇന്നേ ദിവസമായിരുന്നു. 1920 അടക്കം എല്ലാ ബഹുമതികളും തിരിച്ചേൽപ്പിച്ചത് 1920 ഇന്നേ ദിവസമായിരുന്നു. 1920 ഓഗസ്റ്റ് 1 നിസ്സഹകരണ സമരം തുടങ്ങിയത്. ഇതിൽ സഹകരിക്കാതെ ബിപിൻ ചന്ദ്രപാൽ കോൺഗ്രസ് ഉപേക്ഷിച്ചു. 1953 ഓഗസ്റ്റ് 1. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആരംഭിച്ചത് 1957 ഇന്നേ ദിവസമായിരുന്നു.

0: ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് 1986 ഓഗസ്റ്റ് 1-നായിരുന്നു. മലയാളത്തിൽ സുപ്രധാന നിഘണ്ടുകൾ രചിച്ച പണ്ഡിതനായ ടി രാമലിംഗപ്പിള്ളയുടെ ചരമദിനമാണ് ഇന്ന്. 1968 ഓഗസ്റ്റ് 1-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഡാറ്റ. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരം മാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി കെ പി അനിൽകുമാർ.
2: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി 1,880 കോടി രൂപയുടെ ദേശീയപാതാ പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന നരേന്ദ്രമോദി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. വെറുപ്പും വിദ്വേഷവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഈയിടെ ജന്തർ മന്ദറിലെ യുവജന പ്രക്ഷോഭത്തിൽ ചിലർ തനിക്കും മരിച്ചുപോയ അമ്മയ്ക്കുമെതിരെ വിദ്വേഷവാക്കുകൾ ചൊരിഞ്ഞതുകൂടി പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്. രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട യുവതയെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടത് അനിവാര്യമാണെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച സംഭവത്തിൽ മെറ്റയുടെ ഔദ്യോഗിക വിഭാഗത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മെറ്റയുടെ ആഗോള സംഘം അടുത്ത ആഴ്ച മധ്യത്തോടെ ഇന്ത്യയിൽ എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ പൊതുവിപണി വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ രണ്ടിടങ്ങളിൽ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോറാക്കിയത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വില വ്യതിയാനം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ആശ്വാസമേകുന്നതിനും പൊതുവിതരണ ശൃംഖലയുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണക്കാലത്ത് വിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് ഓണം ഫെയറുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 8 എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകളിലേക്ക് നെല്ല് കയറ്റി അയക്കുന്ന ട്രക്കുകളിലും ലോറികളിലും GPS ട്രാക്കിംഗ് സംവിധാനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ലോറികളിൽ GPS പ്രവർത്തിക്കുന്നുണ്ടെന്ന് മില്ലുടമകൾ ഉറപ്പാക്കണമെന്ന് മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഭൂമി തരംമാറ്റം പട്ടയം തുടങ്ങിയവയുടെ അപേക്ഷകൾ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2.5 ലക്ഷത്തോളം ഭൂമി തരംമാറ്റപേക്ഷകളാണ് ലഭിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ഭവന നിർമ്മാണത്തിനും മറ്റും തരംമാറ്റം അത്യാവശ്യമായതിനാൽ പട്ടികജാതി പട്ടികവർഗ മേഖലകൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. SC ST ഉന്നതികളിലെ പട്ടയങ്ങൾ 1 വർഷത്തിനകം പൂർണ്ണമായി വിതരണം ചെയ്യാൻ കഴിയണം എന്നും മന്ത്രി നിർദ്ദേശിച്ചു. ശബരിമലയിലെ നെയ്യിൽ ക്രമക്കേട് നടത്തിയ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം സമർപ്പിച്ച റിപ്പോർട്ടിലേതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്രാമീണ സ്വയംപര്യാപ്തതയും സ്വാശ്രയത്വവും ലക്ഷ്യമിട്ട് ഉൽപ്പാദിപ്പിച്ച ഖാദി വസ്ത്രങ്ങൾ പുതുതലമുറ ശീലമാക്കണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട്ട് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ച് ഇന്നലെ രാത്രി 12

0: പന്ത്രണ്ടിന് കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ബാക്കി 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. പത്തനംതിട്ട, വയനാട് ജില്ലയിലെ അംഗണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കൊളപ്പറയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. അടൂർ മല മഷികല്ലേൽ രവി എന്നയാളുടെ വീടിന് മുകളിൽ മണ്ണ് വീണ് വീട് പൂർണ്ണമായും നശിച്ചു. വീട്ടുടമ രവിയും മകനും രക്ഷപ്പെട്ടെങ്കിലും ഭാര്യ സുമതിയെ കാണാനില്ലെന്നാണ് വിവരം. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. മറ്റന്നാൾ ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കേരളം പുരസ്കാരം ഏറ്റുവാങ്ങും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ രാവിലെ 11:30 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വരെ തുറക്കുമെന്ന് ജില്ലാ കലക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തോതനുസരിച്ച് ഷട്ടറുകൾ 40 സെന്റിമീറ്റർ വരെ ഉയർത്തിയേക്കാം. ഡാമിന്റെ സമീപ പ്രദേശത്തെ താമസക്കാരും പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ വിഭാഗം ജൂഡോയിൽ സ്വർണമെഡൽ നേടിയ അസ്മിത അടയെയും പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഹർഷ് സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ് ഇവരുടെ മികച്ച പ്രകടനമെന്ന് CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസ്മിത അടയുടെ ശ്രദ്ധേയ പ്രകടനം ദീർഘകാലം ഓർമ്മിക്കുമെന്നും രാജ്യത്ത് ജൂഡോ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ താരം തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലോൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. ഇതോടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഡെക്കാത്ലോൺ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി അദ്ദേഹം മാറി. ബോക്സിംഗിൽ ഇന്ത്യയുടെ ലോവ്ലീന ബോർഗഹൈൻ, സാക്ഷി പ്രിയ എന്നിവർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇതുവരെ ആകെ 9 താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ബോക്സിംഗ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര വെള്ളി മെഡലും യശ്വർ സിംഗ് വെങ്കല മെഡലും നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ യശ്വർ സിംഗിന്റെ കന്നി അംഗമായിരുന്നു ഇത്. 85.83 മീറ്ററാണ് അദ്ദേഹത്തിന്റെ നേട്ടം. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവുമടക്കം ഇന്ത്യയുടെ മെഡൽ നേട്ടം 23. 9 ദിവസം പിന്നിട്ടപ്പോൾ 128 മെഡലുകൾ നേടിയ ഓസ്ട്രേലിയയാണ് ഒന്നാമത്. ഇന്ത്യ 10th സ്ഥാനത്താണ്.
0: മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് കോഴിക്കോട്ട് ചാലിപ്പുഴയിൽ തുടക്കമായി. ചാലിപ്പുഴയിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇന്റർമീഡിയറ്റ് കാറ്റഗറി എക്സ്ട്രീം സ്ലാലം മത്സരങ്ങളായിരുന്നു ഇന്നലെ. പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരം ജിയോവാനി ജിയോർഗി 1st സ്ഥാനവും ഇന്ത്യൻ താരങ്ങളായ നജികേത ഗുപ്ത, നവീൻ യാദവ് എന്നിവർ 2-ഉം 3-ഉം സ്ഥാനം നേടി. വനിതാ വിഭാഗത്തിൽ കർണാടകയിലെ എസ് മസ്കാൻ 1-ഉം എറണാകുളത്തെ 13-ഉകാരി ഡോണ മർസല 2-ഉം സ്ഥാനം നേടി. വൈകിട്ട് പുലിക്കയത്ത് റോക്ക് സ്റ്റാർ കൌഷിക് ടീമിന്റെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ ചാലിപ്പുഴയിൽ ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ്. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം മന്ത്രി PK ബഷീർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് 4 KSRTC ബസ് സർവീസുകൾ മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിലും തീരദേശ മേഖലയിലും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവും സമയബന്ധിതവുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുകയാണ് പുതിയ സർവീസുകളുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും വിവിധ വകുപ്പുകളുടെ പ്രവർത്തന ഏകോപനത്തിന് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്നു. മന്ത്രിമാരായ KA തുളസി, AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം വേങ്ങരയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഫ്ലൈഓവറിന് DPR തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കാൻ നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ഇതിന്റെ മാപ്പിംഗ് ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ സർവേക്കായി 5 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിവിധ വിഭാഗങ്ങളിലേക്ക് സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര അക്കാദമി അപേക്ഷകൾ ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം. അവസാന തീയതി അടുത്ത മാസം 10th. അന്താരാഷ്ട്ര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ നൌ, മലയാളം സിനിമ ടുഡേ, വേൾഡ് സിനിമ എന്നീ വിഭാഗങ്ങളിൽ 2025 സെപ്റ്റംബർ 1-നും 2026 ഓഗസ്റ്റ് 31-നും

0: നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. സംസ്ഥാനത്ത് 165,000 മെട്രിക് ടൺ അരി ഈ മാസം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭൂമി തരംമാറ്റം പട്ടയം അപേക്ഷകൾ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിവേഗം തീർപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രത. വയനാട്, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വനിതാ ജൂഡോയിൽ ഇന്ത്യക്ക് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യസരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതികളുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനു പുറമെ 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിനു പകരം രാഷ്ട്രനിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്നും അവരോട് കരുണ കാണിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ പ്രയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം അതേ കരുണയും ഉൾക്കാഴ്ചയും പുലർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
1: बचपन में गलतियां होती है और बचपन में गलतियों से सुधरने का अवसर भी होता है. एक गुमराह बच्चे हैं, उनको राह दिखाना हमारा काम है. उनको सजा देना, अदालतों के चक्कर कटवाना, समाज में उनको प्रताड़ित करना, इससे हम परिस्थितियां नहीं बदल पाएंगे. मैं उन्हें माफ करना चाहता हूं. मैं इन बच्चों को कहता हूं, बच्चों आओ, हम देश के लिए साथ मिलकर के आगे बढ़े और आपका भी आगे बढ़ना निश्चित हो.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ വൈകുന്നേരം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുമായി സംസാരിക്കുകയും പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ ഇന്ത്യയ്ക്കുള്ള അതീവ ജാഗ്രത അറിയിക്കുകയും ചെയ്തു. വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഏത് സാഹചര്യത്തിലും ഒഴിവാക്കണമെന്ന് ടെലിഫോൺ സംഭാഷണത്തിനിടെ ഡോക്ടർ ജയശങ്കർ ശക്തമായി ആവശ്യപ്പെട്ടു. ഏത് പക്ഷത്തു നിന്നുള്ളതായാലും ഇത്തരം ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗോരിതത്തിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യലുണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഊർജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യസരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ളോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപ

0: വ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യം ഒരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. യു കെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആന്റി ബർണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9th ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അമിതാഡെ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10th സ്ഥാനത്താണ്. 128 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ് 1st സ്ഥാനത്ത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്നലെ വൈകിട്ട് മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം ഉരുൾപൊട്ടി. കുടയത്തൂർ കോളപ്പുറയ്ക്ക് സമീപം അടൂർ മലയിലാണ് ഉരുൾപൊട്ടിയത്. ഒരു വീട് തകർന്നു, ഒരാളെ കാണാതായി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും തൊടുപുഴ നഗരത്തിന്റെ വിവിധയിടങ്ങളിലും വെള്ളം കയറി. കരിങ്കുന്നം നെല്ലാപ്പാറയിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞു. അടിമാലി മേഖലയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയാണ്. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, എരുമേലി ജനവാസ മേഖലകളിൽ വെള്ളം പൊങ്ങി. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ ഈരാറ്റുപേട്ട ടൌൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. മണിമലയാറും പുല്ലകയാറും കരകവിഞ്ഞൊഴുകിയതോടെ കൂട്ടിക്കൽ കോസ്വേയും ചപ്പാത്തും മുങ്ങി. ചിറ്റാർപ്പുഴ കരകവിഞ്ഞതോടെ പൊൻകുന്നം എരുമേലി റോഡിലേക്കും മണ്ണംപ്ലാവിൽ റോഡിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം ഇരച്ചുകയറി. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ റാന്നി, കോന്നി പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. പമ്പ, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാലക്കാട് മംഗലം അണക്കെട്ടിന്റെയും തിരുവനന്തപുരം നെയ്യാർ, അരുവിക്കര ഡാമുകളുടെയും ഷട്ടറുകൾ തുറക്കും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി അടൂർ മലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ആസ്ഥാനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കേരളത്തിൽ 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചു. നിരോധനം അവസാനിച്ച പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. പാക് അധീന കശ്മീരിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ കടുത്ത എതിർപ്പിന്റെയും തിരസ്കരണത്തിന്റെയും തെളിവാണെന്ന് വ്യക്തമാക്കി ഇന്ത്യ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാന്റെ നടപടികൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ഭൂട്ടാനിലെ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ഭൂട്ടാന്റെ 13th പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട 5th ഇന്ത്യ ഭൂട്ടാൻ വികസന സഹകരണ ചർച്ചകൾക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനെ കീഴടങ്ങാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജോർദാനിലെ US സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നിഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജന

ഞങ്ങൾ നിശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷാവസ്ഥയിൽ ഇന്ത്യയുടെ ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഊർജ്ജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യസരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി.

0: കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യക്ക് ആദ്യ സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും

ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: കറിക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന്.

0: വർഷം നെല്ലിമുക്ക് മുളങ്കാടകം കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: സ്വാഗതം.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ.
3: ആരോഗ്യത്തിന്റെ പഞ്ച്.
4: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നം
4: ആരോഗ്യത്തിന്റെ ഉറവ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ക്ഷ്യങ്ങളും നല്ല ഒരു കുസൃതി ചോദ്യവും ഒരു കുറച്ച് നല്ല പാട്ടുകളും ഒക്കെ
1: എല്ലാം എല്ലാമായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ആരാണുള്ളത്? പാർവതിയാണുള്ളത്. അപ്പോൾ പാർവതി, ഞാനും കൂടി ഇങ്ങനെ ജിൽ ജില്ലായിട്ട് ഇരിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട്. അപ്പോൾ ശ്രോതാക്കളെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് ശ്രോതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പങ്കെടുക്കേണ്ടത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളിലേക്ക് അറിയിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. അങ്ങനെ വിശേഷങ്ങളിലൊക്കെ പോവുകയാണ് അല്ലേ പാർവതി?
0: അതെ ബീനശേഷി, നമ്മൾ വിശേഷങ്ങളിലോട്ടൊക്കെ പോവുകയാണ്. നമ്മൾക്കിങ്ങനെ നല്ല കുറച്ച് വിശേഷങ്ങളുണ്ട്, അതേപോലെ നമുക്ക് ഇച്ചിരി വിഷമമായ വിശേഷങ്ങളൊക്കെ ഉണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെയും നല്ല മഴ പെയ്യുകയാണ്. നമ്മളിങ്ങനെ സ്റ്റുഡിയോയിലോട്ട് കയറുന്നതിന് മുമ്പേ നല്ല മഴയാണ്. നമ്മളിങ്ങനെ വളരെ ദുരിതമൊക്കെ അനുഭവിച്ച് മഴയൊക്കെ നനഞ്ഞ് ഭയങ്കര ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM വരുമ്പോൾ നമ്മൾ കുറച്ച് എനർജി ആയിട്ട് ഇരുന്നാലല്ലേ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരിച്ചിരി എനർജി ആവത്തോളല്ലേ?
1: തീർച്ചയായിട്ടും രാവിലെ ഉണരുമ്പോൾ ഈ ഒരു മഴയത്ത് എല്ലാവരും ഇങ്ങനെ മൂടി പതിച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ ഉള്ളൊരു ടൈമാണ്. പക്ഷേയെങ്കിലും മഴയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ്റെ ഉറവിടം തന്നെയാണ് മഴയെന്ന് പറയുന്നത്, ലഹരിയാണ് മഴയെന്ന് പറയുന്നത്. പക്ഷേ ഓരോ നിമിഷവും ഓരോ ദിവസവും പ്രകൃതി നമ്മളോട് കാണിക്കുന്ന ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ മനുഷ്യർ പ്രകൃതിയോട് നൽകുന്ന അതിനുള്ള പ്രതിഫലമായിട്ടായിരിക്കാം അല്ലേ? ഓരോ നിമിഷങ്ങളും ഓരോ പുലരിയും ഇന്ന് ഉണരുന്നത് വളരെ ദുഃഖകരമായ വാർത്തയോടുകൂടിയാണ് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള. കാരണം ഇപ്പോൾ ഒരു വർഷം കഴിയുന്നതേ ഉള്ളൂ നമ്മൾ ഓരോ ദുരന്തം കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അടുത്തൊരു ദുരന്തം വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ മഴ, ശക്തമായ മഴയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഴയിൽ വലിയൊരു ദുരന്തമാണിന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് നല്ലത് മാത്രം നടക്കട്ടെ എന്ന ഒരു മനസ്സോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ ഉണരുന്നത് അല്ലേ?
0: അതെ, തീർച്ചയായും അങ്ങനെയാണ്. ഇപ്പം സംസ്ഥാനത്ത് നല്ല മഴയുടെ അലേർട്ടൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ മഴ ആസ്വദിക്കുന്നതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ ശ്രദ്ധിക്കുക തന്നെ വേണം അല്ലേ? ജാഗ്രത എല്ലാവരും നോക്കുക. കാരണം നമുക്കിപ്പോൾ ഗവൺമെൻറ് എല്ലാ ദിവസവും നമുക്ക് അലേർട്ട് തരുന്നുണ്ട്. മഴ വരുന്നതിന് 2-3 ദിവസം മുൻപേ നമുക്ക് അലേർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മഴയാണ് ഇനി കുറച്ച് ദിവസങ്ങളിൽ, എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് ഗവൺമെൻറ് അലേർട്ട് തന്നിട്ടുണ്ടായിരുന്നു. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കണമെന്നും അലേർട്ട് തന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപകമായ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടി, 3 പേർ മരിച്ചു. പത്തനംതിട്ട റാന്നി ടൗണിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ കേരളത്തിൽ മലയോര പ്രദേശങ്ങളാണ് കൂടുതലും മഴയുടെ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് മുന്നേ നമുക്ക് അലേർട്ടൊക്കെ തന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കണമെന്നും സുരക്ഷിതരാണോ എന്ന് നോക്കണമെന്നും നമ്മൾ എപ്പോഴും ശ്രദ്ധയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നമുക്ക് അതിനുള്ള നമ്പറുകളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. കൺട്രോൾ റൂമൊക്കെ അവർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മാത്രം കടമയാണ്. നമ്മൾ സുരക്ഷിതമായിരിക്കണം, അതോടൊപ്പം നമ്മുടെ കുടുംബവും സുരക്ഷിതമാണോ, നമുക്കറിയാവുന്നവർ സുരക്ഷിതരാണോ എന്നും കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്.
1: ശരിയാണ്, കോട്ടയത്ത് ശക്തമായ മഴയിൽ നമ്മുടെ പൂഞ്ഞാറിലാണ് ഒരു വീട് ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ വീട്ടിലൊരു അമ്മയും മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. വീട് പൂർണ്ണമായും ഒഴുകിപ്പോയി എന്നുള്ളതാണ് ഒരു വാർത്തയുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ ടെറസിൻ്റെ ഭാഗം ദൂരഭാഗത്തു നിന്നുമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. സമീപത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീട് മാത്രമാണ് ദുരന്തത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഉള്ള അറിവ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഇപ്പം ഈ മണ്ണിനടിയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് അവിടുത്തെ ആ ഒരു സ്ഥലം പോലും വ്യക്തമല്ലാത്ത രീതിയിൽ ആ ഒരു പ്രദേശം ആകെ കുത്തി ഒലിച്ചു പോയൊരു നിലയിലാണ് ഇന്ന് കാണപ്പെടുന്നത്. ചെളി നിറഞ്ഞ പ്രദേശമായിട്ട് അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമം ഇന്ന് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
0: അതെ, കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിലും ശക്തമായ മഴയാണ്. 3 ലെവൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. KSRTC പാല ഡിപ്പോയിലെ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിട്ടുണ്ട്. മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിവിധ ഇടങ്ങളിലും നേരെ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 6 കേന്ദ്രങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും നിങ്ങളൊക്കെ സുരക്ഷിതരാണോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ മെസ്സേജ് അയക്കുക, എല്ലാവരും സുരക്ഷിതരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
1: അതെ, ഉപ്പുതറയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയുണ്ടായി. പക്ഷെ പോലീസുകാരെല്ലാം സുരക്ഷിതരാണ്. അവർ വാഹനം നിർത്തി ഇറങ്ങിയതുകൊണ്ട് അവർക്ക് ആർക്കും പരിക്കുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ വാഗമൺ കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അതിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈരാറ്റുപേട്ട വാഗമണ്ണിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ KK റോഡിൽ വെള്ളം കയറി റോഡിൽ ഒരു ഗതാഗതവും പോകാത്ത രീതിയിൽ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
0: അതെ, ഇപ്പം അറിഞ്ഞ ന്യൂസിൽ വാഗമൺ കോലാഹമേട്ടിൽ ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ബന്ധു മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ

0: കാണാതായതായിട്ട് കണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൂഞ്ഞാർ തെക്കേക്കര പയ്യാനത്തോട്ടത്തിൽ വീടിടിഞ്ഞു വീണ് ജോസ്ഫിൻ ജോണി 24 വയസ്സേ ഉള്ളൂ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വിഷമം, അതേടൊപ്പം നമുക്ക് ടെൻഷനുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് പല ജില്ലകളിലും റെഡ് അലേർട്ടും അതോടൊപ്പം തെക്കൻ ജില്ലകളിലൊക്കെ ഇന്ന് ഓറഞ്ച് അലേർട്ടുമാണ്. തെക്കൻ ജില്ലകൾക്കൊന്നും സ്കൂളിൽ നിന്നും അങ്ങനെ അവധി കൊടുത്തിട്ടില്ല. പക്ഷേ വടക്കൻ ജില്ലകളിലോട്ടൊക്കെ ഇന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക.
1: അതെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എല്ലാ ജില്ലകളിലും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സുരക്ഷിതരാണ് എന്ന് ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കുക അല്ലേ. ഈ ഒരു നിമിഷം ഞങ്ങളും ഒരു ടെൻഷനിലാണ്, ഞങ്ങളും പ്രാർത്ഥനയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിവിധ ഇടങ്ങളിലും നേരിയ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 6 കേന്ദ്രങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൂഞ്ഞാർ പയ്യാനത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ വീട് മണ്ണിനടിയിലായി. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. കൂട്ടിക്കൽ ടൗണിൽ വെള്ളം കയറി. മുണ്ടക്കയം കോസ്വേ വെള്ളത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ട ടൗണും വെള്ളത്തിലായിരിക്കുകയാണ്. നടക്കൽ മുരിക്കോരി ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്.
0: അതെ, ഓരോ വീടുകളിലും ഇപ്പോൾ വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലൊക്കെ നല്ല വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ യാത്രകളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക. അതോടൊപ്പം ആ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർ മുന്നോട്ടുള്ള വഴിയൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് പോയി വരുന്നവരോടോ അല്ലെങ്കിൽ റോഡിലോ എന്തെങ്കിലും നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ന്യൂസുകളൊക്കെ അറിയുക. അതോടൊപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുക.
1: അതെ, പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചതായിട്ടാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശബരിമല റോഡിൽ കണമല അട്ടിവളവിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായിരിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ തീക്കോയി ഇല്ലിക്കുന്ന തൂക്കുപാലം തകർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള വാർത്തകൾ കേട്ടതിന് ശേഷം മാത്രം പോകാനായിട്ട് റെഡി ആയിരിക്കുക.
0: അതെ, പ്രകൃതിയെ നമുക്ക് ഒന്നിനും കൊണ്ടും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സ്വയം സുരക്ഷ എന്നുള്ളത് നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വന്തമായി സുരക്ഷയിലാണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരൊക്കെ സുരക്ഷിതരാണോ എന്ന് നമ്മൾ അന്വേഷിക്കുക. ഇനി സുരക്ഷിതരല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മാറി താമസിക്കുക തന്നെ ചെയ്യണം. ആരും അതിനൊരു റിസ്ക് എടുത്തുകൊണ്ട് ആ ഒന്നും സംഭവിക്കില്ല, ഒന്നും നടക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഒന്നും നടക്കാതിരിക്കട്ടെ. നമ്മളെല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ മാറി താമസിക്കാതിരിക്കരുത്.
1: അതെ, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ എവിടെയും ഉരുൾപൊട്ടൽ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അവിടെ മണ്ണിടിച്ചിലാണ് ഉണ്ടായതെന്നാണ് നിഗമനം. പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കും. റാന്നിയിൽ നിന്ന് വെള്ളം ആറന്മുള ഭാഗത്തേക്ക് എത്താൻ സാധ്യതയുള്ളതിനാൽ പള്ളിയോടങ്ങൾക്ക് കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻകോവിലാർ കരകവിഞ്ഞ് അട്ടച്ചാക്കൽ ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. റാന്നി മേഖലയിൽ കഴിഞ്ഞ ദിവസം അതിതീവ്ര മഴയിൽ ഏതാണ്ട് കളക്ടർ പറഞ്ഞിരിക്കുന്നത് 300 മില്ലിമീറ്റർ വരെ മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട്. മൂഴിയാർ ഡാം ഭാഗികമായി തുറന്നിട്ടുണ്ട്. മണിയാർ ഡാമിലെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണിക്കായി തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ ആളുകൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം, ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: അതെ, അതേപോലെ സംസ്ഥാനത്താണ് അതിതീവ്രത മഴ. ഇപ്പം നമ്മൾ വിചാരിക്കും തെക്കൻ ജില്ലകളൊക്കെ സേഫ് ആണല്ലോ, അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ, വടക്കോട്ടൊക്കെ അല്ലേ പ്രശ്നം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ നാട്ടിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയെന്ന് കളക്ടർ 2 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓറഞ്ച് അലേർട്ടാണ്. ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നമുക്ക് ഇപ്പോൾ റെഡ് അലേർട്ട് പോലെ അത്രയും കഠിനമല്ല എങ്കിൽ കൂടിയും നമ്മളും അലേർട്ടുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക.
1: അതെ, അതുപോലെ തന്നെ മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. തൊടുപുഴ റോഡിലും ടൗണിലും വെള്ളക്കെട്ടുണ്ട്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ 3 അനിയിൽ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണിമല ആറ്റിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് പുനലൂർ മൂവാറ്റുപുഴ റോഡിൻ്റെ മണിമല ടൗൺ, മണ്ണനാണി, വാഴൂർ, മണിമല റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വീടുകളിലും വെള്ളം കയറിയതിനാൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡും വെള്ളത്തിലായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ഈ പറയേണ്ട, ഇപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഒരു പ്രതിഭാസം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പാർവതി. ഈ പറയുന്നത് പോലെ നമ്മൾ മനുഷ്യരുടെ ജീവിതം മാറി മറിയുകയാണ് ഓരോ ദിവസവും. നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ വനനശീകരണം, അനിയന്ത്രിത നിർമ്മാണങ്ങളും ഒക്കെ ഇത്തരം ദുരന്തങ്ങളുടെ ഒരു ആഘാതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും എത്രത്തോളം ചെയ്യുന്നു അതുപോലെ ആയിരിക്കും പ്രകൃതി നമ്മളെയും സംരക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രകൃതിയോട് പ്രാർത്ഥിക്കാം, അത് നമ്മളുടെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് റേഡിയോ സാന്ത്വനം, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എൻ്റെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുന്നതായിരിക്കും.
0: അതെ, അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയം ഇപ്പോൾ 10:16 ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

விண்ணோடு மேலச்சத்தம் என்ன, மண்ணோடு சின்ன துரல் என்ன, எங்க

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം
3: ഞാൻ പാർവതിയാണ്. ബീനശേഷി, രാവിലെ തന്നെ നാക്കൊക്കെ ഇങ്ങനെ ഉള്ളുക്കാണ്. യെസ്, അപ്പോൾ നിങ്ങൾക്കും വിശേഷങ്ങളൊക്കെ അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക.
2: അതെ, വിശേഷങ്ങൾ പങ്കുവയ്ക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ പാർവതി, നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോ ദിവസവും പുലരുന്നത് ഓരോ പ്രത്യേകതയുമായിട്ടാണെന്ന് അല്ലേ. അപ്പോൾ എല്ലാ ദിവസങ്ങളും എനിക്ക് തോന്നി ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നതിലുപരി തന്നെ പ്രകൃതി തന്നെ തരുന്നുണ്ട് ഓരോ ദിവസവും പ്രത്യേകതകൾ അല്ലേ.
3: നമ്മൾ പറഞ്ഞു ഇന്ന് ഓഗസ്റ്റ് 1 നമ്മൾ അടുത്ത മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഓണമൊക്കെ വരാറായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ഓഗസ്റ്റ് ആയതല്ലേ, ഒരു വർഷം തുടങ്ങിയിട്ട് ഓഗസ്റ്റ് ആയത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 8-ാമത്തെ മാസത്തിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്.
2: അതെ, 8 മാസങ്ങൾ എന്ന് പറയുന്നത് 8 മിനിറ്റുകൾ അല്ല, 8 സെക്കൻഡ്സ് പോലെയാണ് പോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു നമ്മളുടെ ഒരു വർഷം പിറന്നിട്ട് അല്ലേ. തൊട്ടടുത്ത വർഷം ദേ വരുന്നു. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെയും ജീവിതങ്ങൾ പെട്ടെന്ന് പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രകൃതിയും. പ്രകൃതിയിലും ഇതുപോലെ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഈ ഒരു മാറ്റം വളരെയേറെ നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അപ്പോൾ ഇനിയും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ ജീവനുകളും പ്രകൃതി ഇന്ന് കവർന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
3: അതെ, ഓരോ ജീവനുകളും നമ്മുടെ പ്രകൃതിയെയും പ്രകൃതി തന്നെ അതിലൊരു ഇത് വരുത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഓരോരോ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കൂടുതൽ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെ അതേപോലെ സ്നേഹിക്കും. നമ്മൾ എത്രമാത്രം അതിനെ വേദനിപ്പിക്കുന്നോ അതിൽ കഠിനമായിരിക്കും നമ്മളോട് അത് തിരിച്ച് പ്രതികരിക്കുന്നത്. യെസ്, അപ്പം നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴി ഇങ്ങനെ ഒന്ന് വെട്ടി മാറി പോയത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ ബീന ചേച്ചി.
2: ഇന്നത്തെ വളരെ വളരെ ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് എന്താ പറയുക, നമ്മളും ഒരമ്മയാണ്, അല്ലെങ്കിൽ ഒരമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോക മുലയൂട്ടൽ വാരമാണ്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ് ഈ ഒരു ലോക മുലയൂട്ടൽ വാരമായി ആഘോഷിക്കുന്നത്. ഇത് ഓരോ കുഞ്ഞിൻ്റെയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടൊരു ഭക്ഷണം എന്ന് പറയുന്നത് അത് അമ്മയുടെ പാലാണ്. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പാലിനെ ആദ്യ വാക്സിൻ എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ആദ്യത്തെ വാക്സിൻ എന്ന്, കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് പോലും അമ്മയുടെ മുലപ്പാലാണ്. പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിൽ നിന്ന് വരുന്ന ആ ഒരു മഞ്ഞ, ആ ഒരു പാലാണ് അമ്മയുടെ കുട്ടിയുടെ ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജനിച്ച് ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു കുഞ്ഞിന് മുലയൂട്ടൽ ആരംഭിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 6 മാസം അമ്മയുടെ പാൽ മാത്രമാണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അതിനാണ് പറയുന്നത് നമ്മളെപ്പോഴും കുട്ടികളെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യിക്കുക എന്ന് പറയുന്നത് അല്ലേ.
3: അതെ, അതേപോലെ തന്നെ അമ്മയും കുഞ്ഞുമുള്ള ആത്മബന്ധം തുടങ്ങുന്നത് തന്നെ, അതായത് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ തുടങ്ങും. പക്ഷേ മുലയൂട്ടൽ തുടങ്ങുമ്പോഴാണ് ശരിക്കും അതൊരു കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അല്ലേ.
2: അത് മാത്രമല്ല പാർവതി, ഈ പറയുന്നത് പോലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ, അതിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തിക്കുന്നതിനും ഒക്കെയുള്ള പോഷകങ്ങളും പ്രതിരോധ ഘടകങ്ങളും ഒക്കെ ഈ ഒരു അമ്മയുടെ പാലിൽ സ്വാഭാവികമായിട്ടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ജനിക്കുന്ന കുഞ്ഞിന് 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം നൽകുക എന്ന് പറയുന്നത്. അത് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ ഒരു ജീവൻ നിലനിർത്തുന്ന ഭക്ഷണം എന്ന് പോലും പറയുന്നത്.
3: അതെ, മുലയൂട്ടലിന് വലിയ ഒരു പങ്ക് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്രയ്ക്ക്, അതായത് അവരുടെ ആരോഗ്യത്തിന് അത്രയ്ക്ക് വലിയ പങ്ക് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അവരേതൊക്കെ മാനസിക അവസ്ഥയിലൂടെയൊക്കെയാണ് പോകുന്നതെന്ന് ആരും ചിന്തിക്കാറില്ല. നമ്മൾ വിചാരിക്കും ബ്രസ്റ്റ് ബ്രീഡിംഗ് അല്ലേ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നും ഇല്ല എന്നാ. ഇതൊക്കെ നാച്ചുറലി നടക്കുന്നതല്ലേ. ഈ സമയങ്ങളിൽ ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അവർക്കാണെങ്കിൽ അവർ ആ സമയം എല്ലാ തര ഭക്ഷണവും കഴിക്കണം, അതിനനുസരിച്ച് അവരുടെ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ കുഞ്ഞിന് കിട്ടുന്നത്. അപ്പോൾ അതേപോലുള്ള ശാരീരിക മാറ്റങ്ങൾ, മനസ്സിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഈ സമയങ്ങളിൽ കുടുംബം അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരെ ഒരുപാട് ഒറ്റപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ അവർ വണ്ണിക്കുന്നുണ്ടല്ലോ, അല്ല വണ്ണിക്കുന്നെങ്കിൽ വണ്ണിക്കട്ടെ, അവർ മുലയൂട്ടുന്ന ഒരു അമ്മയാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകി അതിന് ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രകൃതി അനുവദിച്ച ഒരു അമ്മയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ കുടുംബത്തിൽ നിന്ന് വേണം തുടങ്ങാൻ.
2: അതെ, പാർവതി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് പിന്തുണ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഒരു അമ്മയ്ക്ക് വിശ്രമിക്കാനോ അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി ഒരു കുഞ്ഞിനെ മുലയൂട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യം എല്ലാവരും ഒരുക്കേണ്ടതും ഒരു എല്ലാവരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ആ അമ്മയുടെ മുലപ്പാലിലാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ സമൂഹത്തിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുള്ളിടത്ത് നിന്ന് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല പാർവതി കേട്ടോ. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിനെ മുലയൂട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കുഞ്ഞ് പട്ടിണിയായിരിക്കുക, അല്ലെങ്കിൽ ആ കുഞ്ഞിന് എത്തേണ്ട ആഹാരം നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയാന്നുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിഷമഘട്ടത്തിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ്.
3: അതെ, അതേപോലെ തന്നെ മുമ്പൊക്കെ ആയിരുന്നെങ്കിലും മുലയൂട്ടുന്ന അമ്മമാരെയൊക്കെ ഒരു തീക്ഷണമായ ഒരു നോട്ടമൊക്കെ ആയിരുന്നു പബ്ലിക്കലി. പക്ഷെ ഇന്ന് അതൊക്കെ മാറി വരുന്നുണ്ട്. കാരണം അത് ഒരു ദൈവികമായൊരു കാര്യമായിട്ടാണ് ഇപ്പം എല്ലാവരും കാണുന്നത്. അപ്പോൾ കുട്ടികൾക്കും മുലയൂട്ടലിനെ കുറിച്ചുള്ള എല്ലാ അവബോധം എല്ലാ പേരൻസിനും വേണം അല്ലേ. ഇപ്പോൾ ആണെങ്കിലും മുലയൂട്ടാനൊക്കെ ഇച്ചിരി മടിയുള്ളവരൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ കുട്ടിക്ക് അത് അത്രയ്ക്ക് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. 6 മാസത്തേക്ക് അവർക്ക് മധുരം, പുളി, എരിവ് അങ്ങനെയുള്ള വേറെ ഭക്ഷണങ്ങളോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല, മുലയൂട്ടുക തന്നെ ചെയ്യണം.
2: അതെ, അത് പാർവതി പറഞ്ഞതുപോലെ തന്നെ മുലയൂട്ടൽ ഇപ്പോൾ കുഞ്ഞിന് മാത്രമല്ല കേട്ടോ, അമ്മയ്ക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രസവശേഷം നമ്മുടെ അമ്മയുടെ ശരീരം വേഗത്തിൽ സാധാരണ ഒരു നിലയിലാകാനും അതുപോലെ തന്നെ രോഗങ്ങളുടെ സാധ്യത, ചില ഇപ്പോൾ മുലപ്പാൽ കെട്ടിക്കിടന്നുണ്ടാകുന്ന രോഗങ്ങളുടെ സാധ്യതയൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മുലയൂട്ടൽ വാരം എന്ന് പറയുന്നത് 1 മുതൽ 7 വരെയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പോലും ഈ ഒരു മുലയൂട്ടലിൻ്റെ ആവശ്യകത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുലയൂട്ടലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ ഈ ഒരു വാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്.
3: യെസ്, അപ്പോൾ ഈ ഒരു വാരത്തിൽ, അതായത് ഈ ഒരു ദിവസം വേറൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. എന്താണെന്ന് ബീന ചേച്ചിക്ക് അറിയാവോ?
2: പാർവതി പറഞ്ഞു.
3: യെസ്, മുലയൂട്ടലിൻ്റെ ആ കാര്യം പറഞ്ഞതോടുകൂടി ഞാൻ പറയാം. ഇന്ന് 1 ഓഗസ്റ്റ് റെസ്പെക്റ്റഡ് ഫോർ പേരൻസ് ഡേ ആണ്. നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹവും ആദരവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ മുലയൂട്ടലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് വേണ്ടി എത്രമാത്രമാണ് നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നത്. അതായത് ജനിച്ച 6 മാസം നമുക്ക് മുലപ്പാൽ മാത്രമേ അമ്മയ്ക്ക് തരാൻ കഴിയുള്ളൂ. അപ്പോൾ അമ്മ ഇത്ര സമയം, മിക്കപ്പോഴും നമ്മുടെ അമ്മയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, ആ സമയമായിരിക്കും നമ്മൾ കരയുന്നത്. അപ്പോൾ അമ്മ ആ ഭക്ഷണം എവിടെയാണോ അവിടെ നിർത്തിയിട്ട് അമ്മ കൈ കഴുകി എണീറ്റ് വന്ന് മുലപ്പാൽ തരും. പിന്നെ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് സാധിക്കാറില്ല.
2: ശരിയാണ് പാർവതി പറഞ്ഞത്, കറക്റ്റ് കാര്യമാണ്. നമ്മുടെ മക്കളുടെ ആദ്യ ചിരിക്ക് പിന്നിലും അതുപോലെ തന്നെ അവരുടെ ആദ്യ ചുവടുവെപ്പ് ഇല്ലേ, അവരുടെ വിജയം, അവരുടെ പരാജയം, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ മാതാപിതാക്കളുടെ ഒരു സ്നേഹവും ത്യാഗവും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അവർ ഈ പറയുന്നത് പോലെ, പാർവതി പറഞ്ഞതുപോലെ, എത്രയോ രാത്രികളിൽ ഒഴിഞ്ഞിരുന്നാണ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്. കാരണം ജനിച്ച് വരുന്ന ആ കുട്ടികൾ പലപ്പോഴും രാത്രികളിൽ ഉറങ്ങാറില്ല, പലപ്പോഴും അമ്മയ്ക്ക് പകൽ ഉറങ്ങാൻ കഴിയാറില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു അമ്മ കാണിക്കുന്ന ഒരു ത്യാഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഓരോ അമ്മയ്ക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ഒരു തിരക്കേറിയ ജീവിതത്തെ പലപ്പോഴും നമ്മൾ മാതാപിതാക്കളെയൊക്കെ വേണ്ടത്ര പരിഗണിക്കാതെ പോകുന്ന പലരുമുണ്ട് അല്ലേ. പക്ഷെ അതൊന്നും അല്ല, ആ അമ്മ നൽകിയ ജീവനാണ് ഇന്ന് വളർന്ന് വലുതായി നമ്മളിൽ എത്തി നിൽക്കുന്നതെന്നുള്ള ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അമ്മയെ മറന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കളാണ്. അവരാണ് നമ്മളുടെ ആദ്യത്തെ സുഹൃത്തെന്ന് പറയുന്നത്, അവരാണ് നമ്മളുടെ സംരക്ഷകരെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ ഈ ഒരു ദിനം, ഇന്നത്തെ ഈ ഒരു മുലയൂട്ടൽ
3: വാരം, അവരെ റെസ്പെക്ട് ചെയ്യേണ്ട ദിവസം കൂടിയാണ്. ഒരിക്കലും ഒരു ദിവസം എടുത്ത് നമ്മളെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. അതോടൊപ്പം അമ്മയോടൊപ്പം തന്നെ, നമ്മൾ അമ്മയെ മാത്രമല്ല മാത്രമല്ല നമ്മുടെ അച്ഛനെയും എപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയുമാണ് ജനിക്കുന്നത് എന്നുള്ളത്. യെസ്, അങ്ങനെ തന്നെയാണ്. നമ്മുടെ അച്ഛൻ അമ്മ നമുക്ക് അത്രയും എഫേർട്ട് ഇടുമ്പോൾ നമ്മുടെ അച്ഛൻ നമ്മളെ എങ്ങനെ ആ കൈകളിൽ സുരക്ഷിതരായിരിക്കണം, ഈ ഭൂമിയിൽ എത്ര ആ തണലിൽ എത്ര സുരക്ഷിതരായിരിക്കണം.

0: ആയിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത്. ചിലപ്പോൾ ആ ഒരു തിരക്കുള്ള സമയങ്ങളിൽ നമ്മുടെ അച്ഛനെ നമുക്ക് ഓർക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കൊഞ്ചിക്കാനോ ഒന്നും അച്ഛന് സാധിക്കില്ല. മിക്ക അച്ഛന്മാരും ചിലപ്പോൾ വിദേശത്തായിരിക്കാം, ചിലപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ തന്നെ ഓട്ടമായിരിക്കും. എൻ്റെ കുഞ്ഞിന് കറക്റ്റ് സമയത്ത് ഭക്ഷണം എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഓക്കെയാണോ, എൻ്റെ ഭാര്യ ഓക്കെയാണോ എന്നുള്ള ആ ഒരു ചിന്തയിൽ അച്ഛൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ മിക്ക വീട്ടിലും ഈ ആൺകുട്ടികളാണ് കൂടുതലും, പെൺകുട്ടികൾ എപ്പോഴും അച്ഛൻ്റെ ഒരു പെറ്റാണ്. ഇപ്പോഴും വലുതായിട്ട് അങ്ങനെ ഒരു മിണ്ടക്കോ ഇല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അച്ഛ ആ ഒരു ലെവലിലേ ആൺകുട്ടികളൊക്കെ നിൽക്കാറുള്ളൂ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, അച്ഛന്മാരങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നു പോകുന്നതാണ്. അപ്പോൾ അച്ഛൻ ഈ ഒരു ദിവസം അമ്മയോടൊപ്പം തന്നെ അച്ഛനെയും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓർക്കേണ്ടതായിരിക്കുന്നു. അതോടൊപ്പം അമ്മയെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട് അല്ലേ, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഞാനൊരു ഇരട്ട കുട്ടികളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരാളെ മുലയൂട്ടുക വളർത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട്
1: ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ രണ്ട് പേരെ
0: കാരി ചെയ്യുക, അത് അവരെ വളർത്തുക, അവരെ മുലയൂട്ടുക. അപ്പോൾ ഒരാൾ കരച്ചിലടക്കുമ്പോൾ മറ്റേയാൾ കരഞ്ഞു തുടങ്ങും. അപ്പോൾ രണ്ട് പേരെടുത്തും ഒരമ്മ എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം അമ്മ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. അപ്പം ഈയൊരു ദിവസം എല്ലാ അമ്മമാർക്കും ഒരു ബിഗ് സല്യൂട്ട്, അതോടൊപ്പം അച്ഛനും.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്ത് പകരം വയ്ക്കാൻ കഴിയാത്ത രണ്ട് മനുഷ്യരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അവർ ആഗ്രഹിക്കുന്നത്, മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ വലിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല. അവർ ആഗ്രഹിക്കുന്ന ചെറിയൊരു ഒരു നിമിഷം അവരോടൊപ്പം ഒന്നിരിക്കുക, അവരോട് ദൂര സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് അവരുടെ സുഖവിവരങ്ങൾ ഒന്ന് അന്വേഷിക്കുക, അവരുടെ അമ്മയ്ക്ക് സുഖമാണോ അച്ഛന് സുഖമാണോ എന്നുള്ളൊരു വിളി, അല്ലെങ്കിൽ ആ ഒരു ഫോൺ കോളിൽ അവർ ആ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ സ്വരം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാതാപിതാക്കളുടെ ഒരു നിർവികാരത, അല്ലെങ്കിൽ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു നിമിഷത്തെ എത്രത്തോളം സന്തോഷകരമാക്കി കൊടുക്കാമോ, ആ ഒരു വിളിയിലായിരിക്കാം ദൂരെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സമയമില്ല, ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് അമ്മയെ വിളിക്കാനുള്ള സമയമില്ല, അമ്മ അവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്നൊന്നുമല്ല കരുതേണ്ടത്. അവരെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ആ അമ്മയോ ആ അച്ഛനോ സുഖമായിട്ടിരിക്കുന്നോ, അമ്മ കഴിച്ചോ, അമ്മ ഗുളികയൊക്കെ കഴിച്ചോ, മരുന്നൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അത് ആ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഈ പറയുന്നത് പോലെ ഓരോ ദിവസവും ഉറങ്ങാതെ ഉണ്ണാതെ ഇങ്ങനെ നോറ്റ് ആറ്റു നോറ്റ് കാത്തിരുന്നാണ് നമ്മളെയൊക്കെ ഈ ഒരു നിലയിൽ എത്തിച്ചത്. ആ ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തന്നെ ആ ഒരു നിലയിൽ എത്തിയിട്ടും അവർക്ക് ടെൻഷനാണ് എൻ്റെ മകനും മകളും അവിടെ എന്താണ് എന്നുള്ളത്. അതൊരു ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ എത്ര വളർന്നാലും അമ്മയ്ക്കും അച്ഛനും അവരെന്നും കുട്ടികളായിരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. മറ്റാരിലും ഉണ്ടാകാത്ത, മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടാത്ത ഒരു അനുഭവമാണത്. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെ മുൻപിൽ മക്കൾ എത്ര വളർന്നാലും അവർക്ക് അവരുടെ മുമ്പിൽ അവർ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്നുള്ളത്.
0: അതെ, അതേലൊപ്പം അമ്മ തന്ന നമ്മുടെ സ്നേഹവും കരുതലും, അതോടൊപ്പം അമ്മയുടെ സമയമാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്, അതോടൊപ്പം അച്ഛൻ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ തന്നെയും. അപ്പോൾ അമ്മയും അച്ഛനും രണ്ടുപേരെയും ഒരാളെ അമ്മയാണോ അച്ഛനെയാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കാൻ ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ചോദ്യമേ അതൊരു തെറ്റ് തന്നെയാണ്. അമ്മയും അച്ഛനും ഈക്വലി എഫേർട്ട് ഇട്ട് തന്നെയാണ് എല്ലാ മക്കളും വളരുന്നത്. അപ്പോൾ എല്ലാ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു അവസരത്തിൽ ഞങ്ങളിവിടെ ബിഗ് സല്യൂട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേരൻസിനെയൊക്കെ ഇന്നത്തെ ദിവസം ദൂരെയൊക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ച് അമ്മ അച്ഛ ഓക്കെ ആണോ, മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ പോകണോ, അല്ലെങ്കിൽ വല്ലതും കഴിച്ചോ കുടിച്ചോ ഉറക്കമോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. ബീനശേഷി, നമുക്ക് ഒരു ബ്രേക്കിലേക്ക് പോവാം. ബീനശേഷി, നമുക്ക് ഒരു ബ്രേക്കിലേക്ക് പോയിട്ട് ഞാൻ പോയി ഒന്ന് അച്ഛനെ അമ്മയെ ഒന്ന് വിളിച്ചിട്ട് വരാം. ബീനശേഷി ഒന്ന് അച്ഛനെ അമ്മയൊക്കെ വിളിച്ചിട്ട് വരും. ഞങ്ങൾ ഒന്ന് പോയി ഒന്ന് അച്ഛനെ അമ്മയൊക്കെ ഒന്ന് വിളിച്ചിട്ട്
1: ശ്രോതാക്കളും അതിനുള്ളൊരു അവസരം കഴിക്കട്ടെ. എന്നിട്ട് നമ്മളോട് വന്ന് വിശേഷങ്ങൾ പറയട്ടെ അല്ലേ. അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്നാണ്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരും.

0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടക.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ബീനാഗുവേരയും എന്നോടൊപ്പമുള്ളത്
4: പാർവതിയുമാണ്.
3: അതെ പാർവതി, നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ടാണ് വന്നത്. ഈ ഒരു പാട്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണ് കേട്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ വനജ ചേച്ചിക്ക് വേണ്ടിയാണ് ഈ ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തത്. കാരണം വനജ ചേച്ചി നമ്മളോട് ചോദിച്ച പാട്ടാണ്. വനജ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ വനജ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാട്ട് കേട്ടത്. അപ്പോൾ വനജ ചേച്ചി ഈ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലേ പാർവതി.
4: യെസ്, അതോടൊപ്പം നമുക്കിങ്ങനെ വിശേഷങ്ങളൊക്കെ കുറേ വരുന്നുണ്ട് വീണ ചേച്ചി. ഞാനൊരു കുസൃതി ചോദ്യമായിട്ടൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ കുസൃതി ചോദ്യം ചോദിക്കണ്ട. എല്ലാരും വിചാരിക്കും ടീച്ചറും ആതിരയും മാത്രമല്ലേ കുസൃതി ചോദ്യം ചോദിക്കുന്നോള്, ഞാൻ മാത്രം എന്താ കുസൃതി ഒന്നും ചോദ്യമൊന്നും ചോദിക്കാത്ത. അപ്പൊ കുറച്ചെല്ലാരും ഇങ്ങനെ ഉറക്കമായിട്ടൊക്കെ ഇരിക്കുകയാണ് ആ സമയത്ത്. നമ്മളെല്ലാരും ഒന്ന് ഉണർത്താൻ വേണ്ടിട്ട് ഒരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്.
3: അപ്പൊ ഈ ഒരു ചോദ്യം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ശ്രോതാക്കൾ എങ്ങനെയുണ്ട് നമ്മുടെ പാർവതിയുടെ കുസൃതി ചോദ്യം
4: എന്നെല്ലാവരും പറയാം അല്ലേ. അതെ അതെ, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് തികച്ചും എന്റെ മാത്രമാണ് ഈ കുസൃതി ചോദ്യം കേട്ടിട്ട് ജെൻഡ് മാല ഒക്കെ ആയിട്ട് റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് എത്താവുന്നതാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ക്യാരറ്റ് മാത്രം കിട്ടുന്ന ഷോപ്പ് എവിടാണ്, അതായത് ക്യാരറ്റ് മാത്രം കിട്ടുന്ന കട അത് ഏതാണ് എന്നാണ് എന്റെ കുസൃതി ചോദ്യം. എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ആരാണ് ആദ്യം ഇതിന് ആൻസർ അയക്കുന്നത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എല്ലാവർക്കും ആൻസർ കിട്ടി കാണും. കാരണം വൻ ചോദ്യങ്ങളൊക്കെ ടീച്ചറും ആതിരയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ വെറും ഒരു ചെറിയ ചോദ്യമല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരിക്കും ഉത്തരം തരാൻ. അപ്പൊ എത്രയും പെട്ടെന്നൊക്കെ ഉത്തരം ഇങ്ങനെ തരിക.
3: അതെ, തീർച്ചയായിട്ടും നമ്മുടെ
4: എന്റെ ചോദ്യം മാത്രം.
3: അതെ, അത് പാർവതിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ഏതായാലും തോറ്റുപോയി. കാരണം എന്റെ ചോദ്യം വളരെ നിസാരമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അല്ലെ, മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരിക്കാം.
4: അതെ, മെസ്സേജൊക്കെ വരുന്നുണ്ട് ചേച്ചി, ഉത്തരമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഈ ലിങ്കിന്റെ ലാസ്റ്റ് നമുക്ക് ഉത്തരം അങ്ങ് പറയുന്നിട്ട് അടുത്ത ലിങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ കൊടുക്കാം. ഞാൻ ഇന്ന് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്.
3: ഇന്ന് പാർവതി രണ്ടും കൽപ്പിച്ചാണ് ശ്രോതാക്കളെ എന്തായാലും പിടിച്ചിരുത്താൻ തന്നെ നോക്കിയാണ് പാർവതി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാർവതിയുടെ ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഇപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848 5 5 8 7 8 5.
4: യെസ്, അപ്പം നമുക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പറൊക്കെ നമുക്ക് ബീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജൊക്കെ ഒന്ന് നോക്കാം.
3: യെസ്,
4: രാജൻ വയനാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കേക്കാട്ടോ നല്ല നല്ല വിശേഷങ്ങളൊക്കെ വന്നോട്ടെ. ആ ഓക്കെ, ഞാൻ കേക്കാട്ടോ നല്ല നല്ല വിശേഷങ്ങളൊക്കെ വന്നോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, കേട്ടുകൊണ്ടേ ഇരിക്കും, നല്ല നല്ല വിശേഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം ബീനാമാം സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബീനാമാം സുഖമാണോ?
3: എനിക്ക് സുഖമാണ്. രാജൻ ചേട്ടാ എങ്ങനെയുണ്ട് അവിടെ, മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളിങ്ങനെ എന്നും രാവിലെ ഇങ്ങനെ വന്നിട്ട് ഓർക്കാറുണ്ട് നമ്മുടെ അടിമാലിക്കാർ വയനാട്ടിൽ ഒക്കെ മഴയുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് കാലാവസ്ഥ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കൂ. അപ്പോൾ നമ്മുടെ എന്നും നമ്മളെക്കുറിച്ച് കേൾക്കാനും നമ്മളുടെ ഒപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾക്കറിയാനും ആഗ്രഹമുണ്ട്. അപ്പോൾ രാജൻ ചേട്ടാ പെട്ടെന്ന് പറഞ്ഞോളൂ അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്.
4: അതോടൊപ്പം രാപ്പകൽ സിനിമയിലെ അമ്മ മനസ്സെന്ന പാട്ടിടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കേട്ടപ്പോൾ ഞാനും അമ്മയെ ഓർത്തുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം കേട്ടില്ല, ഒന്നും കൂടി പറ എന്ന് പറഞ്ഞു.
3: ഒന്നും കൂടി പറയാൻ പറഞ്ഞിരിക്കുകയാണ് ചോദ്യം. അപ്പം ചോദ്യം ഇതാണ്, ക്യാരറ്റ് മാത്രം കിട്ടുന്ന ഒരു കടയും ഏതാണെന്നാണ് നമ്മുടെ പാർവതി ചോദിച്ചിരിക്കുന്നത്. അപ്പം പാർവതിയുടെ മാത്രം ക്വസ്റ്റ്യൻ ആണ്.
4: ചോദ്യം കേട്ടിട്ട് ഓരോ ഉത്തരങ്ങൾ വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരുന്നു ബീന ചേച്ചി. കാരണം എല്ലാവരും ഉത്തരം പറയുന്നതാണ്.
3: പാർവതി വിചാരിച്ചിരിക്കുന്നത് ഈ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ തന്നെ പാർവതി പറഞ്ഞു ഇതാരും പറയില്ല ചേച്ചി.
4: കാരണം ബീന ചേച്ചി ഉത്തരം പറഞ്ഞില്ല.
3: അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ നമ്മുടെ ശ്രോതാക്കൾ എത്രത്തോളം ബുദ്ധിമാന്മാരാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ പാർവതി ഇനി ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്.
4: എൻ്റെ കുറച്ചും കൂടി എൻ്റെ കഴിവ് കുറച്ചും കൂടി ഉയർത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ലീലാമണി മെസ്സേജ് അയച്ചിട്ടുണ്ട്.

0: ഉത്തരമാണ് അയച്ചിരിക്കുന്നത്. ചേച്ചി, നമുക്ക് ഈ ലിങ്കിന്റെ ലാസ്റ്റ് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു.
1: അതെ, അപ്പൊ പിന്നെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ പറയാല്ലേ, കാരണം പാർവതി ഇനിയും ഒരു ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കില്ല എന്ന് തന്നെയാണ് പാർവതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിങ്കിന്റെ ലാസ്റ്റ് ഈ ഒരു ആൻസർ പറഞ്ഞുകൊണ്ട് അടുത്ത ലിങ്കിലേക്കുള്ള ക്വസ്റ്റ്യനും തരുന്നതായിരിക്കും.
0: അതെ, അതോടൊപ്പം റീജ ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ് ഡിയർ ചേച്ചി.
0: ഞാൻ റീജ, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. റീജ ചേച്ചിക്ക് സുഖമാണോ?
0: യെസ്, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അല്ലെ, മഴയൊക്കെ എങ്ങനെ പോകുന്നു, എല്ലാ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയക്കുക. അതോടൊപ്പം മായ ശേഷി മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇന്ന് അമ്മമാരുടെ ദിനമാണ്, എല്ലാ അമ്മമാർക്കും ആശംസകൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം എന്ന് കരുതുന്നു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ല എനർജി ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അതെ, അതോടൊപ്പം അമ്മതൻ കണ്ണിന് അമൃതം പോയ ജന്മം എന്തു ചെയ്ത സുഹൃത്തം എന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ടെ എല്ലാ അമ്മമാർക്കും എന്റെ മോളുടെ ഓർമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോ ചേച്ചി, ഉറപ്പായിട്ട് ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. ഇനി ഒരു പക്ഷേ ഈ ഒരു ലൈവിൽ നമുക്ക് പാട്ടിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിധിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഒന്നര മണിക്കൂർ ലൈവിൽ നമ്മുടെ ടോക്കും പാട്ടും ഒക്കെ ആവുമ്പോൾ നമുക്ക് പലരുടെയും പാട്ടുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ലൈവിൽ പ്ലേ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതുകൊണ്ട് തന്നെ ലൈവ് തീർന്ന ഉടൻ തന്നെ നിങ്ങളുടെ ഒക്കെ പാട്ടുകൾ, പ്രിയപ്പെട്ട പാട്ടുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ മറ്റൊരു പാട്ടിലേക്കൊക്കെ പോകാറുള്ളത്.
0: അതോടൊപ്പം ബാബുരാജൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചേക്കുന്നത് ഉത്തരവാണ്. അപ്പോൾ ഈ ലിങ്കിൽ ഞാൻ ആ ഉത്തരം അങ്ങ് പറഞ്ഞ് നമുക്കൊരു പാട്ടിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാം.
1: മാത്രമല്ല പാർവതി, അടുത്ത ഒരു പിന്നെ ക്വസ്റ്റ്യൻ കൂടി
0: എന്നിട്ട് നമുക്ക് അതാകുമ്പോൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ വിശേഷങ്ങളോടൊപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ അയക്കും. ഉത്തരം സ്വർണ്ണക്കടയാണ്, എല്ലാവരും സ്വർണ്ണക്കട എന്ന് തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം കൊടുക്കാം ബീന ശേഷി.
1: അതെ അതെ, അടുത്ത ചോദ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ദിനമാണ്. നമ്മൾ WWW എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അല്ലേ പാർവതി? അപ്പോൾ ആ ഒരു ദിനം ഇൻ്റർനെറ്റിനെയും വേൾഡ് വൈഡ് വെബിനെയും കുറിച്ച് നമ്മുടെ ആ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചൊക്കെ ഇന്ന് ലോകത്തെ അറിയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നെന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മളിപ്പോൾ ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതില്ലാത്ത, ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു കാര്യമില്ല. എനിക്ക് തോന്നി ഇന്ന് ഉണരുന്നത് പോലും ഇൻ്റർനെറ്റിൽ കൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ രാവിലത്തെ ആ ഒരു ഉറക്കം ഉണരുന്നത് പോലും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻ്റർനെറ്റ് ദിനത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല.
0: യെസ്, അപ്പോൾ ഇന്ന് വേൾഡ് വൈഡ് വെബ് ഡേ ആണ്. ഒരു
1: ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാറിയ ഈ ഒരു ഇൻ്റർനെറ്റിനെ ലോകത്തെ ഓർമ്മിക്കാൻ കഴിയുന്ന, പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദിനമായതുകൊണ്ട് തന്നെ 1989 ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ടിം ബെർണേഴ്സ്-ലീ ആണ് ഈ ഒരു ഇതിനൊരു രൂപകൽപ്പന കൊടുത്തത്. ഇന്ന് നമ്മൾ വാർത്ത വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഓൺലൈൻ ബാങ്കിങ് നടത്തുന്നുണ്ട്, ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ ആശയവിനിമയം നടത്തുന്നത് പോലും ഇന്ന് ഈ ഒരു ഇതിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ്.
0: അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസം, ഇപ്പോഴാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നും തന്നെ നമുക്ക് അങ്ങനെ പോയി വാങ്ങേണ്ടി വരുന്നില്ല അല്ലേ? ഇപ്പം എന്ത് നമുക്ക് നമ്മുടെ കൈക്കുള്ളിലുണ്ട്, അതായത് വസ്ത്രം വാങ്ങണോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ കൈക്കുള്ളിലുണ്ട്, നമ്മളൊന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി, അത് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയും. അപ്പോൾ ലോകം ഇങ്ങനെ മാറുന്നതോടൊപ്പം ഈ വെബിലും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിച്ചായിരിക്കും അല്ലേ, യാഹു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം അതെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്.
1: അതെ, പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വ്യക്തിഗത വിവരങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വിശ്വസനീയമായ വെബ്സൈറ്റുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഓരോ ഇൻ്റർനെറ്റ് ഉപയോക്താവും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇതേ നിസ്സാരമായി കാണരുത്, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മുടെ കൈപ്പിടിയിലുണ്ട് എന്ന് പറയുമ്പോഴും പിന്നീട് ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ, അവർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും അത് ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കാം.
0: അതോടൊപ്പം നല്ല അറിവിനും ആശയങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലേ? അതായത് സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ അറിയണം, അതിന് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതന്നെ വേണം. പക്ഷേ അതൊരു ദുരുപയോഗത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം.
1: അതെ, നമ്മുടെ ഈ ഒരു സാങ്കേതിക വിദ്യയെ നമുക്ക് ബുദ്ധിപൂർവ്വം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുരക്ഷിതമായ ഈ ഒരു ഡിജിറ്റൽ ലോകത്തെ നമുക്ക് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു നല്ല പാട്ട് കേൾക്കാം. അപ്പോൾ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ഇനി ഉള്ളത്. അപ്പോൾ പാർവതിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും, പാർവതി പാവം പാർവതി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ആൻസർ തരില്ല എന്നാണ് പാർവതി വിചാരിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം.
0: യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്ത്? എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്തെന്നാണ് ചോദ്യം. എന്തായിരിക്കും മസാല ദോശ ഓർഡർ ചെയ്തിട്ട് എല്ലാവർക്കും കിട്ടാൻ, നാല് പേര് ഓർഡർ ചെയ്തിട്ടുള്ളൂ, അപ്പൊ എന്തായിരിക്കും എന്നുള്ളതിന്റെ ആൻസർ പെട്ടെന്ന് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. എത്രയും പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ പോരുക. അതോടൊപ്പം ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന എന്നെ കാണണമെങ്കിൽ എല്ലാവരും റേഡിയോ സാന്ത്വനത്തിലേക്ക് എത്തുക. അപ്പൊ ഞങ്ങൾ ഒരു പാട്ടിലേക്കൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഭീനശേഷി, ഇപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ വിചാരിക്കായിരിക്കും എന്തായിരിക്കും ഇങ്ങനെ ഒരു ഓഡിയോ പോകുന്നതെന്ന് എല്ലാരും ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും. എന്തായിരിക്കും ഭീനശേഷി?
5: തീർച്ചയായിട്ടും ഈ ഒരു ഓഡിയോ എല്ലാവർക്കും ചിതപരിചിതമാണ്. കാരണം നമ്മൾ ഇപ്പം ഒരു തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു പരസ്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ പലരും, എനിക്ക് തോന്നുന്നു, പലരും ശ്രദ്ധിക്കാറേ ഇല്ല ഇങ്ങനെ ഒരു പരസ്യം കേട്ട് കഴിഞ്ഞാൽ. അവർ അതിൽ ശ്രദ്ധിക്കുക, കാരണം അവർക്ക് സിനിമ കാണുക എന്നുള്ളതിലാണ്. പക്ഷേ ഈ ഒരു പരസ്യത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരസ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ?
0: അതെ. ഇന്ന് എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? നമ്മൾ ഇന്നൊരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിട്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ കൊച്ചുകുട്ടികൾക്കും ഈ വരികൾ അറിയാം. അവർ തമാശയാണ് രൂപേണ പല തരത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ പറയാറുണ്ട് അല്ലേ, സിനിമയ്ക്ക് പോകുമ്പോഴാണെങ്കിലും അല്ലാതാകുമ്പോഴും. അപ്പൊ ഇന്ന് August 1 ലോക ശ്വാസകോശ അർബുദ ദിനമാണ്.
5: അതെ, നമ്മുടെ അർബുദത്തെ കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലും വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇന്നൊരു ദിവസം കൊണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് പുകയില ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക, ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതൊക്കെ വെച്ച ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു ദിവസം ആചരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നേരത്തെയുള്ള രോഗനിർണയത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി, പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ദിനം കൊണ്ട് മാത്രം അത് തീരുന്നില്ല. നമ്മൾ പലപ്പോഴും ഓരോ ദിനത്തെയും പ്രത്യേകതയായിട്ട് കാണുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ആചരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലേ?
0: ഇന്ന് അതെ. അതോടൊപ്പം ഇന്ന ദിവസം കുറച്ച് പ്രധാന സന്ദേശങ്ങൾ നമുക്കുണ്ട്. പുകവലി ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന അപകടങ്ങളിലൊന്നാണ്. യെസ് അല്ലേ? നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഓഡിയോയും അങ്ങനെ തന്നെയാണ്. പുകവലി ശ്വാസകോശത്തിന് ഹാനികരമാണെന്നുള്ള രീതിയിൽ പുകവലി ഒഴിവാക്കുകയും മറ്റുള്ളവരുടെ പുക ശ്വസിക്കുന്നത് പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക. അതായത് മറ്റുള്ളവർ, നമ്മളിപ്പോൾ ഒരാൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടുതൽ ശതമാനമായിരിക്കും മറ്റുള്ളവർ അത് വലിച്ചെടുക്കുക എന്നത്.
5: ശരിയാണ്, പാർവതി പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ അടിത്തറ തന്നെയാണ്. ഈ ശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല അല്ലേ? ആ ഒരു ശ്വാസം നൽകുന്ന ആ ഒരു ശ്വാസകോശത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ രോഗങ്ങളിൽ ഒന്നാണ് ഈ ഒരു ശ്വാസകോശ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പുക വലിക്കുമ്പോൾ, ഈ പുക വലിക്കുന്ന അടുത്ത് നിൽക്കുന്ന ആൾ ആ ഒരു ശ്വസിക്കുന്ന ആ ഒരു പുകയിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിക്കാനുള്ള, എനിക്ക് തോന്നുന്നു പുക വലിക്കുന്ന ആളേക്കാൾ കൂടുതൽ, എനിക്ക് തോന്നുന്നു അടുത്ത് നിന്ന് ആ ഒരു വായു മലിനീകരണം ഉപയോഗിക്കുന്ന ആൾക്കാരിക്കും ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നത്. ഇത് ഈ പുകവലി കൂടാതെ പുകവലി ചില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ ഈ ഒരു വായു മലിനീകരണം ഉണ്ടാക്കുന്നു, ചില ജോലി സ്ഥലങ്ങളിൽ ചില രാസവസ്തുക്കളുമായുള്ള ദീർഘകാല സമ്പർക്കം മൂലം, ഇതൊക്കെ അപകട കാരണങ്ങളാണ്.
6: അതെ, അതോടൊപ്പം തുടർച്ചയായ ചുമ, ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, കാരണമില്ലാത്ത ശരീരഭാരം കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കരുത്. ആരോഗ്യകരമായ ജീവിതശൈലിയും ആവശ്യമായ പരിശോധനകളും ശ്വാസകോശ ആരോഗ്യത്തിന് പ്രധാനമാണ് അല്ലേ? നമ്മളിപ്പോൾ വിചാരിക്കും പുക വലിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന്. അല്ല, നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ വളരെ ശക്തമായാണ് അടുപ്പിൽ ഇങ്ങനെ ഊതുന്നത്, അതും ശ്വാസകോശത്തിന് പ്രശ്നമാണ്.
5: അതെ, ഈ ഒരു രോഗത്തിന്റെ എനിക്ക് തോന്നുന്നു ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാകാം, അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോൾ രക്തം വരിക, അതുപോലെ തന്നെ നെഞ്ചുവേദന, അതുപോലെ ശ്വാസതടസ്സം, അതുപോലെ ശബ്ദം മാറാനുള്ള കാരണമില്ലാതെ ശരീരഭാരം കുറയുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ഒരു പുകവലിക്കുന്ന ഒരാളിൽ നിന്നും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു നിസാരമായി കണ്ട് അല്ലെങ്കിൽ ഇത് വേറെ അത് അവഗണിക്കാതെ ഒരു ഡോക്ടറെ ചെന്ന് കാണുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഈ ഒരു പുകവലി എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല അടുത്ത് നിൽക്കുന്ന മറ്റൊരാൾക്ക് കൂടി ദോഷം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അതൊന്ന് നിർത്തുക എന്നുള്ളതാണ്.
6: അതെ, അതോടൊപ്പം നമ്മുടെ അമ്മമാരൊക്കെ ഈ അടുപ്പിൽ ഊതുന്നതും ഒരു പ്രശ്നമായ കാര്യമാണ്. അപ്പോൾ ചോദിക്കും ഞങ്ങൾക്ക് ചോറ് വെക്കണേന്ന്. അല്ല, നമ്മളുടെ അമ്മമാരുടെ ആരോഗ്യം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അവരോട് പറയുക, ഒരുപാട് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പറയുക, അതോടൊപ്പം ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുക. ഈ ലോക ശ്വാസകോശ അർബുദ ദിനത്തിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നമുക്ക് നൽകാം.
5: തീർച്ചയായിട്ടും പാർവതി, ഇപ്പോൾ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രോഗം കണ്ടെത്താൻ കഴിഞ്ഞാൽ ചികിത്സ നമുക്ക് ആദ്യമേ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധവൽക്കരണവും സമയബന്ധിതമായ ഒരു പരിശോധനയൊക്കെ ജീവനെ രക്ഷിക്കാൻ കഴിയുന്നതാണ്. അതിനൊക്കെ നിങ്ങൾ അടുത്തുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുക. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും പുകവലിക്കുന്ന ചിലരൊക്കെ ഉണ്ട്, പുകവലി മാറ്റൂ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല അല്ലേ.
6: അതെ,
5: അവരുടെ ജീവശ്വാസം പോലെയാണ് അവർ ആ ഒരു
6: നടക്കുന്നത്.
5: അപ്പോൾ അവരോടൊന്ന് പറയുക, നിങ്ങൾക്ക് ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവില്ല, ചെറിയൊരു ചുമയൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ശരീരഭാരം കുറയുന്നത് പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ നിങ്ങൾ ആദ്യം തന്നെ ചെന്ന് ഡോക്ടറെ കാണുക. ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യം തന്നെ നമ്മൾക്ക് ചെന്ന് കാണുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു പുകവലിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പുകവലിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് ഒഴിവാക്കുക. അത് ചെയ്യേണ്ടത് ഈ പുകവലിക്കുന്നവർ തന്നെയാണ് അല്ലേ പാർവതി? കാരണം നമ്മൾ പലപ്പോഴും, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബസ് സ്റ്റോപ്പുകളിൽ നമ്മൾ ചിലപ്പോൾ ഷോപ്പുകളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ പലരും അശ്രദ്ധയോടുകൂടിയാണ്. നമ്മൾക്ക് ഒരു പക്ഷേ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നാം ആ ഒരു ഒരു ഗന്ധം എന്ന് പറയുന്നത്. പക്ഷേ അവരതൊന്നും ശ്രദ്ധിക്കാതെയാണ്, അവരവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്നതുപോലെ ഗർഭിണികൾ ഉണ്ടാകാം, മുലയൂട്ടുന്ന അമ്മമാരുണ്ടാകാം, കുഞ്ഞുങ്ങളുണ്ടാകാം, പ്രായം ചെന്നവരുണ്ടാകാം അല്ലേ. അപ്പോൾ അതും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
6: അതെ, നമ്മളെപ്പോഴും പബ്ലിക് പ്ലേസിലൊക്കെ പോയി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ബസ് സ്റ്റോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും പബ്ലിക് പ്ലേസിൽ നിന്ന് പുക വലിക്കുന്ന, നിങ്ങൾ പുക വലിക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് 40% കിട്ടുന്നുള്ളൂ, 60% മറ്റുള്ളവരിലേക്കാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ അതിൽ എന്തിനാണ് ഇങ്ങനെ പുക വലിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല. എല്ലാവരും അത് ഈ ഒരു ദിവസം മുതൽ, ഞാൻ ഇന്ന് മുതൽ പുക വലിക്കില്ല എന്നൊരു കഠിന തീരുമാനമൊക്കെ എടുക്കുക. നമ്മളെ ശ്വാസകോശ അർബുദ ദിവസം ആണ് ഇന്ന്. അപ്പോൾ ഈ ദിവസത്തിൽ എല്ലാവരും അങ്ങനൊരു ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും.
5: അതെ, തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധവായു കിട്ടുന്ന തരത്തിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ, സ്ഥിരമായ ഒരു വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണമാണിത്. അതുപോലെ തന്നെ സംശയകരമായ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചികിത്സ ചെയ്യാൻ നിങ്ങൾ വൈകിക്കരുത്. കാരണം ആരോഗ്യമുള്ള ഒരു ശ്വാസകോശമാണ് നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അത് എല്ലാവരും ആ ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ട് നടക്കുക ഈ ഒരു ദിവസത്തിൽ. നമുക്കത് ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം എന്ന് വെച്ചാൽ, ഒരാൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കുന്ന ഒരാൾക്ക് അവരുടെ ആ ഒരു ആരോഗ്യമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഈ ഒരു ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോയാണ് ഈ റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, 10-20 വർഷമായി ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന, സൗജന്യമായി ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ആ ഒരു പാലിയേറ്റീവ് കെയറിൽ നമ്മൾ സൗജന്യമായിട്ട് തന്നെയാണ് മെഡിസിൻസും എക്യുപ്മെൻറ്റ്സും, അതുപോലെ തന്നെ ബെഡ്, വീൽചെയർസ്, മെഡിസിൻസ് ഇതൊക്കെ സൗജന്യമായിട്ടാണ് നമ്മൾ നൽകി വരുന്നത് നമ്മുടെ ഓരോ പേഷ്യൻസും. നമുക്ക് 10,000-15,000 പേഷ്യൻസ് കൂടുതലാണ് ഉള്ളത്. അപ്പോൾ അവർ ഓരോരുത്തരെയും നമ്മൾ അത്രയും കെയറോടുകൂടിയാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നത്.
6: അതെ,
5: അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത്

0: നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ. കാരണം അങ്ങനെയുള്ള ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കുണ്ടാകുന്ന നാശങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കുന്ന ഒരാൾക്കൊരു രോഗം വരുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോഴും ഓരോ ജീവിതത്തിനെക്കുറിച്ച് എടുത്തെടുത്ത് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ പാർവതി?
1: അതെ, തീർച്ചയായും. ബീനശേഷി കൂടുതൽ ഇങ്ങനെ ഇമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സമയം ഇപ്പോൾ 11:08. ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീനശേഷിക്ക് ഓർമ്മയുണ്ടോ?
0: തീർച്ചയായിട്ടും. നമ്മൾ ഒരു കടയിൽ കയറുമ്പോൾ, മൂന്ന് പേര് കയറുമ്പോൾ മസാല ദോശ ചോദിക്കുന്നു. അപ്പോൾ മസാല ദോശ കിട്ടുന്നില്ല ഓർഡർ കൊടുത്തിട്ട്. എന്താണ് അതിന് കാരണം എന്നാണ് പാർവതി ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യത്തെ ക്വസ്റ്റ്യന് പാർവതി തോറ്റു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസറുകൾ അയച്ചോളൂ. ഏതായാലും നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും ഒരു കുസൃതി ചോദ്യവും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം. ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
4: ഞാൻ ബീന ഗുവേരയാണ്. അപ്പോൾ നല്ല നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരുമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പാർവതി ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുസൃതി ചോദ്യത്തിന് ആൻസറുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ പാർവതി? പാർവതി തോറ്റോ?
0: ചെറുതായിട്ടൊന്നും തോൽക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നതാ. ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആൻസറുകളൊക്കെ അയക്കാൻ ഇച്ചിരി താമസമൊക്കെ ഉള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: അതെ, 11:15 ആയിരിക്കുകയാണ്. ഇനി വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിരിക്കും നമ്മളുടെ സമയം എന്ന് പറയുന്നത്. 11:30 ആകുമ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ ആൻസറുകൾ പെട്ടെന്ന് തന്നെ അയക്കുക, കാരണം നമ്മുടെ പാർവതി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ആരൊക്കെയാണ് അതിന് ആൻസർ? കാരണം 2 ക്വസ്റ്റ്യനുമായിട്ടാണ് നിങ്ങളോടൊപ്പം പാർവതി എത്തിയത്. പക്ഷേ ഈ 2 ചോദ്യത്തിനും നിങ്ങൾ പാർവതി തോൽപ്പിച്ചു കളഞ്ഞു.
0: അതെ, അതോടൊപ്പം നമുക്ക് മെസ്സേജിലൊക്കെ പോവാം. യെസ്, ഇന്ന് നമുക്ക് മനുജ തിരുമല്ലവരം മനുജേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാന്ത്വനം കുടുംബത്തിനും ശ്രോതാക്കൾക്കും, മഴയിൽ കുതിർന്ന ഒരു തണുത്ത സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ട്.
4: അപ്പോൾ ചേച്ചി, വനചേച്ചിക്കും ഞങ്ങൾ മഴയിൽ കുതിർന്ന ഒരു തണുത്ത സുപ്രഭാതം നേരുകയാണ്. അതുപോലെ തന്നെ വനചേച്ചി ചോദിച്ച പാട്ട് ഞങ്ങൾ ഇട്ട് തന്നിരിക്കുന്നു, അത് കേട്ടു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്.
0: യെസ്, അതോടൊപ്പം ഉത്തരം എനിക്ക് ഒന്ന് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സ്വർണക്കട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, അതും കൂടി പെട്ടെന്ന് അയച്ചോളൂ. അതോടൊപ്പം ലീലാവൻ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ബീന, പാർവതി, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
0: യെസ്, രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. രജനിക്കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബീന ചേച്ചി. രജനി ചേച്ചിയെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
4: രജനി ചേച്ചി ഉടനെ എത്തുന്നതായിരിക്കും, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. അപ്പോൾ ഉടനെ എത്തുന്നതായിരിക്കും.
0: എന്ത് പറ്റി അന്വേഷണം പറയണേ എന്നും പറഞ്ഞിട്ടുണ്ട്.
4: ഉറപ്പായിട്ടും ഞങ്ങൾ എന്നും അന്വേഷണങ്ങൾ അറിയിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ അന്വേഷണങ്ങൾ ഞങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നുണ്ട്.
0: യെസ്, അതോടൊപ്പം ഹായ് അടിമാലി ഫ്രണ്ട്സ്, അവിടെ മഴ എങ്ങനെയുണ്ട്? എല്ലാവരും സുരക്ഷിതരാണോ? എനിക്ക് സത്യം ശിവം സുന്ദരം എന്ന മൂവിയിലെ സൂര്യനായി തഴുകി ഉണർത്തുമേൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന സോങ് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
4: ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. ഇപ്പോഴും നമ്മൾ പറയുന്നു നമ്മളുടെ

0: ടൈം എന്ന് പറയുന്നത് ഒരുപാട് പാട്ടുകൾ നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളെല്ലാം നമുക്ക് ഒരുപക്ഷെ ലൈവിൽ ഇട്ട് തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ലൈവ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് തന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പിന്നീടുള്ള പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക അല്ലേ.
1: യെസ്. അതോടൊപ്പം നമ്മുടെ രാജൻ വയനാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജേട്ടൻ അയച്ചേക്കുന്നത്, ചോദ്യം കേട്ടില്ല, ഒന്നും കൂടി പറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല. കാരണം എന്ത് എന്നാണ് ചോദ്യം. അതോടൊപ്പം ജൂവലറി, അതായത് നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് തന്നിരിക്കുന്നത്. ജൂവലറി, ഞാൻ കർണാടകയിലാണ്, ഇവിടെ മഴയില്ല, വയനാട്ടിൽ മഴയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ബീന ചേച്ചി ചോദിച്ചായിരുന്നു വയനാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ പറഞ്ഞതാണ് കർണാടകയിലാണ്, ഇവിടെ മഴയില്ല, പക്ഷേ വയനാട്ടിൽ നല്ല മഴയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പാറു, ഇത് കുസൃതി ചോദ്യമല്ല, വികൃതി ചോദ്യമാണ്. മസാല ഓക്കെ, ഉത്തരം തന്നിട്ടുണ്ട്, ഞാൻ ഉത്തരം പറയുന്നില്ല. അതോടൊപ്പം ഇനി ചോദ്യം ചോദിച്ചാ പാറുവിന് അടി, പാറുവിന് അടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ആരാണത് പറഞ്ഞിരിക്കുന്നത്?
1: നമ്മുടെ രാജൻചേട്ടനാണ് പറഞ്ഞേക്കുന്നത് വയനാടിന്ന്. ഇനി ചോദ്യം ചോദിച്ചാൽ പാറുവിന് അടി, ആതിര പറയും പോലെ, ആതിര എപ്പോഴും പറയും നല്ല അടി എന്ന് പറയാറുണ്ട്. ആ അതേപോലെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: അപ്പോ പിന്നെ പാർവതി, നമ്മുടെ സരസ്വതി അമ്മ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സരസ്വതി അമ്മ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത് കേട്ടോ. സരസ്വതി അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ ആയി, നമ്മളിങ്ങനെ അമ്മയും അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ നമ്മളുടെ ഇതൊക്കെ കേട്ടിട്ട് അമ്മ പറയുന്നത് അമ്മ സ്വയം ചിരിക്കുമെന്നാണ്, നമ്മളുടെ കൂടെ തന്നെ അമ്മയും ചിരിക്കുമെന്നാണ് അമ്മ പറയുന്നത്. നമ്മളുടെ കൂടെ തന്നെ എന്നും രാവിലെ ഇങ്ങനെ ചിരിക്കും. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യവും സരസ്വതി അമ്മ പറഞ്ഞിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ നല്ലൊരു കാര്യമാണെന്നാണ് സരസ്വതി അമ്മ പറഞ്ഞിരിക്കുന്നത് അല്ലേ.
1: അതെ. അതോടൊപ്പം നമുക്കൊരു പേരില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഹായ് സ്വർണ്ണക്കട എന്ന് മാത്രം വന്നിട്ടുണ്ട്. അപ്പൊ പേരൊക്കെ അയച്ചോളൂ, വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. ഞങ്ങൾ
0: മെസ്സേജ് അയക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക, കാരണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ ആരാണ് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് പേരും സ്ഥലം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക.
1: അതെ. അതോടൊപ്പം മൻസൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൻസൂർ ചേട്ടാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ മൻസൂർ കൊട്ടുകാട്. 2 ദിവസമായി പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല.
0: എന്ത് പറ്റി മൻസൂർ ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ?
1: സുഖമില്ലായിരുന്നു, മുട്ടിന് ചെറിയ പ്രശ്നമുണ്ടായി. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. സമയക്കുറവാണെങ്കിൽ തന്നെയും പരിപാടിയിൽ പങ്കെടുത്തു എന്ന്.
0: തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. എത്ര വയ്യായികയിലും എത്ര സമയക്കുറവിലും ഒക്കെ ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇനിയും ഇനിയും എപ്പോഴും അങ്ങോട്ടും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
1: അതോടൊപ്പം രമാവതി ശേഷി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജൂവലറി രമാവതി പ്രാക്കുളം എന്ന് പേര് വരെ പറഞ്ഞിട്ടുണ്ട്, സ്ഥലവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതും പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ അല്ലേ ചേച്ചി?
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പാർവതി, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ഈ ഒരു കൂട്ടത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി നമ്മളൊന്ന് പറയണ്ടേ?
1: അതെ, തീർച്ചയായും പറയണം.
0: അതെ, ഇന്ന് നമ്മൾ എപ്പോഴും നമ്മൾ രസകരമായിട്ടുള്ള ദിവസങ്ങൾ കൂടി പറയാറുണ്ട് അല്ലേ.
1: അപ്പൊ
0: ഇന്ന് ഒരു രസകരമായ ദിവസമാണ് കേട്ടോ. ഇന്ന് ദേശീയ കാമുകി ദിനമാണ്. അപ്പോൾ കാമുകന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഇന്ന് കാമുകിമാർക്ക് വലിയ വിലയേറിയ സമ്മാനങ്ങളൊന്നും കൊടുക്കണമെന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അവരെ സ്നേഹവും സന്തോഷവും കൊണ്ട് പിന്തുണയ്ക്കുന്ന ആ ഒരു വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു നന്ദി പറയാനുള്ള ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ബന്ധം നിലനിൽക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ പരസ്പര ബഹുമാനത്തിൻ്റെ പേരിലും, അത് മാത്രമല്ല നമ്മുടെ ഒരു തുറന്ന ആശയവിനിമയമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു എന്നറിയുന്ന ആ ഒരു നിമിഷങ്ങൾ എന്നത്. അപ്പോൾ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് സമ്മാനങ്ങളെക്കാൾ കൂടുതൽ അല്ലേ
1: സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ.
0: എല്ലാവരും
1: അവർക്ക് വേണ്ടി സമയം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. എനിക്കൊരു കാമുകിയുണ്ട് എന്ന് പറയുന്നതിലല്ല, നമ്മൾ എത്രമാത്രം ആ ഒരു ബന്ധത്തിൽ നമ്മൾ എഫേർട്ട് ഇടുന്നു എന്നുള്ളതും കൂടെ ഒരു കാര്യമാണ്. ഇന്ന് നാഷണൽ ഗേൾഫ്രണ്ട് ഡേ ആണ്. അപ്പൊ കാമുകിമാരെയൊക്കെ ആലോചിച്ചോളൂ. പറഞ്ഞപ്പോ ബീന ചേച്ചിക്ക് ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ കാമുകിമാരെയൊക്കെ ആലോചിച്ചിരുന്നുള്ളൂ. ആലോചിച്ചിരിക്കുന്നതിനോടൊപ്പം ഇല്ലേ നമ്മളോട് പാട്ടുകളൊക്കെ ചോദിക്കുക.
0: ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരാളെ സ്വന്തമാക്കുന്നതിലല്ല അല്ലേ, അല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യത്തെ സ്വന്തമാക്കുന്നത് കൊണ്ടല്ല ഉള്ളതല്ല ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി ബഹുമാനിക്കുന്നതിലാണ് യഥാർത്ഥ ഒരു പ്രണയം എന്ന് പറയുന്നത്, ആ ഒരു പ്രണയത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ ജീവിതത്തിൽ നിങ്ങളെ കൂടെ കൂട്ടുകിട്ടുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് ഇന്ന്. അവരോട് ഒരു സ്നേഹവാക്ക് പറയാൻ അല്ലെങ്കിൽ ഒരു നന്ദി പറയാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരെ ഒന്ന് ആശംസിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് മറക്കാതിരിക്കുക, എല്ലാ കാമുകന്മാരോടും അല്ലെങ്കിൽ എല്ലാ ഒരാളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഒരു ദിവസം, ഈ ഒരു ദിവസം നിങ്ങൾ അതിനായിട്ട്
1: മാറ്റി വിളിക്കുക അല്ലേ. എല്ലാ ഒന്ന് വിളിക്കുക, ഇന്ന് നാഷണൽ കാമുകി ദിവസമാണ് എന്ന് പറയുക. അപ്പൊ അതേപോലെ എല്ലാവരും ഒക്കെ അടിച്ചു പൊളിച്ച് ഫോണൊക്കെ വിളിച്ച് ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഞങ്ങൾ ഒരു ബ്രേക്കിലേക്കൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ട്. സമയം 11:22 ആയിട്ടുണ്ട്.
0: അതെ, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം. അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു കുഞ്ഞു മോൻ നമുക്കൊരു പാട്ട്

0: ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ പാർവതി, നമുക്ക് ആ ഒരു മെസ്സേജ് ഒന്ന് കേട്ടാലോ.
1: അതെ, നമുക്ക് വേണ്ടി ഒരു കുഞ്ഞു ഒരു കുട്ടി ശ്രോതാവ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കത് കേൾക്കാം.
2: അർമാനാണ് മേടെ മുക്കുന്നത്. എനിക്ക് നീ എന്റെ ആത്മാവിൽ നാം കോളരം നീ ജന്തമ്മ. ഈ പാട്ട് വെച്ചുതരാവോ?
0: എന്റെ പൊന്നോ, എന്ത് ക്യൂട്ടായിരിക്കുന്നു അവന്റെ ആ ഒരു സ്വരവും ആ ഒരു പാട്ടും അല്ലേ.
1: യെസ്, അർമാൻ എന്നാണ് ശിബിന്റെ ശേഷി പേര്. നമ്മുടെ ബുഷ്ര ചേച്ചിയുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അർമാനാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അർമാന് വേണ്ടി ഇത്രയും മനോഹരമായിട്ട് ഈ പാട്ട് പാടി തന്ന നമുക്കത് പ്ലേ ചെയ്യാതിരിക്കാൻ പറ്റുമോ?
0: ഒരിക്കലില്ല. അപ്പോ ആ മോന് വേണ്ടിട്ട് ദേ കേട്ടോളൂ അല്ലേ. പെട്ടെന്ന് തന്നെ ആ പാട്ട് കേട്ട് ആസ്വദിച്ച് തിരികെ എത്താം. കേട്ടുകൊണ്ടേരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്രനേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
7: ഞാൻ പാർവതിയുമാണ്. ഭീനശേഷി, അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 1, സമയം ഇപ്പോ 11:30 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയമായി വരുന്നുണ്ട്. ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിൽ കയറിയ 4 കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാവർക്കും കിട്ടിയില്ല, കാരണം എന്തെന്നായിരുന്നു ചോദ്യം. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ ഞാൻ ഇച്ചിരി വിജയിച്ചിട്ടുള്ള പോലെ എനിക്കൊരു തോന്നലുണ്ട്.
6: ഉറപ്പായിട്ടും ഏതായാലും ആൻസർ നമുക്ക് റിവീൽ ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ് ഇപ്പോൾ, അല്ലെ? നമ്മുടെ സമയം ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ പറഞ്ഞോളൂ പാർവതി.
7: എല്ലുള്ള മസാല ദോശ എവിടെങ്കിലും കിട്ടുമോ ഭീനശേഷി? എല്ലാവർക്കും കിട്ടിയില്ല എന്നായിരുന്നു ചോദ്യം. എല്ലുള്ള മസാല ദോശ എവിടെങ്കിലും കിട്ടുമോ?
6: ഇല്ല. പക്ഷെ ഒരാള് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ ഒരാള് പറഞ്ഞിരുന്നു, പക്ഷെ നമ്മുടെ രമേശ് സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഇട്ടിരുന്ന പാട്ടുകളൊക്കെ നന്നായിരുന്നു എന്നാണ് രമേശ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആൻസർ തന്നിരിക്കുന്നത് ഗ്യാസ് തീർന്നു പോയി എന്നാണ്. അപ്പൊ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു നല്ല പാട്ട് കേട്ടിട്ടാണ് വന്നത്. നമ്മുടെ അർമാൻ ചോദിച്ചിരുന്ന പാട്ടായിരുന്നു. അപ്പൊ അർമാൻ നമുക്കൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും നമുക്കൊന്ന് കേൾക്കണം.
7: അതെ,
6: അപ്പോ നമ്മുടെ ഒരു നല്ല താങ്ക്സ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്, ഇന്ന് ബാബുരാജൻ സാറിനെ കണ്ടില്ലല്ലോ, അതുപോലെ തന്നെ നമ്മുടെ അടിമാലി ബ്രദേഴ്സും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടിമാലി ബ്രദേഴ്സിന് എനിക്ക് തോന്നുന്നു അവിടെ നല്ല മഴയൊക്കെയാണ്, അപ്പൊ അവരെ എല്ലാവരും തിരക്കുന്നുണ്ട്. അതെ, അവർ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് നമ്മൾ അറിയുക. അപ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞിരിക്കുന്നത്, എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട് ബാബുരാജൻ സാറ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞിരിക്കുന്നത്, 4 പേരും കൂടി ഒരു മസാല ദോശ വാങ്ങിയാണോ, അതാണോ ഉത്തരമെന്ന് ചോദിച്ചിട്ടുണ്ട്.
7: എല്ലുള്ള മസാല ദോശ ആർക്കും കിട്ടില്ല എന്നതായിരുന്നു.
6: ഏതായാലും ബാബുരാജൻ സാറ് മുട്ടുമുടക്കിയിരിക്കുകയാണ്. പാർവതി ഞെട്ടിച്ചു എന്ന് ബാബുരാജൻ സാർ പറഞ്ഞിട്ടുണ്ട്.
7: മാലാക്കിയായിട്ട് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലേക്ക് എത്താവുന്നതാണ്.
6: അതെ, അപ്പൊ അത് അപ്പം നമ്മുടെ പിന്നെ രാജൻ ചേട്ടനും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മസാല ദോശയിൽ ഇല്ലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പറ്റൂലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും പറ്റും, ഞങ്ങളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാജൻ ചേട്ടാ, സോറി, ഒന്ന് വിട്ടുപോയി. എന്തായാലും രാജൻ ചേട്ടനും ആൻസർ കറക്റ്റാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലീലാമണി ചേച്ചി പറഞ്ഞിരിക്കുന്നത്, മസാല ദോശ തീർന്നു പോയി അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രസകരമായ ഉത്തരങ്ങളാണ് ഓരോരുത്തരും നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാം, പാർവതിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നമ്മുടെ ഷീജ ചേച്ചി വാതോരാതെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഇന്ന് എന്താ പറ്റി, മഴയൊക്കെ ആയത്

0: കൊണ്ടാണോ കൊട്ടും കുരവിയൊന്നും ഇല്ലാത്തത്?
1: അതെ, ഭയങ്കര ഗ്ലൂമി ആയ കാലാവസ്ഥയല്ലേ, അതുകൊണ്ടായിരിക്കും.
0: അതെ, ഏതായാലും ശരി തന്നെ, ഞങ്ങൾ ഇന്ന് നല്ല ജിൽജിലായിട്ട് നിന്നപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി അങ്ങനെ ആയത് ഞങ്ങൾക്ക് ഇത്തിരി വിഷമമുണ്ട്. എന്നാലും ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചല്ലോ അല്ലേ, അപ്പം ഞങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം
1: അതെ, നമ്മൾക്കിപ്പോൾ ഒരു ചെറിയ വിശേഷം കൂടെ പങ്കുവെച്ചിട്ട് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ചെറിയൊരു വിശേഷം, നമ്മൾ ഡെയിലി നമ്മൾ കോമൺവെൽത്തിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഓഗസ്റ്റ് 1 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 23 മെഡലുകൾ നേടിയിട്ടുണ്ട്. 5 സ്വർണവും 12 വെള്ളി 6 വെങ്കലവുമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമൺവെൽത്തിൻ്റെ ഗെയിംസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എത്ര സ്വർണമൊക്കെ നേടുന്നു എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ വഴിയെ വഴിയെ അറിയാം. അതോടൊപ്പം രാജ്യത്തിന് ഇങ്ങനെ പുതിയ പുതിയ നേട്ടങ്ങളൊക്കെ കിട്ടുന്നതിൽ നമുക്ക് അഭിമാനിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:33, ചെറുതായിട്ട് ഇച്ചിരി സമയം കൂടിപ്പോയോ എന്നൊരു സംശയം.
0: അതെ അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു പാർവതിയുടെ ഈ രണ്ട് ക്വസ്റ്റ്യനൊക്കെ കേട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ
1: എനർജി ആയിട്ട് വരുന്നതേ
0: ഉള്ളൂ.
1: അപ്പൊ എനർജി ആയിട്ട് തന്നെ ഇരുന്നോളൂ. അതോടൊപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ഭീനശേഷി, ഇന്ന് നമുക്ക് വൈകിട്ടും ലൈവ് ഉണ്ട്. ആതിര വരുന്നതായിരിക്കും മ്യൂസിക് ബീച്ചിലൂടെ. അപ്പൊ എല്ലാവരും ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ദിസ് ഇസ് അസ് സൈനിങ് ഓഫ്, പാർവതി, ബീന, ആൻഡ് വി ആർ സൈനിങ് ഓഫ് ഇൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പകർച്ചവ്യാധികളും അഥവാ ഇൻഫെക്ഷ്യസ് ഡിസീസസും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതായത് ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്നാണല്ലോ. എന്നാലും പകർച്ചവ്യാധികൾ കൊണ്ട് ദിനം പ്രതി ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി ചർച്ച ചെയ്യാൻ ഡോക്ടർ IR അശോക് കുമാറാണ് ഉള്ളത്. ഡോക്ടർ 30 വർഷത്തെ സേവനത്തിന് ശേഷം ഡിസ്ട്രിക്ട് ഹോമിയോ മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ എഴുകോണിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
6: നമസ്കാരം
5: ഡോക്ടർ. പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമാണല്ലോ. ഏതൊക്കെ രോഗങ്ങളാണ് പകർച്ചവ്യാധികളുടെ ഭാഗത്തിൽ വരുന്നത്?
6: പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതായത് ആരോഗ്യമുള്ള ഒരാളിലേക്ക് പകർന്നു കിട്ടുന്ന രോഗങ്ങളാണ്. അതായത് രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സംക്രമിച്ച് ഉണ്ടാകുന്ന രോഗങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അവയെ സാംക്രമിക രോഗങ്ങൾ എന്നും വിളിക്കാറുണ്ട്. സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ പനി മുതൽ വളരെ മാരകമായ എയ്ഡ്സ്, എബോള, നിപ്പ പോലെയുള്ള രോഗങ്ങളും, കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വളരെ ഭീതിയിലാഴ്ത്തിയ COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ് ഉൾപ്പെടെ 100% മരണം ഉറപ്പായ റാബിസ് അഥവാ പേവിഷബാധ ഉൾപ്പെടെ

0: രോഗങ്ങളെല്ലാം തന്നെ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള രോഗികളിൽ ഏകദേശം 30 മുതൽ 35% വരെ പകർച്ചവ്യാധികളായിട്ട് പിടിപെട്ടിട്ടുള്ള രോഗികളാണ്. അതുപോലെ തന്നെ മരണം സംഭവിക്കുന്ന രോഗാതുരമായി മരണം സംഭവിക്കുന്നതിൽ ഏകദേശം 25 മുതൽ 30% വരെ രോഗികളും പകർച്ചവ്യാധികൾ മൂലമാണ് മരണപ്പെടുന്നത്. നമ്മുടെ നാട്ടില് കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് പല പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാറുണ്ട്. ഉദാഹരണത്തിന് മഴക്കാല രോഗങ്ങൾ, വേനൽക്കാലത്ത് പ്രത്യേകമായി ചില രോഗങ്ങൾ, ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതെ പകരുന്ന സ്ഥായിയായ രോഗങ്ങൾ, ഉദാഹരണത്തിന് ക്ഷയരോഗം പോലെയുള്ള രോഗങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയാണ്.
1: കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് പകർച്ചവ്യാധികളും മാറി മാറി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. അവ ഏതൊക്കെയാണ്?
0: നമുക്കറിയാം, കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ അതൊരു പനിക്കാലമാണ്. വിവിധ തരത്തിലുള്ള പനികൾ, നമ്മൾ മുമ്പ് ഫ്ലൂ അഥവാ ഇൻഫ്ലുവൻസ എന്നൊരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടിരുന്നതെങ്കിൽ, ഇപ്പോൾ ധാരാളം പനികൾ, പുതിയ പുതിയ പേരുകളിലുള്ള പനികൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, മലമ്പനി അഥവാ മലേറിയ, ടൈഫോയിഡ് ഫീവർ, സ്വൈൻ ഫ്ലൂ, ഇത്തരത്തിൽ ധാരാളം പുതിയ പുതിയ പനികൾ, മങ്കി പോക്സും ചെള്ളുപനി, സ്ക്രബ് ഫീവർ എന്ന് പറയുന്ന ചെള്ളുപനി എല്ലാം നമ്മുടെ നാട്ടിൽ ഇന്ന് മഴക്കാല രോഗങ്ങൾ എന്നുള്ള രീതിയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലത്തും ഒരു കൂട്ടം രോഗങ്ങൾ, പ്രത്യേകിച്ച് വായുജന്യ രോഗങ്ങൾ, എയർബോൺ ഡിസീസസ് എന്ന് പറയാൻ പറ്റുന്ന ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ് അഥവാ മുണ്ടിനീര്, അതുപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ധാരാളം മരണങ്ങൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത അമീബിക് എൻകഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം, ഇതെല്ലാം വേനൽക്കാല രോഗങ്ങളാണ്. ഇത് രണ്ടുമായിട്ട് ബാധകമല്ലാതെ സ്ഥിരമായി ഉണ്ടാകുന്ന രോഗങ്ങളും പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്.
1: മഴക്കാലത്ത് പകർച്ചവ്യാധികൾ കൂടുതലായി പറന്നു പിടിക്കാൻ എന്തായിരിക്കും കാരണം?
0: തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു പകർച്ചവ്യാധി ഉണ്ടാകുവാൻ 3 ഘടകങ്ങളാണ് പ്രധാനമായി ഉള്ളത്. അതിലൊന്ന് രോഗത്തിന് കാരണമായ രോഗാണു. അത് വൈറസ് ആകാം, ബാക്ടീരിയ ആകാം, ഫംഗസ് ആകാം, പ്ലാസ്മോഡിയം പോലെയുള്ള അല്ലെങ്കിൽ അമീബ പോലെയുള്ള സൂക്ഷ്മജീവികളാകാം. മഴക്കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈർപ്പം കൂടുതൽ, അന്തരീക്ഷ ഊഷ്മാവ് കുറവ് എന്നീ സാഹചര്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ വൈറസും ഫംഗസും ബാക്ടീരിയയും ഒക്കെ ക്രമാതീതമായി നമ്മളുടെ വായുവിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്താണ് രോഗവാഹകരായ, അതായത് രോഗിയായ ഒരാളിൽ നിന്ന് ആരോഗ്യമുള്ള ആളിലേക്ക് രോഗം പകർത്തുന്ന സൂക്ഷ്മജീവികൾ, കൊതുക്, ഈച്ച, എലി അതുപോലെയുള്ള രോഗവാഹകർ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാലവും മഴക്കാലമാണ്. ഇത് രണ്ടിനും പുറമെ മഴക്കാലം പൊതുവെ നമുക്ക് അസ്വസ്ഥതകളുള്ള ഒരു കാലഘട്ടമാണ്. ആരോഗ്യമുള്ള ആളുകളിൽ പോലും അവരുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ കുറയുന്ന സാഹചര്യമുണ്ട്. ഈ 3 ഘടകങ്ങളും മഴക്കാലത്ത് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് വർദ്ധിച്ചു വരുന്ന രോഗാണുക്കളുടെ എണ്ണം, വർദ്ധിച്ചു വരുന്ന രോഗവാഹകരുടെ എണ്ണം, മൂന്നാമതായി നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വല്ലാതെ താഴ്ന്നു പോകുന്നു. ഈ 3 കാരണങ്ങൾ കൂടി ഒത്തുചേരുമ്പോഴാണ് മഴക്കാലത്ത് രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്.
1: പ്രധാനപ്പെട്ട മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണ്?
0: തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മഴക്കാലം പ്രധാനമായും പനിക്കാലമാണ്. വിവിധ തരത്തിലുള്ള പനികൾ, ഡെങ്കുപനി അഥവാ ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, ഇൻഫ്ലുവൻസ അഥവാ വൈറൽ ഫീവർ, ടൈഫോയിഡ്, മലേറിയ അഥവാ മലമ്പനി, ചെള്ളുപനി, ഇതെല്ലാം മഴക്കാലത്ത് കൂടുതലായി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതോടൊപ്പം തന്നെ വയറിളക്ക രോഗങ്ങൾ, വൈറസ് മൂലവും ബാക്ടീരിയ മൂലവും ഒക്കെയുള്ള വയറിളക്ക രോഗങ്ങൾ, കോളറ പോലെയുള്ള, ടൈഫോയിഡ് പോലെയുള്ള വയറിളക്ക രോഗങ്ങൾ മഴക്കാലത്ത് അധികമായി കാണാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് മിക്കവാറും മഴക്കാലത്താണ്. കാര്യം നമ്മുടെ ജലസ്രോതസ്സുകൾ കാര്യമായി മലിനമാകുന്ന സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങളും മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
1: ഡെങ്കിപ്പനി ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കാണുന്നുണ്ടല്ലോ, എന്തായിരിക്കുവാനുള്ള കാരണങ്ങൾ, എന്തൊക്കെ നമുക്ക് പ്രതിരോധമായിട്ട് സ്വീകരിക്കാം?
0: ഡെങ്കിപ്പനി വളരെ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന രോഗമാണ്. അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1965-66 കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഡെങ്കിപ്പനി പടർന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1996 ഡൽഹിയിൽ വളരെ വ്യാപകമായി ഡെങ്കിപ്പനി പടർന്നു പിടിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി കേരളത്തിലേക്ക് എത്തുന്നത് 2000 ശേഷമാണ്. അതായത് 2002 ഇവിടെ കാര്യമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്, അതായത് ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പണ്ട് കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ മുൻകാലങ്ങളിൽ ഡെങ്കിപ്പനി ഉണ്ടാകാതിരുന്നത്. ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ 2000 ശേഷമാണ് കേരളത്തിലേക്ക് കാര്യമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ 1996 ഡൽഹിയിൽ വ്യാപകമായി ഡെങ്കിപ്പനി പടർന്നു പിടിച്ചു എന്ന് പറയുമ്പോൾ ആ വർഷമാണ് അല്ലെങ്കിൽ ആ വർഷത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് വാട്ടർ കൂളറുകൾ ഡൽഹിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയും വാട്ടർ കൂളറുകളുടെ താഴെ വെള്ളം ശേഖരിക്കാനായി സൂക്ഷിച്ചിട്ടുള്ളത്.

0: ഉള്ള ട്രേകളിൽ ഇത്തരത്തിലുള്ള കൊതുകുകൾ കൂടുതലായി മൾട്ടിപ്ലൈ ചെയ്യുകയും അതാണ് അവിടെ ഡെങ്കിപ്പനി കൂടുതലായി പകരാൻ കാരണമായത്. അതുപോലെ തന്നെ കേരളത്തിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട ഈഡിസ് ഈജിപ്തി, ഈഡിസ് ആൽബിപെക്ടസ് എന്ന രണ്ട് വിഭാഗത്തിലുള്ള കൊതുകുകൾ വളരെ അധികമായിട്ടുണ്ട്. ഈ കൊതുകുകൾക്ക് ചില പ്രത്യേകതകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊതുകുകളെ നശിപ്പിക്കാനും വളരെ എളുപ്പമാണ്. സാധാരണ കൊതുകുകൾ വലിയ ജലാശയങ്ങളിലും ഓടകളിലും ഒക്കെ മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുമ്പോൾ ഈഡിസ് കൊതുകുകൾ വളരെ ചെറിയ അളവിൽ വെള്ളമുള്ള, ഉദാഹരണത്തിന് മുട്ടത്തോട് ചിരട്ടയിലുള്ള വെള്ളം, ഇലകളിലൊക്കെ നിൽക്കുന്ന വെള്ളം, മരത്തിന്റെ ഒക്കെ പൊത്തുകളിൽ തട്ടി നിൽക്കുന്ന ചെറിയ അളവിലുള്ള വെള്ളത്തിലും, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള പൂച്ചട്ടികളിലും വീടുകളിലെ ഫ്രിഡ്ജിന്റെ ഒക്കെ താഴെയുള്ള ട്രേകളിലുമൊക്കെ ശേഖരിക്കപ്പെടുന്ന വെള്ളത്തിലാണ് ഇവ മുട്ടയിടുന്നത്. മറ്റു കൊതുകുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വളരെ അലസന്മാരായ കൊതുകുകളാണ്. അതായത് മറ്റു കൊതുകുകളായ അനോഫിലിസും ക്യൂലെക്സും കിലോമീറ്ററുകളോളം പറന്നു പോകുമ്പോൾ ഈഡിസ് കൊതുകുകൾ വെറും 100-150 മീറ്റർ മാത്രമേ പറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഈ കൊതുകിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ കൊതുകുകൾ നമ്മുടെ പരിസരത്ത് തന്നെ മുട്ടയിട്ട് പെരുകിയുണ്ടായതാണ്. അപ്പോൾ നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും വീടിന്റെ പരിസരത്ത് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈഡിസ് കൊതുകിന്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ കഴിയും. ഈഡിസ് കൊതുകുകൾ ഇല്ല എങ്കിൽ ഡെങ്കിപ്പനി ഉണ്ടാകില്ല എന്നുള്ളതും 100% ഉറപ്പാണ്.
1: ഡെങ്കിപ്പനി ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കും ഒക്കെ സാധാരണയായി ഒരേ രോഗലക്ഷണങ്ങളാണ്. ശക്തമായ പനിയും തലവേദനയും മൊത്തത്തിലുള്ള ശരീരം വേദനയുമാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ. എങ്കിലും ഡെങ്കിപ്പനിക്ക് അസ്ഥികൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദന ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പനിയെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും പറയാറുണ്ട്. അത് ആ ഒരു ലക്ഷണം വെച്ചിട്ട് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയിലാണ് നമ്മളുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത്. 2,000,000 മുതൽ 4,000,000 വരെയുള്ള പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടായിട്ട് 50,000 or 40,000 ഒക്കെ ആയി പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ ഡെങ്കിപ്പനി സംശയിക്കണം. പിന്നീട് നമുക്ക് രക്തപരിശോധനയിലൂടെ പ്രത്യേകിച്ച് RT-PCR ഡെങ്കു ഇമ്മ്യൂണോഗ്ലോബുലിൻ ടെസ്റ്റുകൾ നടത്തി നമുക്ക് ഇത് ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യും.
1: ചിക്കൻഗുനിയ രോഗത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
0: ചിക്കൻഗുനിയയ്ക്കും മുൻപ് പറഞ്ഞതുപോലെ ശക്തമായ ശരീരം വേദനയും തലവേദനയും നടുവേദനയും സന്ധികളിലുള്ള വേദനയായിരിക്കും ഇതിന് കൂടുതലായിട്ട്. സന്ധികളിൽ വേദന മാത്രമല്ല, സന്ധികളിൽ നീർവീക്കം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻഗുനിയയിലും ചെറിയ തോതിൽ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ചിക്കൻഗുനിയയിലും ശരീരത്തിൽ തിണർപ്പുകൾ വരാൻ, ചുവന്ന പാടുകൾ വരാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്.
1: ചിക്കൻഗുനിയയുടെ വ്യാപനം എങ്ങനെ തടയാൻ നമുക്ക് ഏതൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
0: ചിക്കൻഗുനിയയും ഡെങ്കിപ്പനിയും മുമ്പ് പറഞ്ഞതുപോലെ ഈഡിസ് കൊതുകുകളാണ് പരത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻഗുനിയയും ഡെങ്കിപ്പനിയും പകരുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈഡിസ് കൊതുകുകളുടെ സാന്നിധ്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, വീടിന്റെ പരിസരത്ത് ചെറിയ അളവിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം, ചിരട്ടകളിലും കുപ്പിയുടെ അടപ്പിലും അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നീട് ഈ കൊതുകുകൾക്ക് വേറൊരു പ്രത്യേകതയുള്ളത്, ഇത് പകൽ സമയങ്ങളിലാണ് നമ്മളെ കടിക്കുന്നത്. രാവിലെയും വൈകിട്ടുമാണ്, രാത്രിയിൽ കടിക്കുന്ന കൊതുകുകളല്ല. ആ സമയങ്ങളിൽ കൊതുകുകളടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട മുൻകരുതലുകൾ: വീടുകൾ അടച്ചിടുക, വീടുകളുടെ ജനലുകളും വാതിലുകളിലും മൊസ്കിറ്റോ നെറ്റുകൾ സ്ഥാപിക്കുക, ഇല്ലെങ്കിൽ ശരീരത്ത് എന്തെങ്കിലുമൊക്കെ മൊസ്കിറ്റോ റെപ്പലന്റ് ആയിട്ടുള്ള ഓയിൻമെന്റുകൾ പുരട്ടുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊതുകുകടിയിൽ നിന്ന് രക്ഷപ്പെടാം. അതുപോലെ തന്നെ കൊതുക് വലകൾ ഉപയോഗിക്കുക. ഇതൊക്കെ ശീലമാക്കിയാൽ നമുക്ക് ചിക്കൻഗുനിയയും ഡെങ്കിപ്പനിയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കൊതുകുകൾ ഇല്ല എങ്കിൽ, ഈഡിസ് കൊതുകുകൾ നമ്മുടെ പരിസരത്ത് ഇല്ല എങ്കിൽ ഉറപ്പാക്കാം നമുക്ക് ഈ രണ്ട് രോഗങ്ങളും ഉണ്ടാകില്ല എന്ന്.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ IR അശോക് കുമാറുമായുള്ള അഭിമുഖം തുടരുന്നു. ഡോക്ടർ, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ ഇവ കൂടാതെയുള്ള പ്രധാന മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണ്?
0: ഈ രണ്ട് പനികൾ കൂടാതെ എലിപ്പനിയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ധാരാളമായി പടർന്നു പിടിക്കുകയും ഒപ്പം മരണ കാരണമാകുകയും ചെയ്യുന്നത്. എലിയുടെ മൂത്രത്തിലൂടെ, എലിയുടെ മാത്രമല്ല പന്നിയുടെയും മുയലിന്റെയും അണ്ണാൻ പോലെയുള്ള സസ്തനികളുടെയും ഒക്കെ മൂത്രത്തിലൂടെയാണ് ഇതിന്റെ രോഗാണുക്കൾ പുറത്തു വരുന്നത്. എലിപ്പനി പടരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം മഴക്കാലത്ത് വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക, കുളങ്ങളിലും മറ്റും പോയി കുളിക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുറിവുകളിലൂടെയാണ് ഈ രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറയാറുണ്ട്. അത് 100%

0: അങ്ങനെ ശരിയാണ്. പക്ഷേ മുറിവുകളിലൂടെ മാത്രമല്ല, നമ്മളുടെ ശരീരത്തിലെ ശ്ലേഷ്മ സ്ഥലങ്ങൾ അഥവാ മ്യൂക്കസ് മെംബ്രെയിനുകൾ വഴിയും നമ്മുടെ കണ്ണിന്റെ പാടയും നമ്മുടെ ചുണ്ടിന്റെ ഉൾവശവുമെല്ലാം ഈ ശ്ലേഷ്മ സ്ഥലങ്ങളാണ്, മ്യൂക്കസ് മെംബ്രെയിനുകളാണ്. ഈ മ്യൂക്കസ് മെംബ്രെയിനുകളിൽ കൂടി നമ്മളുടെ എലിപ്പനിയുടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എലിമൂത്രം കലർന്ന, ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പന്നി, പശു അതുപോലെയുള്ള ജീവജാലങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിൽ കുളിക്കുകയോ ഇല്ലെങ്കിൽ കാലുകൾ ചവിട്ടുകയോ ചെയ്യാതിരുന്നാൽ നമുക്ക് എലിപ്പനി തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്.
1: എലിപ്പനിയുടെ രോഗലക്ഷണങ്ങളും പകരുന്ന രീതികളും ഒന്ന് വിശദമായി പറയാമോ?
0: എലിപ്പനിയുടെ രോഗലക്ഷണം ശക്തമായ പനിയായിട്ട് തുടങ്ങുകയും പിന്നീട് തൊണ്ടവേദനയും ഛർദി അതിസാരം പോലുള്ള രോഗലക്ഷണങ്ങളിലേക്ക് പോയിട്ട് മൂന്നാം ദിവസമാകുമ്പോൾ മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറത്തിലേക്ക് മാറുന്നതാണ്. അതിന് കാരണം ഈ ലെപ്റ്റോസ്പൈറ എന്ന രോഗാണു നമ്മളുടെ കരളിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. കരളിനെ ബാധിക്കുന്നു, കിഡ്നിയെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രത്തിന്റെ അളവ് കുറയുക, ശരീരത്തിന് നീർവീക്കം ഉണ്ടാകുക എന്നിവയൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഭവപ്പെടും. അങ്ങനെയാണ് കിഡ്നി, ലിവർ, തലച്ചോർ ഇതുപോലെയുള്ള ശരീരഭാഗങ്ങൾ പ്രവർത്തനരഹിതമാകുന്നതോടെ മരണം സംഭവിക്കാൻ സാധ്യതയുമുണ്ട്.
1: എലിപ്പനിയാണെന്ന് എങ്ങനെയാണ് നമ്മൾ സ്ഥിരീകരിക്കുന്നത്?
0: എലിപ്പനി ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിന്റെ രക്തപരിശോധനയിലൂടെ ലെപ്റ്റോസ്പൈറയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ RT-PCR തന്നെയാണ് അവിടെയും ചെയ്യുന്ന പരിശോധന. അതുപോലെ നമ്മളുടെ മൂത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് കൂടുതലായിട്ട് കാണാൻ കഴിയും, മൂത്രത്തിൽ രക്തത്തിന്റെ അളവ് കാണാൻ കഴിയും. ഇത്തരം പരിശോധനകളിലൂടെ എലിപ്പനി നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്.
1: ജലജന്യ രോഗങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ, അവയിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്?
0: ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും ആഹാര സാധനത്തിലൂടെയും പകരുന്ന രോഗങ്ങളെല്ലാം നമ്മൾ ജലജന്യ രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അക്കൂട്ടത്തിൽ മുമ്പ് സൂചിപ്പിച്ച വയറിളക്ക രോഗങ്ങൾ, വയറിളക്കം, വയറുകടി അഥവാ ഡിസെൻട്രി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ഈ മൂന്ന് പ്രധാന രോഗങ്ങളാണ് അതിലേക്ക് വരുന്നത്. വയറിളക്ക രോഗങ്ങൾ വൈറസ് രോഗങ്ങൾ മൂലം ഉണ്ടാകുന്നവയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തില് വൈറസ്, കടന്നുകൂടിയിട്ട് റെട്രോ വൈറസ്, നാനോ വൈറസ് എന്ന രണ്ടു തരം വൈറസുകൾ വയറിളക്കം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമീബ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അതുപോലെയുള്ള സൂക്ഷ്മജീവികൾ മൂലം വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാൽമണല്ല, ഷിഗല്ല തുടങ്ങിയ ബാക്ടീരിയകൾ മൂലവും വയറിളക്കവും വയറുകടി രോഗങ്ങളും ഉണ്ടാകാറുണ്ട്. ഷിഗല്ല രോഗം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ കാര്യമായി പടർന്നു പിടിക്കുകയും ഏതാനും മരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയെല്ലാം രോഗാണുക്കൾ നമ്മളുടെ മലത്തിലൂടെ പുറത്തു വരികയും നമ്മളുടെ ജലസ്രോതസ്സുകളിൽ അത് പറ്റിപ്പിടിക്കുകയും അതുവഴി നമ്മളുടെ ശരീരത്ത് കടന്ന് നമുക്ക് രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിലുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ പൊതുവിൽ ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. കോളറ പോലെയുള്ള മാരക രോഗങ്ങളും വലിയ പകർച്ചവ്യാധികളായി പടർന്നു പിടിക്കുന്ന രോഗങ്ങളും ജലജന്യ രോഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്.
1: മഞ്ഞപ്പിത്തം പലതരത്തിലുണ്ടല്ലോ ഡോക്ടർ, അതൊന്ന് വിശദമാക്കാമോ?
0: മഞ്ഞപ്പിത്തം കൃത്യമായി പറഞ്ഞാൽ 6 പേരുകളിൽ മഞ്ഞപ്പിത്തമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E, and G, F എന്നുള്ള ഒരു വകഭേദം ഒഴികെ A മുതൽ G വരെ 6 തരത്തിലുള്ള മഞ്ഞപ്പിത്തം നിലവിലുണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് A യും ഹെപ്പറ്റൈറ്റിസ് E യും വെള്ളത്തിലൂടെ, മുമ്പേ പറഞ്ഞ ജലജന്യ രോഗം ഇല്ലെങ്കിൽ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാക്കുന്നു. ബാക്കി 4 ടൈപ്പും B, C, D, G, ഈ 4 ടൈപ്പും രക്തത്തിലൂടെയോ രക്തത്തിൽ കൈകാര്യം ചെയ്യുന്ന നീഡിലുകളിലൂടെയോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട രോഗം A തന്നെയാണ്. അതിനെ നമ്മൾ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പകർച്ചവ്യാധിയായി പടർന്നു പിടിക്കുന്നത് ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഹെപ്പറ്റൈറ്റിസ് A കൃത്യമായി ചികിത്സിച്ചില്ല എങ്കിൽ മരണകാരണമാകുന്ന ഒരു രോഗമാണ്.
1: മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ?
0: തീർച്ചയായിട്ടും നമ്മൾ ഒരു ജലജന്യ രോഗം ഇല്ലെങ്കിൽ ആഹാരത്തിലൂടെ പകരുന്ന ഒരു രോഗം എന്ന നിലയിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുകയും നമ്മളുടെ ആവശ്യത്തിനുള്ള വെള്ളം എപ്പോഴും അടച്ചു സൂക്ഷിക്കുകയും കിണറുകൾ പോലെയുള്ള ജലസ്രോതസ്സുകൾ മലിനമാകാതെ സൂക്ഷിക്കുകയും ചെയ്താൽ മഞ്ഞപ്പിത്തം പടരുന്നത് നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും. പലപ്പോഴും ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിലേക്ക് വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കുടിക്കുന്ന ഒരു ശീലമാണ് നമുക്ക് പലപ്പോഴും നമ്മളിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ഗുണം ചെയ്യുകയില്ല. 20 മിനിറ്റ് തിളപ്പിച്ച വെള്ളം തന്നെ, അത് തിളപ്പിച്ച് തണുപ്പിച്ച് തന്നെ, നേരിട്ട് തണുപ്പിച്ച് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം പടരുകയില്ല.
1: വൈറൽ ഫീവർ, അത് പകരുന്നത് എങ്ങനെയാണ്? അതൊരു പേടിക്കേണ്ട അസുഖമാണ്.
0: വൈറൽ ഫീവർ ഭയപ്പെടേണ്ട ഒരു അസുഖം തന്നെയാണ്. ഇൻഫ്ലുവൻസ A വൈറസ് ആണ് ഇവിടെ രോഗകാരണമായിട്ട് വരുന്നത്. ഇതൊരു വായുജന്യ രോഗമാണ്, എയർബോൺ ഡിസീസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു രോഗിയിൽ നിന്ന് അയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തു വരുന്ന വായുവിലൂടെ രോഗാണുക്കൾ പുറത്തു വരികയും ആ രോഗാണുക്കൾ ആരോഗ്യമുള്ള ഒരാളിലേക്ക്

0: പ്രവേശിക്കുമ്പോൾ അയാൾ രോഗിയായി തീരുകയും ചെയ്യുന്നതാണ് വൈറൽ ഫീവറിൽ സംഭവിക്കുന്നത്. ഇൻഫ്ലുവൻസ ചില കാലങ്ങളിൽ ഒരു പാൻഡമിക്കായിട്ട്, അതായത് ഒന്നിലധികം രാജ്യങ്ങൾ ഒരേ സമയത്ത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ഒന്നിച്ച് പടർന്നിട്ടുള്ളതും യൂറോപ്യൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഒന്നിച്ച് വന്നിട്ടുള്ള ഒരു രോഗമാണ്. കൃത്യമായി ചികിത്സിച്ചില്ല എങ്കിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലും മറ്റ് അസുഖങ്ങളുള്ളവരിലും ഒരു മാരക രോഗമായി മാറാൻ സാധ്യതയുണ്ട്. ഇൻഫ്ലുവൻസ ന്യൂമോണിയ, അതെ, ന്യൂമോണിയയും എൻകഫലൈറ്റിസും പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പലപ്പോഴും മരണ കാരണമാകാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട്, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടാവുന്ന ഒരു രോഗവുമാണ് ഇൻഫ്ലുവൻസ.
1: വേനൽക്കാലത്ത് പകരുന്ന രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവ ഏതൊക്കെയാണ്?
0: വേനൽക്കാല രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പൊങ്ങം പനിയെന്നും പൊങ്ങനെന്നും ഒക്കെ വിളിക്കുന്ന ചിക്കൻ പോക്സ് രോഗം ഒരു വേനൽക്കാല രോഗമാണ്. അതുപോലെ തന്നെയാണ് അഞ്ചാം പനി അഥവാ മീസിൽസ്, മണ്ണൻ പനി, മണ്ണനെന്നും ചില സ്ഥലങ്ങളിൽ ഈ രോഗം അറിയപ്പെടാറുണ്ട്. അതുപോലെ മുണ്ടിനീര്, മംസ്, ഇതും ഒരു വേനൽക്കാല രോഗമായിട്ട് പറയാൻ കഴിയും. അതുപോലെ ഈ മുമ്പ് സൂചിപ്പിച്ച ഇൻഫ്ലുവൻസയും മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തും വായുവിലൂടെ പെട്ടെന്ന് പകരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വേനൽക്കാല രോഗങ്ങളുടെ കൂട്ടത്തിൽ അതും ഉൾപ്പെടുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിലുണ്ടായ മസ്തിഷ്ക ജ്വരം, അമീബിക് എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗവും വേനൽക്കാലത്താണ് കൂടുതലായിട്ട് പകരുന്നത്.
1: ചിക്കൻ പോക്സ് ഭയപ്പെടേണ്ട ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സ് പ്രായമായ ആളുകളിലും മറ്റ് രോഗങ്ങളിലുള്ളവരിലും പിടിപെട്ടാൽ ഒരു പക്ഷേ മരണകാരണം വരെ ആകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ആരോഗ്യമുള്ള ആളുകളിലാണ് ചിക്കൻ പോക്സ് വരുന്നതെങ്കിൽ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു 14 ദിവസം കഴിയുമ്പോൾ ആള് രോഗം പൂർണ്ണമായും സുഖപ്പെട്ട് ആരോഗ്യസ്ഥിതി കൈവരിക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്.
1: ചിക്കൻ പോക്സ് രോഗത്തെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: ചിക്കൻ പോക്സിനെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നാമതായിട്ട് മുൻപ് കാലങ്ങളിലൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഇത് ദൈവകോപം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്, ദൈവകോപം വരുമ്പോഴാണ് ഇത്തരം കുമിളകൾ പുറത്തേക്ക് വരുന്നതെന്നും അതുകൊണ്ട് ചികിത്സിക്കാതെ വീടുകളിൽ തന്നെ പൂജയും മറ്റും നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ രോഗം പുറത്തേക്ക് വരുന്നതെന്നും അതുപോലെ തന്നെ ഒരു രോഗി കുളിച്ചു കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്ക് ഈ രോഗം പകരുന്നതെന്നും ഒരു ധാരണ വിദ്യാഭ്യാസമുള്ള ആളുകളിൽ പോലും ഇപ്പോഴും രൂഢമൂലമായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. ചൊവ്വയെന്നോ വെള്ളിയെന്നോ യാതൊരു വിധമായ മാറ്റവും ഇല്ലാതെ തന്നെയാണ് ഈ രോഗം പിടിപെടുന്നത്. കുമ്മളകൾ പുറത്തു വരുന്നതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസവുമൊന്നുമില്ല. അതുപോലെ തന്നെ കുളിച്ചിട്ടാണ് പകരുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. രോഗം പകർന്നു കിട്ടിയിട്ട് 14 ദിവസം കഴിഞ്ഞിട്ട്, ചില കേസുകളിൽ 18 വരെ ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ ആളുകൾക്ക്, ആരോഗ്യമുള്ള ആളിന് വീണ്ടും രോഗം വരുന്നത്. അപ്പോൾ ആദ്യത്തെ രോഗി ആ സമയത്തേക്ക് കുളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യത്തെ രോഗി കുളിച്ച് അടുത്ത ആൾക്ക് രോഗം വന്നു. അപ്പോൾ പറയും രോഗം കുളിച്ച ശേഷം പകർന്നു എന്ന്. പക്ഷേ ഇത് 14 ദിവസം മുമ്പ്, അതായത് രോഗത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ, ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ തന്നെ പകർന്ന രോഗികൾക്കാണ് 14 ദിവസങ്ങൾക്ക് ശേഷം രോഗമുണ്ടാകുന്നത്. ഇതുപോലെയുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ, അതുപോലെ ഇത്തരം രോഗികളുള്ള വീടുകളിൽ പ്രത്യേകം പൂജകളൊക്കെ ചെയ്താൽ മറ്റുള്ളവർക്ക് പകരില്ല എന്നൊക്കെയുള്ള ധാരണകൾ നമ്മുടെ നാട്ടിൽ കാര്യമായി പടർന്നു പിടിച്ചിട്ടുണ്ട്.
1: അതുപോലെ തന്നെ ഡോക്ടർ, ഈ മീസിൽസ് അഥവാ മണ്ണൻ കുട്ടികൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണോ?
0: മീസിൽസ് സാധാരണയായി 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട മുതിർന്ന ആളുകളിലും പ്രത്യേകിച്ച് 20-25 വയസ്സുള്ള ആളുകളിലുമൊക്കെ കണ്ടുവരാറുണ്ട്. എന്നാലും ഏറ്റവും ഒരു 40 വയസ്സിന് ശേഷം മീസിൽസ് രോഗം അങ്ങനെ കാണുന്നതായിട്ട് കാണാറില്ല. എങ്കിലും വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ വരുന്നത് 5 വയസ്സിനോ ഇല്ലെ 10 വയസ്സിനോ താഴെയുള്ള കുട്ടികളിലാണ്.
1: മംസ് അഥവാ മുണ്ടിനീര് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണമാണോ?
0: മംസ് ഒറ്റപ്പെട്ട കേസുകളാണെങ്കിൽ പോലും ചില പ്രദേശങ്ങളിൽ ഒരു പകർച്ചവ്യാധിയായിട്ട്, അതായത് ചില സ്കൂളുകളിലൊക്കെ ഒരു കുട്ടിക്ക് വന്നിട്ട് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഇല്ലെ ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്കും പടർന്നു പിടിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ഈ മീസിൽസും മംസും ഒക്കെ പ്രതിരോധിക്കുന്നതിനാണ് നമ്മൾ MMR വാക്സിൻ എടുക്കുന്നത്. ആ വാക്സിനിൽ ചില കേസുകൾ വാക്സിനകത്ത് നിൽക്കാതെ ചിലപ്പോഴൊക്കെ ചില വർഷങ്ങളിലൊക്കെ ചില കേസുകൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്.
1: പകർച്ചവ്യാധികളെ കുറിച്ച് പറയുമ്പോൾ ക്ഷയരോഗത്തെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. എന്താണ് ക്ഷയരോഗം, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാമോ?
0: നമ്മുടെ നാട്ടില് വളരെ ആളുകളെ ബാധിച്ചിട്ടുള്ളതും വളരെ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളതുമായ ഒരു രോഗമാണ് ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗം. ക്ഷയരോഗത്തിനുള്ള രോഗാണുവിനെ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 140 വർഷം കഴിയുന്നുണ്ട്. 1882 റോബർട്ട് കോച്ച് എന്ന ശാസ്ത്രജ്ഞൻ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ എന്ന് പറയുന്ന ആ രോഗാണുവിനെ കണ്ടെത്തിയതും അത്

0: വലിയ താമസമില്ലാതെ തന്നെ അതിനുള്ള പ്രതിരോധ മരുന്നും അതിനുള്ള ചികിത്സാ മരുന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രോഗം ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് എല്ലാ രാജ്യങ്ങളിലും നിലകൊള്ളുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ ക്ഷയരോഗം ഏകദേശം നിർമാർജനം ചെയ്തു. എങ്കിലും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ഇപ്പോഴും ക്ഷയരോഗം ഒരു പ്രശ്നമാണ്. എങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ ഈ രോഗം ഏകദേശം എലിമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും നിർമാർജനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് പറയാം.
1: കൺട്രോൾ സ്റ്റേജ്.
0: അതെ, കൺട്രോൾ ചെയ്യുന്നുണ്ട്. 2020 നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം വെച്ചത് 2025 ഈ രോഗത്തെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ക്ഷയരോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തുടർച്ചയായ ചുമയാണ്. നമുക്കറിയാം, 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, സാധാരണ ചുമ മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യാത്ത 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമയും കഫം കൂടുതലായി പുറത്തു വരിക, അല്ലെങ്കിൽ ഫ്രോത്തി സ്പുട്ടം എന്ന് പറയും, പതഞ്ഞുള്ള കഫം വരിക, കഫത്തോടൊപ്പം രക്തത്തിന്റെ അളവ് വരിക, ഇതെല്ലാം ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയരോഗത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ രോഗി ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും ഒക്കെ ഇതിനെ തുടർന്നുണ്ടാകുകയും ചുമയ്ക്ക് ഒരു ശമനം കിട്ടാതെ വരുമ്പോഴുമാണ് നമ്മൾ ഇതിന്റെ പരിശോധനയിലേക്ക് രോഗികളെ നിർബന്ധിക്കുന്നത്. ഇതിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് മാൻഡോസ് ടെസ്റ്റ് ആണ്. സാധാരണയായി കൈവെള്ളയിൽ ചെറിയ കുത്തുകൾ ചെയ്ത് മാൻഡോസ് മരുന്ന് അവിടെ കുത്തിവെച്ചിട്ട് അതിന്റെ റിയാക്ഷൻ നോക്കുകയാണ് ചെയ്യുന്നത്. അത് പക്ഷേ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. അതിനുശേഷം കഫം പരിശോധിച്ചിട്ട് AFB എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ട് കഫത്തിൽ ഈ പറഞ്ഞ ആസിഡ് ഫാസ്റ്റ് ബാസിലെ പ്രസന്റ് ആണോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ആ ടെസ്റ്റ് തന്നെ 2-3 സാമ്പിൾ കഫം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയൂ. അതുപോലെ തന്നെ എക്സ്റേ ടെസ്റ്റ് എടുത്തിട്ടും നെഞ്ചിന്റെ എക്സ്റേ പരിശോധനയിലൂടെ നമുക്ക് ഈ രോഗം സ്ഥിരീകരിക്കാൻ കഴിയും. കൃത്യമായ ഔഷധ പ്രയോഗം നടത്തിയാൽ ഒരു വർഷക്കാലം കൊണ്ട്, ഇല്ലെ 9 മാസം കൊണ്ട് ഈ രോഗത്തെ പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ പലരും രോഗലക്ഷണങ്ങൾ അവസാനിക്കുമ്പോൾ മരുന്ന് കഴിപ്പ് നിർത്തുന്നത് കൊണ്ടാണ് ഈ രോഗം വീണ്ടും വീണ്ടും വരുന്നത്. ഇത്തരത്തിൽ ഡ്രഗ് റെസിസ്റ്റൻസ് നേടിയ രോഗാണുക്കൾ ട്യൂബർക്കുലസ് ബാസിലെ ഉണ്ടായതാണ് ഈ രോഗം ഈ കാലഘട്ടം മുഴുവൻ നമ്മൾക്കൊരു ഭീഷണിയായി നിന്നത്. ഇപ്പോൾ അത് പരിഹരിക്കാനാണ് ഡോട്സ് എന്ന ഒരു ചികിത്സാ രീതി WHO സജസ്റ്റ് ചെയ്തു. ഇന്ത്യയിലൊക്കെ അതാണ് പ്രയോഗിക്കുന്നത്. അതായത് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഡോക്ടറോ ആരോഗ്യ പ്രവർത്തകരോ നേരിട്ട് രോഗിക്ക് ഗുളിക കൊടുത്ത് അവരുടെ ആ കോഴ്സ് മുഴുവൻ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണ് ഡോട്സിനകത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഫലം കണ്ടു എന്നുള്ളതാണ് ഏകദേശം 2020-2025 ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2025 ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം തുടച്ചു മാറ്റാൻ കഴിയുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. അത് പൂർണ്ണമായും സാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ രോഗികളുടെ എണ്ണം കാര്യമായി കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും.
1: ക്ഷയരോഗത്തെ കുറിച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ ക്ഷയരോഗം ഈ ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമാണ്?
0: അല്ല, അത് ആദ്യം ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അതിനെ നമ്മൾ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയും. പക്ഷേ പിന്നീട് അസ്ഥികളെയും നമ്മുടെ ശരീരത്തിലെ കഴലകൾ അഥവാ ലിംഫ് നോഡുകളെയും ഒക്കെ ബാധിക്കും. വയറ്റിലും ചെറുകുടലിലും ഒക്കെ സെക്കൻഡറി ആയിട്ട് ക്ഷയരോഗം ബാധിക്കാം. ഡയറക്റ്റും ഈ ഭാഗങ്ങളിൽ അസ്ഥികളിലും ഒക്കെ ക്ഷയരോഗം വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ഉണ്ടാകുന്നത് പൾമണറി ട്യൂബർക്ലോസിസ് തന്നെയാണ്, അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന TB തന്നെയാണ്.
1: ഇതിന്റെ ലക്ഷണങ്ങളൊന്ന് വിശദീകരിക്കാമോ?
0: ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ചുമ തന്നെയാണ്, തുടർച്ചയായ ചുമ. സാധാരണ ചുമ മരുന്നുകളൊക്കെ കഴിച്ചാലും അത് മാറാത്ത രീതിയിലുള്ള ചുമ, അതുപോലെ അമിതമായിട്ടുള്ള കഫം പുറത്തേക്ക് വരിക, അതുപോലെ ശ്വാസകോശത്തിൽ മുറിവുകൾ ഉണ്ടായിട്ട് രക്തം, ഈ കഫത്തോടൊപ്പം രക്തം പുറത്തു വരിക, ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ക്ഷയരോഗമാണെന്ന് സംശയിക്കാം. പിന്നീട് അതോടൊപ്പം രോഗിയുടെ ഭാരം വല്ലാതെ കുറയുകയും ക്ഷീണവും ഉറക്കക്കുറവും അതുപോലെയുള്ള സ്ഥായിയായ കുറേ ലക്ഷണങ്ങൾ കൂടി അതോടൊപ്പം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും.
1: ഡോക്ടർ, എങ്ങനെയാണ് ക്ഷയരോഗത്തിന്റെ വ്യാപനം തടയുന്നത്?
0: ക്ഷയരോഗം നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടില് BCG വാക്സിനേഷൻ, അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ അടുത്ത മണിക്കൂറിൽ തന്നെ അതേ ദിവസം തന്നെ, ജനിക്കുന്ന ദിവസം തന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സിനാണ് BCG. BCG വാക്സിൻ ഏകദേശം ഫലപ്രദമായ ഒരു വാക്സിൻ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടായ ചില രോഗാണുക്കൾ ഉണ്ടായതുകൊണ്ടാണ് ക്ഷയരോഗം പിന്നെയും വരാൻ സാധ്യതയുള്ളത്. പിന്നീട് നമുക്ക് ക്ഷയരോഗികളുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരാതിരിക്കുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും, അതിപ്പോൾ രോഗമുള്ള ആളായാലും അല്ലെങ്കിൽ പോലും, തൂവാല ഉപയോഗിച്ച് മുഖം മറയ്ക്കുക. ക്ഷയരോഗികളുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നവർ വീണ്ടും അതിനുവേണ്ട പ്രതിരോധ വാക്സിനുകൾ വീണ്ടും എടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ഷയരോഗത്തിനുള്ള ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് രോഗലക്ഷണങ്ങൾ മാറുമ്പോൾ വരെ മാത്രമല്ല, രോഗം പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു കാലയളവ് വരെ, അതായത് കൃത്യമായ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് വരെ മരുന്ന് കഴിച്ചാൽ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും.
1: നമ്മൾ ആഹാര കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ആഹാരത്തിൽ പൊതുവെ പ്രത്യേകിച്ച് ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ കൂടുതൽ ആരോഗ്യമുണ്ടാകുന്ന തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. കാര്യം ഇത്തരം രോഗികൾ വല്ലാതെ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്, അവർക്ക് ശരീരം ശോഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: അതുപോലെ തന്നെ മാരകമായ ഒരു രോഗമായിരുന്നല്ലോ ലെപ്രസി, അത് നമ്മളിപ്പം ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു.
0: ലെപ്രസി അഥവാ കുഷ്ഠരോഗം നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്തു, ഇല്ല ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പഴയതുപോലെ രോഗികൾ ഇപ്പോഴില്ല, വളരെ കുറച്ച് രോഗികൾ മാത്രമേ ഇപ്പോഴുള്ളൂ. മൈക്കോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ രോഗം തന്നെയാണ്. കൃത്യമായ രോഗ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന രോഗമാണ്. ഇതൊരു നമ്മൾ മുമ്പ് പറഞ്ഞ പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയാവുന്ന ഒരു രോഗമാണ്. അതായത് കോണ്ടാക്ടിലൂടെ, രോഗമുള്ള ആളുടെ ശരീരത്തിൽ സ്പർശനത്തിലൂടെ പകരുന്ന, പ്രധാനമായി പകരുന്ന രോഗമാണ് ഈ പറഞ്ഞ ലെപ്രസി. ഇന്ന് ലെപ്രസി രോഗികളുടെ എണ്ണം വളരെ കുറവാണ്. കാര്യം അവരെ കൃത്യമായിട്ട് അത്തരം രോഗികളെ കണ്ടെത്തിയാൽ ലെപ്രസി സാനിറ്റോറിയങ്ങളിലേക്ക് മാറ്റുകയും അവരെ ഐസൊലേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ തുടർന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം രോഗികൾ താരതമ്യേന കുറവാണ്. പക്ഷെ പൂർണ്ണമായിട്ടും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയുകയില്ല.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ IR അശോക് കുമാറുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113 8.
4: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
7: നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFും പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. റാന്നിപ്പാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100-ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്.
0: നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൌൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ.
0: കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർമലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി, കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി, ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി, കൂട്ടുപുഴ, തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. തട്ടികുളങ്ങര ഹാർബറിൽ 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 മണിവരെ ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. 2 കുട്ട കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനുമിനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും

0: തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ലോക ശ്വാസകോശ അർബുദ ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം ക്യാൻസറുകളെ കുറിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
2: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുകയാണ്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളിലൂടെ ശ്വാസകോശ അർബുദത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുവാനും ഈ അസുഖം വന്ന വ്യക്തികളെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുവാനും ഈ രോഗത്തിന്റെ പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും കൂടിയാണ് ഈ ദിവസം നാം ആചരിക്കുന്നത്. ഇന്ന് ആഗോളതലത്തിൽ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അർബുദമായി ശ്വാസകോശ അർബുദം മാറിക്കഴിഞ്ഞു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പുകവലിയാണ് പ്രധാന കാരണം. എങ്കിലും നേരിട്ടല്ലാതെയുള്ള നിഷ്ക്രിയ പുകവലിയും അഥവാ പാസീവ് സ്മോക്കിംഗ്, അതുപോലെ തന്നെ അന്തരീക്ഷ വായു മലിനീകരണവും ഇവയ്ക്ക് കാരണമായേക്കാം. ക്യാൻസറിനെ സംബന്ധിച്ച് പൊതുവായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പ്രത്യേകിച്ചും സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമാണെന്നും അവയുടെ പ്രതിരോധ മാർഗങ്ങൾ, പൊതുവെയുള്ള അപകട സൂചനകൾ എന്നതിനെക്കുറിച്ചും ഇനി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഒരു കാര്യം വ്യക്തമായിക്കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിക്കുന്നു.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 47 വിളിക്കുക.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: സമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആക്രമണമുണ്ടായാൽ ഇസ്രയേലിനും അമേരിക്കൻ ഊർജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണം ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റ് വ്യാഴാഴ്ചയാണ് ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിലൂടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിലൂടെയും പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ തുടങ്ങിയ നിരവധി പ്രധാന വ്യവസ്ഥകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ജില്ലയിൽ വ്യാപകമായ മഴ ലഭിച്ചു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആറളം കക്കുവാപ്പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് ആറളം ഫാമിലെ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി ഈ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മണിക്കടവ് പാലം മുങ്ങി. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് സജ്ജമാവാൻ മുഴുവൻ വകുപ്പുകൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലയിലും മഴ ശക്തമായതിനെ തുടർന്ന് മലയോര മേഖലയിൽ സഞ്ചാരികൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ലിയമ്പതി ഉൾപ്പെടെ ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. മലമ്പുഴയിലെ കവയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് 6 സ്പിൽവേ ഷട്ടറുകളാണ് 5 സെന്റിമീറ്റർ വീതം തുറന്നത്. മഴയുടെ തോതനുസരിച്ച്

0: സ്പിൽവേ ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വരെ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: സംസ്ഥാനത്തെ ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ, റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതല റവന്യൂ മന്ത്രിക്കാണ്. ഏത് സാഹചര്യവും നേരിടാൻ NDRF, പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിവസത്തിൽ ലേലവിളി ഉയരേണ്ട ഹാർബർ പരിസരം ശൂന്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. 100 കണക്കിന് ഗ്രാമങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വ്യോമ നിരീക്ഷണം നടത്തി ഇന്ന് വിലയിരുത്തും. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഹിരാക്കുഡ് അണക്കെട്ടിലെയും മിക്ക നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വഴിതെറ്റിപ്പോയ യുവാക്കളെ ശിക്ഷിക്കുന്നതിന് പകരം രാഷ്ട്ര നിർമ്മാണത്തിന്റെയും ദേശീയ താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ പാതയിലേക്ക് നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ജന്തർ മന്ദറിൽ തനിക്കെതിരെയും അന്തരിച്ച തന്റെ മാതാവിനെതിരെയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടികളോട് താൻ ക്ഷമിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ച വിഷയത്തിൽ സമൂഹമാധ്യമ കമ്പനിയായ മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അൽഗുരുതത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ക്രമസമാധാന പാലനത്തിൽ കമ്പനിയുടെ പങ്കിനെപ്പറ്റിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് കാരണമെന്ന് മെറ്റ അറിയിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആ വിശദീകരണം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. പരിപാടിയെക്കുറിച്ച് മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ SR ആകാശവാണി വാർത്തകളോട്.
3: രാജ്യത്തുടനീളമുള്ള 10,000 കേന്ദ്രങ്ങളിൽ 1 കോടിയിലധികം യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കാളികളാകും. പ്രധാനമന്ത്രിയുടെ ലഹരിമുക്തി പ്രതിജ്ഞയോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാനതലത്തിൽ വിജയിക്കുന്നവർക്ക് August 14 ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യക്ക് ആദ്യ സ്വർണം നേടാനായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യക്ക് മുതൽക്കൂട്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശു സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കത്ലോണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 10ാം സ്ഥാനത്താണ്. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഏറ്റുമുട്ടലിന് സജ്ജമാണെന്ന് മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം പ്രതികരിച്ചു. ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. ലോക മുലയൂട്ടൽ വാരാചരണത്തിന് ഇന്ന് തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപക വാരാചരണം. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രധാന അതിർത്തി വ്യാപാര പാതയായ സിക്കിമിലെ നാഥുല ചുരം വരെയുള്ള വാണിജ്യ ബന്ധം ഇന്ന് പുനരാരംഭിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 നിർത്തിവച്ച വ്യാപാരം 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമാക്കുന്നത്. അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നത് അംഗീകൃത വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ഗുണകരമാകും. UK പ്രധാനമന്ത്രിയായി

0: വിലയേറ്റ ആന്റി ബർണമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ യുകെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാനും ഇരുവരും തീരുമാനിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യസമര സേനാനി ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. കേരളത്തിൽ അതിശക്തമായ മഴ. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മഴക്കെടുതികളിൽ 3 മരണം. അതീവ ജാഗ്രത പാലിക്കണമെന്ന്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
4: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അമൃതമായി ഒഴുകിയെത്തുന്ന സംഗീതം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് അത് പടരുകയാണ്. മേഘങ്ങൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾക്കിടയിലൂടെ അനിർവചനീയമായ അനുഭൂതി പകർന്നുകൊണ്ട് കേൾക്കാം മേഘമൽഹാർ. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8:30. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848557 8 7 8 5

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: August 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
8: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുവേട്ടാ, വെൽക്കം ബാക്ക്.
9: നമസ്കാരം
8: അനുവേട്ടാ. അപ്പൊ ഇന്ന് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ആണ് നമുക്കുള്ളത് അല്ലേ? ടെക് ലോകത്തിൽ മൊത്തം വലിയ സംസാര വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് പല ന്യൂസുകളും.
9: ഞെട്ടിക്കുന്ന മാത്രമല്ല, തുല്യമായി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം.
8: അതെ അതെ അതെ കാര്യം. അത് നമുക്ക് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പറഞ്ഞു പറഞ്ഞു പോവാം അല്ലേ? അപ്പോ നമുക്ക് താമസിപ്പിക്കാതെ ആദ്യം തന്നെ ഫസ്റ്റ് ന്യൂസിലേക്ക് കയറാം. അതായത് ഒപ്പോ അവരുടെ പുതിയ A-സീരീസ് ഫോണും ആയിട്ട് വരുവാണ്. 1+ ആയിട്ട് ചേർന്നിട്ട് അവരുടെ മിഡ് റേഞ്ച് ഫോണും ഒപ്പോടെ ഫോണും ഒക്കെ ആയിട്ട് 10,000 mAh ബാറ്ററി ആയിട്ടൊക്കെയാണ് വരാൻ പോകുന്നതാണ് നമുക്ക് ചില ലീക്സ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലീക്സ്, ഏതൊക്കെ ഫോണുകളിലാണ് വരുന്നത്? 1+ ഒപ്പോയും വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമാണോ വരുന്നത്?
9: അല്ല, രണ്ട് ഫോണുകളും വരുന്നുണ്ട്. ഇപ്പൊ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി 10,000 mAh പോകുന്നതായിട്ട് ഇപ്പൊ എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ചെയ്യുന്നതാണ്. റിയൽമി, ഷവമി, പിന്നെ IQ, അവരെല്ലാരും ഈ 10,000 mAh ബാറ്ററിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പോ ഇപ്പം പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം, ഓപ്പോയും 1+ ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം 10,000 mAh ബാറ്ററി ആണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് ന്യൂസ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഭാഗം ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ഓപ്പോയുടെ A6 Pro-ക്കാണ്. A6 Pro 5G അത് 7,000 mAh ആണ്. 80 W ഫാസ്റ്റ് ചാർജിങ് ജാനുവരി ലോഞ്ച് ചെയ്ത. 1+ കേസ് എടുക്കുകയാണെങ്കിൽ 1+ Note 6 ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ആ റേഞ്ചിൽ. അത് 9,000 mAh ഉണ്ട്, അതിനും 80 W ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷെ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് April 7 ആയിരുന്നു. അപ്പൊ ഇനി ഓപ്പോയുടെ ഒരു A-സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്നത്, അവരുടെ മാനുഫാക്ചറിംഗിൽ കിടക്കുന്ന ഒരു A-സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്ന 10,000 mAh സിംഗിൾ സെൽ ബാറ്ററി ആയിട്ടാണ്. അതായിരിക്കും ഈ 10,000 mAh ബാറ്ററിയുടെ സീരീസിൽ ഏറ്റവും ആദ്യത്തെ സീരീസ് ഫോൺ എന്ന് പറയുന്ന എ സീരീസ് ആണ്, ആ എ സീരീസിലെ ഫോൺ ആയിരിക്കും. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഒപ്പോ അത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ വൺ പ്ലസ് ഒരു മിഡ് റേഞ്ച് ഫോൺ, ഒരു പ്രോ മോഡലിന് മിഡ് റേഞ്ച് ഫോണിന് 10,000, അതിന്റെ കോഡ് നെയിം SM8845 എന്നും പറഞ്ഞിട്ടാണ് കോഡ് നെയിം ഇട്ടേക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി 10,000 mAh ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പോലും 10,000 mAh ബാറ്ററി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ അതാണ് അത് കാണിക്കുന്നത് അർത്ഥം. പിന്നെ ഇത് ശരിക്കും ഈ ട്രെൻഡ് ഈ ലാർജർ ബാറ്ററി, സിംഗിൾ സെൽ ലാർജർ ബാറ്ററീസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീൽ ബ്രേക്കറായിട്ട് മാറുകയാണ്, കാരണം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്.
8: സിംഗിൾ സെൽ ബാറ്ററി എന്ന് പറയുമ്പോൾ
9: സാധാരണഗതിയിൽ മൾട്ടി സെൽ ബാറ്ററീസ് ആണ്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ല് ഡാമേജ് ആയാലും മറ്റേ ബാക്കി രണ്ട് മൂന്ന് സെൽസിന്റെ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ഫോൺ നമുക്ക് സാധ്യത യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇത് പക്ഷേ ഒറ്റ സെൽ, സിംഗിൾ സെല്ലാണ്, സിലിക്കൺ കാർബൺ ആണ്, ലിഥിയം ആണ് അല്ല, സിലിക്കൺ കാർബൺ ആണ്. അപ്പം കുറച്ചും കൂടെ ലൈഫ് കിട്ടും, ചാർജിങ് കപ്പാസിറ്റി, അതായത് ചാർജ് ഹോൾഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചാർജിങ് ടൈമും കുറവായിരിക്കും.
8: പക്ഷേ ഞാനപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, മറ്റേ ഈ പറഞ്ഞാൽ നമുക്ക് ഒരു സെല്ല് കംപ്ലൈൻറ്റ് ആയാലും മറ്റേ സെല്ല് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ സിംഗിൾ സെൽ ബാറ്ററി ആകുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഡാമേജ് ആയാലും മൊത്തത്തിൽ ഫോൺ ഡെഡ്
9: ആവും, ഫോൺ ഡെഡ് ആവും, അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും.
8: ഓ ശരി ശരി ഓക്കെ.
9: പക്ഷേ ഇപ്പം ഈ സിലിക്കൺ കാർബൺ ആയതിനു ശേഷം അങ്ങനത്തെ ബാറ്ററി ഫെയിലിംഗ് റേറ്റ്സ് റേഷ്യോ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എങ്ങനെ പോയാലും 4-5 കൊല്ലം ഒക്കെ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഇപ്പൊ ഇവിടെ കേസിലും കാറിന്റെ കേസിലും ഇപ്പൊ ലിഥിയം അയൺ മാറ്റി സിലിക്കൺ കാർബണിലേക്കാണ് അവർ മാറുന്നത്. ഇപ്പൊ ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്, ചാർജിങ് ടൈം വളരെ കുറവാണ്. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ പോയിന്റ്സ്. അപ്പം ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാത്രമല്ല, ഇനിയുള്ള ഫോണുകളെല്ലാം ഈ 10,000 mAh ആ ഒരു കപ്പാസിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പവർ ഇതിനാവശ്യമാണ് ഫോണുകൾക്ക്, കാരണം AI ഒക്കെ വരവോടുകൂടി കൂടുതൽ ഓപ്പറേഷൻസ്, അതായത് കൂടുതൽ കാൽക്കുലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം,
8: പെർഫോമൻസ് കൺസംപ്ഷൻ കൂടുതലാണ്
9: കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ക്യാമറയുടെ കേസിൽ 200 MP ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോസസ്സേഴ്സ് തന്നെ ഇപ്പം നമുക്ക് പിന്നെ സ്നാപ്ഡ്രാഗൺ 9 വരുന്നുണ്ട്, 2nm പ്രോസസ്സേഴ്സ്. അപ്പം അതിനെല്ലാം പവർ ഹംഗ്രിയാണ്, പവർ കൂടുതൽ വേണം, പവർ എഫിഷ്യൻറ്റും ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ബാറ്ററി സാധാരണ ഈ 7,000 mAh 9,000 mAh എന്നൊക്കെ ഒരു ജമ്പാണ് ഈ 10,000 mAh എന്നുള്ളത്.
8: എനിക്ക് തോന്നുന്നു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ഡീഗ്രേഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബാറ്ററി എങ്കിലും കൊടുത്ത ആൾക്കാരെ കുറച്ചും സമാധാനം.
9: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിഡ് സെഗ്മെന്റിലാത്ത അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും മെമ്മറി ഡിവൈസസിന്റെ ദൗർലഭ്യത അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പം അതുകൊണ്ട് അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഈ ബാറ്ററിയുടെ ഒരു കേസ് മാത്രമാണ്. അപ്പം പിന്നെ അത് മാത്രമല്ല റിവേഴ്സ് ചാർജിങ് നടക്കുന്നു.
8: ശരി ശരി അതെ.
9: മറ്റൊരു ഡിവൈസസ്
8: 10,000 mAh ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് മറ്റൊരു ഫോൺ ചാർജ്
9: ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ. അപ്പം ഈ ഓപ്പോയും വൺ പ്ലസും ആണ് ഇപ്പം
8: വൺ പ്ലസിന്റെ ഏത് ഫോൺ ആണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത്
9: ഇല്ല, അത് ആ കോഡ് നെയിം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മോഡല് SM8845 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത്. അത് മിഡ് സെഗ്മെന്റിലുള്ള ഒരു പ്രോ മോഡലാണ്.
8: ശരി ശരി ശരി.
9: അപ്പൊ അത് ഇനിയിപ്പം വരുന്ന സമയങ്ങൾ, വരുന്ന മാസങ്ങളിലെല്ലാം അത് ലോഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്പെക് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയാണ്. ഇത് പക്ഷേ കമ്പനി ഒഫീഷ്യലായിട്ടൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല, ലീക്സ് ആണ് പക്ഷേ എങ്കിലും വിശ്വാസമായ സോഴ്സ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഓപ്പോയുടെ പുതിയ സീരീസ് എ സീരീസിന്റെയും വൺ പ്ലസ് മിഡ് റേഞ്ച് ഫോണിന്റെയും ബാറ്ററിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്.
8: ഓക്കെ, അപ്പോൾ അതാണ് കരിമി പറയുന്ന പോലെ ബാറ്ററിയുടെ കാര്യം തന്നെ ആയതുകൊണ്ട് നമുക്കൊരു പരിധി വിശ്വസനീയമാണ്. കാരണം ബിക്കോസ് എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ബാറ്ററിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡ്സും പറയുന്ന ലാർജർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്.
9: അതെ അതെ.
8: അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് ഒരു പരിധി വരെയും കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ ആപ്പിളിന്റെ ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനോട് മുന്നോടിയായി തന്നെ ഗൂഗിൾ പിക്സൽ 11 ഒരു ടീസിംഗ് വന്നിരിക്കുകയാണ് അല്ലെ. August 12 ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്.
9: ഗൂഗിൾ എന്ന് പറയുന്ന ഇവന്റ് August 12.
8: അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഗൂഗിൾ പിക്സൽ 11 ചില ലീക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ ഓഗസ്റ്റ് 12 പിക്സൽ ലോഞ്ചിന് മുന്നോടിയായിട്ട് പിക്സൽ 11 കുറച്ച് ന്യൂസ് ലീക്സ് നമുക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ലീക്സിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ഒരുവിധം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ അതോ ഇപ്പോഴും ലീക്സ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡീറ്റെയിൽസ് ആണ്?
2: ഓഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ശരിക്കും ഗൂഗിൾ തന്നെ ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുറെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ അവൈലബിൾ ആയിരുന്നു, എങ്കിലും അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും എന്നുള്ള. അപ്പൊ ഇത് ഒഫീഷ്യൽ ഇവന്റ് നടക്കുന്ന ഓഗസ്റ്റ് 12 ന്യൂയോർക്കിൽ വെച്ച് പ്രീ ഓർഡേഴ്സ് ആ സെയിം ഡേ തന്നെ ഓഗസ്റ്റ് 12 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള

0: കൺഫ്യൂഷൻ ഈ പിക്സൽ 11 എന്നുള്ള പേര് തന്നെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു.
1: ഓക്കെ,
0: അപ്പൊ കുറെ നാളത്തെ കൺഫ്യൂഷന് ശേഷം ഇപ്പം ഗൂഗിള് തന്നെ പിക്സൽ 11 എന്ന് അതിനെ പേരിട്ടിട്ടുണ്ട്,
1: ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ അത് കൺഫേം ആയി, പിക്സൽ 11 തന്നെയാണ് എന്റെ പേര്. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് വെച്ചാൽ പിക്സൽ ഗ്ലോ എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിക്സൽ ഗ്ലോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്യാമറ, ക്യാമറ സർക്കുലർ ഒരു ബമ്പുണ്ട്, ആ ബമ്പിന് ചുറ്റിനും ഒരു ലൈറ്റ് ആണ്, ഒരു ഗ്ലോ ഫീച്ചർ ആണ്. ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഗ്ലോ ഫീച്ചർ ആണ് അത്. അത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ എൽ ഇ ഡി സ്ട്രിപ്പ് ഒന്നും അല്ല, അതൊരു ഒരു ഒരു അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് എന്തോ ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നത്തിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
1: ഗ്ലിഫ്
0: ലൈറ്റ് പോലുള്ള,
1: അപ്പം കോസ്മെറ്റിക് അപ്ഗ്രേഡ് പോലെ അല്ലേ?
0: അതെ, കോസ്മെറ്റിക് അല്ല, എങ്കിലും അത് ഒരു ഒരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ ലൈറ്റ് സോഴ്സ് ആണോ ചോദിച്ചാൽ ലൈറ്റ് സോഴ്സ് അല്ല, മറ്റെന്തോ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് ഗൂഗിൾ പുറത്തു വിട്ടിട്ടില്ല, എങ്കിലും നമുക്ക് ആ ലോഞ്ചിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് പേരിട്ടിരിക്കുന്ന ഒരു പിക്സൽ ഗ്ലോ എന്നാണ്. അവർ ഓൾറെഡി നമ്മുടെ ക്രോം ബുക്കിന്റെ ബാക്കിൽ ലാപ്ടോപ്പ് നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഗൂഗിളിന്റെ ലോഗോ ആ ഒരു ഫീച്ചറിലാണ് ഇരിക്കുന്നത്, ഗ്ലോ ഫീച്ചർ എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഫോണിലേക്ക്
1: കൊണ്ടുവന്നതാണ്. അതെ
0: അതെ അതെ, കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ മൾട്ടി കളർ അനിമേഷൻസ് എല്ലാം അതിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്ട് സിസ്റ്റംസ്, അത് ആപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇപ്പം നമുക്ക് മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ
1: കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും,
0: അങ്ങനത്തെ അതിന്റെ ഒക്കെ ആപ്പുകളിൽ നമുക്ക് ഇപ്പം യൂബറിന്റെ
1: ഒക്കെ കളറിൽ അങ്ങനെയൊക്കെ വർക്ക്.
0: അതെ അതെ, ഇപ്പം എത്ര ദൂരം ഉണ്ട് ഇനി ഡ്രൈവറിന് വരാൻ, അല്ലെങ്കിൽ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ ഉള്ള അതെല്ലാം അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കാൻ പറ്റും.
1: ഓക്കെ,
0: അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ലൈറ്റ് സിസ്റ്റമിന് പകരം അതൊരു ഒരു ഇന്റഗ്രേഷൻ ആയിട്ടാണ്, ഇന്നോവേഷൻ ഒരു അത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഇന്റഗ്രേഷൻ ആയിട്ടാണ് അവർ അതിനെ കണക്കാക്കിയേക്കുന്നത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്താണെന്നുള്ളതെ കുറിച്ച് റിവീൽ ചെയ്തിട്ടില്ല, ആ ലോഞ്ചിനെന്ന് നമുക്ക് അത് ഒരു പക്ഷേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും.
1: ഓക്കെ,
0: പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന പ്രൊഡക്റ്റ് ലൈനപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സൽ 11 വരുന്നുണ്ട്, 11 പ്രോ വരുന്നുണ്ട്, 11 പ്രോ എക്സലും പിന്നെ 11 പ്രോ ഫോൾഡും, ഇത്രയും മോഡൽസ് ആണ് അവർ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പിക്സൽ വാച്ച് 5 ഒരു പക്ഷേ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെമിനി ഇന്റലിജൻസിന്റെ പുതിയ ഫീച്ചേഴ്സ് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ കഴിയും. പിന്നെ ഈ അമേരിക്കയിൽ മാത്രം, യു എസിൽ മാത്രം കുറച്ച് പ്രീ ഓർഡർ ഇൻസെന്റീവ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള വിൻഡോസ് ജൂലൈ 15 to August 7 വരെയാണ്. അതിനൊരു പ്രൊമോ കോഡ് കിട്ടും, പ്രൊമോ കോഡ് നമുക്ക് ഇമെയിൽ വഴി August 11 തന്നെ കിട്ടി തുടങ്ങും. ആ കോഡ് 20 August 27 വരെ വാലിഡ് ആണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക്ഡ് പിക്സൽ 11 മോഡൽസ്, ഗൂഗിൾ F5 മോഡൽസും പിക്സൽ 11 എല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന് ഒരു കോഡേ ലഭിക്കുള്ളൂ, ഒരു കോഡ് വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ കോഡ്സ് ലഭിക്കില്ല. യു എസ് റെസിഡന്റ് തന്നെ ആയിരിക്കണം, യു എസ് ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ടാവണം, ഇത് രണ്ടും ഇത്രയും മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളവർക്ക് അത് കുറെ കാര്യങ്ങൾ എൻ്റെ അത് കിട്ടും. പിന്നെ ഫോണിന്റെ സ്പെക്ക് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇത് സാംസങ്ങിന്റെ M16 OLED ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിളിന്റെ ടെൻസർ G6 ചിപ്സെറ്റ് ആണ്, 2nm പ്രോസസ്സിലുള്ള. മീഡിയ ടെക്കിന്റെ M90 മോഡോ ഉണ്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടുള്ള. പിന്നെ ടൈറ്റൻ M3 സെക്യൂരിറ്റി ചിപ്പ് ഉണ്ട്, അപ്ഗ്രേഡഡ് ക്യാമറ ഹാർഡ്വെയർ വരുന്നുണ്ട്, അത് 200 MP ആയിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് 128 GB ആയിരുന്നു പണ്ട് സ്റ്റാൻഡേർഡ്, അത് 256 GB ആക്കി.
1: ആപ്പിൾ 256
0: ആക്കിയ പോലെ. അപ്പൊ അതാണ്, ഇത്രയാണ് നമുക്ക് സ്പെക്കായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് മെയിൻ കാര്യം ഗൂഗിൾ ആയതുകൊണ്ട് AI ജെമിനൈ തന്നെ ആയിരിക്കും എന്റെ കോർ പില്ലർ.
1: അപ്പൊ
0: ആൻഡ്രോയിഡിന്റെ കേസിലും പുതിയ ആൻഡ്രോയിഡിന്റെ അകത്തും ജെമിനൈയുടെ ഫീച്ചേഴ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കാണിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ ഒരു മെയിൻ കാര്യമാണ്, കാരണം ഇപ്പൊ AI കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഈ ടെൻസർ ചിപ്പ് ഇതെങ്ങനെയാണ്, കാരണം G6 എന്ന് പറയുന്ന ചിപ്പ് ശരിക്കും AI വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവർ ഉണ്ടാക്കിയേക്കുന്നതാണെന്ന് ഗൂഗിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് അത് ഫോൺ ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് അറിയാൻ
1: പറ്റും. ആൻഡ്രോയിഡ് 17
0: പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ച് എപ്പോഴും പുതിയ വോയിസ് തന്നെ ആയിരിക്കും. ഇത്രയാണ് ഗൂഗിൾ പിക്സൽ 11 കുറിച്ചുള്ള അറിവ് നമുക്കിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ ഈ പിക്സൽ ഗ്ലോ ഫീച്ചർ ആണ് പുതുതായിട്ട് ലീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ.
1: പണ്ടത്തെ അത്ര പോലെ പണ്ട് പിക്സൽ ഫോണുകൾ ഇറക്കുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു, എന്തായാലും വലിയ സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അത്ര വലിയൊരു
0: കാരണം പിക്സലിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫോണുകളൊന്നും അത്ര വലിയ
1: വിജയമല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ വർഷത്തെ ഫോണിലൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും പാളിപ്പോയി.
0: അതെ അതെ, പക്ഷെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ കൊള്ളാമെങ്കിലും എന്തോ എന്തുകൊണ്ടോ അത് വലിയ ക്ലിക്ക് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു പിക്സലിന്റെ ഹിസ്റ്ററിയിൽ, ഗൂഗിളിന്റെ ഹിസ്റ്ററിയിൽ അവർ ഫോൺ ഇറക്കിയതിനു ശേഷം ഈ ഫോൺ വലിയ അവരുടെ വലിയ
1: പണ്ട് എൽ ജി ആയിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് അവരുടെ നെക്സസ് ഞാൻ യൂസ് ചെയ്തല്ലോ, അത് എക്സിലേ ഗംഭീര ഫോണായിരുന്നു.
0: അത് എൽ ജിയുടെ നെക്സസ് 5 ഉണ്ടായിരുന്നു, പിന്നെ നെക്സസ് 9 ഉണ്ടായിരുന്നു, 9 വരെ ആയിരുന്നു അവര് ഇറക്കി. പിന്നെ ഗൂഗിൾ പിക്സൽ ഇറക്കി. ഗൂഗിൾ നെക്സസ് ഫോണും ശരിക്കും ഗൂഗിളിന്റെ പിക്സൽ ആദ്യത്തെ പിക്സൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങോട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ഗീക്കുകളാണ് കൂടുതലും ഗൂഗിളിൽ യൂസ് ചെയ്യുന്നത്, പിക്സൽ ഫോൺസ് യൂസ് ചെയ്യുന്നത്, അതാണ് പ്രത്യേകത.
1: അപ്പോ എന്തായാലും അതാണ് ഗൂഗിൾ പിക്സൽ 11 പറ്റി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. ഈ പറഞ്ഞ പിക്സൽ ഗ്ലോ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സിനകത്തുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ വന്നതിന് ശേഷം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോ അടുത്ത വരുന്ന ഒരു ന്യൂസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോ ഞെട്ടിക്കുന്ന ന്യൂസ് ഞെട്ടിച്ചോണ്ട് തന്നെ പറയാം. അപ്പൊ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടിടാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസ്, അതായത് വൺ പ്ലസ് US യൂറോപ്പ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കുവാണ്. അത് ഒന്നാമത്തെ ഞെട്ടിക്കുന്ന ന്യൂസ്. രണ്ടാമത്തത് ഇന്ത്യ നിന്നും എക്സിറ്റ് അടിക്കുവാണ്. മൂന്നാമത്തെ അത്ര ഞെട്ടിക്കുന്ന ന്യൂസ് അല്ലെങ്കിലും നിലവിലുള്ള എല്ലാ വൺ പ്ലസ് ഫോണുകളിലും പുതിയ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ഓക്സിജൻ ഓയിസിൽ നിന്നും കളർ ഓയിസിലേക്ക് ഓയിസ് എല്ലാം മാറാൻ പോവുകയാണ്. അപ്പോ നമ്മള് പലപ്പോഴും വൺ പ്ലസിന്റെ പല ന്യൂസുകളും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ നിർത്തി പോകാനുള്ള പരിപാടി വല്ലതാണോ. അപ്പോ അവസാനം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് കറക്റ്റ് എക്സാക്ട്ലി വരുന്ന ഔട്ട് മീൻസ് ന്യൂസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഇനി വൺ പ്ലസ് ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
4: എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ്, ചതിച്ചാശനെ ചതിച്ച് ചതിച്ച്. അതെ, കാരണം വൺ പ്ലസ് എടുത്തും പോയി എന്നുള്ള അവസ്ഥയാണ്. കാരണം വൺ പ്ലസ്
3: നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു, കാരണം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വൺ പ്ലസ് 15 ഒക്കെ ഗംഭീര ഫോണുകളായിരുന്നു.
4: തീർച്ചയായിട്ടും, കാരണം അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് തന്നെ മാറി, പുതിയ നല്ലൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് മാറി. ഫോണെല്ലാം ഭയങ്കര അടിപൊളിയായി, നല്ല പെർഫോമൻസ് ഫോണുകൾ, നല്ല ക്യാമറ ഫോണുകൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ എക്സിറ്റ് ആവുക എന്ന് പറയും. കാരണം അവർ ആദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രേഷൻ കൺസോൾഡേഷന്റെ പാർട്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. സർവീസ് സെന്ററെല്ലാം, വൺ പ്ലസിന്റെ സർവീസ് സെന്ററെല്ലാം ഓപ്പോയിലേക്ക്
3: മാറി, അവര് ഓഫ്ലൈൻ ഷോപ്പുകളെല്ലാം നിർത്തി
4: മാത്രമാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പം പിന്നെയും ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടെ വരുന്നത്. ഇത് പക്ഷേ ഒഫീഷ്യലി കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്ന്, കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ്റെ അന്ന് കിട്ടുന്ന തന്നെയാണ്. പക്ഷെ പല വെബ്സൈറ്റുകളും ഇത് ഒഫീഷ്യൽ ആണെന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും US ഓപ്പറേഷൻ, US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ഒഫീഷ്യൽ ആണ്.
3: ഇന്ത്യ
4: തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻസിനെ കുറിച്ച് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഒന്നും പുറത്തിറക്കരുതെന്ന് പക്ഷേ കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ മീക്ക് വോക്കുകൾ കണ്ടിട്ട് ഉടനെ തന്നെ എക്സിറ്റ് ആകും, അതായത് ബൈ 2027 എക്സിറ്റ് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ശരിക്കും ഇപ്പം എമിനന്റ് ആയിട്ട് ഈ US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ത്യയുടെ എക്സിറ്റ് ആന്റിസിപ്പേറ്റഡ് ബൈ 2027 ആണ്. ഇതെല്ലാം ശരിക്കും ഒരു ഫേസ്ഡ് വിത്ഡ്രോവലിന്റെ പാർട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. പക്ഷെ ചൈന ഓപ്പറേഷൻസ് അവർ നിലനിർത്തും. ചൈനയിൽ ഫോൺ ഉണ്ടാവും, വൺ പ്ലസിന്റെ ഫോണുകളും പുതിയ മോഡൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ US ആൻഡ് യൂറോപ്പിലൊക്കെ ശരിക്കും വൺ പ്ലസിന്റെ സെയിൽസ് ഭയങ്കര ഡൗൺ ആണെന്ന്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ മെമ്മറിയുടെ ദൗർലഭ്യത, പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കയും ചൈനയുമായിട്ട് ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം പല സാങ്ഷൻസും, ഈ ടാക്സ്, അഡീഷണൽ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വൺ ചൈനയിൽ നിന്ന് വരുന്ന ഫോണുകൾക്ക് പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്പോയിലേക്ക്, ഒറ്റ ഫോണിലേക്ക് മാറുകയാണ്, ഓപ്പോ എന്ന് പറഞ്ഞൊരു ഫോണിലേക്ക്. റിയൽമി അതേപോലെ ചൈന ഓപ്പറേഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് US യൂറോപ്പിൽ മാത്രം ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്.
3: അപ്പൊ അങ്ങനെ ഒരു എന്താണ് മീൻസ് റിയൽമി ആക്ച്വലി ചൈനീസ് കമ്പനി ആണല്ലോ,
4: ചൈനയിലേക്കാൾ സെയിൽസ് കൂടുതൽ അവർക്ക് യു എസിലും യൂറോപ്പിലും റിയൽമിക്കും ഉണ്ട്.
3: അത് ശരി, ഓക്കെ.
4: അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കൺസൾട്ടേഷൻ
3: അത് മീൻസ് ക്ലാരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്,
4: ക്ലാരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അത് കമ്പനി തന്നെ പുറത്തു വിട്ട ന്യൂസ് ആണ്. ശരിക്കും ഇത്രയാണ് ഇവര് പറയുന്ന റീസൺസ്.
3: അപ്പൊ ഈ റിയൽമിയുടെ ഇന്ത്യയിലെ പ്രസൻസ് എങ്ങനെയായിരിക്കും?
4: ഇന്ത്യയിലുണ്ടാവും റിയൽമി, കാരണം റിയൽമി ഇപ്പൊ ശരിക്കും തോന്നുന്നത് എനിക്ക് തേർഡ് പ്ലേസിലാണ് കണ്ട റിയൽമി ഉണ്ട് വോളിയം സെയിൽസിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ആപ്പിളുമായിട്ടൊരു ഓപ്പോയ്ക്ക് ശരിക്കും ആപ്പിളുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് കിടപ്പുണ്ട്. അതും അഡീഷണൽ പ്രശ്നം
3: ഡിസൈൻ്റെ കാര്യത്തിലുള്ള
4: ഡിസൈൻ്റെ കേസിൽ. അപ്പൊ വൺ പ്ലസ് എൻ്റെ അത് ഉൾപ്പെടും. പിന്നെ ശരിക്കും ഇപ്പൊ ഓപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചൈന മാർക്കറ്റിലാണ്. പിന്നെ സെൻട്രൽ യൂറോപ്പിൽ അവർ കുറച്ച് പ്രസൻസ് കൂട്ടുന്നുണ്ട് ഓപ്പോയുടെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ല, റിയൽമി ബ്രാൻഡ് ചൈനീസ് മാർക്കറ്റിന് എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ളടത്തെല്ലാം ഉണ്ടാവും. നോർഡിക് എക്സ്പാൻഷൻ ആണ് അവർ കൂടുതൽ, അതായത് സെൻട്രൽ യൂറോപ്പ്, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എല്ലാം വൺ പ്ലസ് ഉണ്ടാവും. പിന്നെ പക്ഷെ വൺ പ്ലസ് ഇന്ത്യ ഈ റൂമേഴ്സ് എല്ലാം ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓപ്പറേഷൻസ് സാധാരണ നിലയിൽ തന്നെ പോകും എന്നുള്ള കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് ഇത് 2027 കൊണ്ട് തന്നെ എക്സിറ്റ് ആകാനുള്ള ചാൻസസ് എല്ലാം, കാരണം പുതിയ ലോഞ്ചസ് ഒന്നും വൺ പ്ലസിന്റെ ഇന്ത്യയിൽ പറയുന്നില്ല അവര്.
3: ശരി ശരി, ഓക്കെ.
4: അപ്പൊ അതും ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്.
3: ഓക്കെ,
4: വൺ പ്ലസ് 15 കഴിഞ്ഞിട്ട് വൺ പ്ലസ് 16, 17 ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും
3: നമ്മള് കഴിഞ്ഞ ന്യൂസുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ചൈനീസ് റിലീസിനെ പറ്റി മാത്രമേ
4: പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവരുടെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ റിയൽമിയുടെയും സോറി വൺ പ്ലസിന്റെ സിഇഒ നേരത്തെ റോബിൻ ലിയു എന്ന് പറയുന്ന ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ 2 മാസം മുമ്പ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഓപ്പറേഷൻസും എക്സിറ്റ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം വയബിലിറ്റി, കമ്പനി പറയുന്നത് വെച്ചാൽ ലോങ് ടേം വയബിലിറ്റി ഇന്ത്യയിലും കുറവാണ്, യു എസിലും യൂറോപ്പിലും ഉള്ളത് പോലെ തന്നെ. അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം മെഷർ ചെയ്യുന്നത് കണ്ടിന്യൂഡ് സർവീസ് സപ്പോർട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം വൺ പ്ലസിന് കിട്ടും എന്നുള്ള വൺ പ്ലസ്.
3: ഞാനും ചോദിക്കാം, കാര്യം ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് വൺ പ്ലസിന്റെ ഫോൺ ഇല്ലാത്തവരൊക്കെ അവരത് മൈൻഡ് ചെയ്യാതെ വിടും, പക്ഷേ വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്.
4: പിന്നെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി,
3: വൺ പ്ലസിന്റെ ഫോൺ, വൺ പ്ലസിന്റെ പാഡുകൾ പോലത്തെ സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് എന്താണ് ആശ്വാസകരമായിട്ട് നമുക്ക് പറയാനുള്ളത്? സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ?
4: തീർച്ചയായിട്ടും കമ്പനി അത് അഷുർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂഡ് സപ്പോർട്ട്, ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് അവർ കൊടുക്കും എന്നുള്ളതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊടുക്കും എന്നുള്ളത് കമ്പനി പ്രത്യേകം എടുത്ത് അഴിവരായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഈ കളർ വോയിസ് ഇനിയിപ്പം ശരിക്കും ഓക്സിജൻ വോയിസ് മാറി പുതിയ അപ്ഡേറ്റ് കളർ വോയിസിലേക്ക് മാറുകയാണ്. അപ്പൊ ഓപ്പോയുടെ തന്നെ സെയിം വോയിസ് തന്നെ ആയിരിക്കും വൺ പ്ലസ്.
3: വലിയൊരു പ്രത്യേകത ആൾക്കാർക്ക് തോന്നില്ല,
4: സിമിലർ ആണ്. ഇപ്പോഴത്തെ പുതിയ വോയിസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് വല്ലതും ആപ്പുകൾ വല്ലതും ഇൻസ്റ്റാൾ
3: ആവും, സംഭവം മാത്രമേ
4: ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഉണ്ടാവും. പിന്നെ വേറെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളൊന്നും തന്നെ ഇപ്പൊ നമുക്ക് വൺ പ്ലസിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും, ചാൻസ് ഇല്ല. നോട്ട് ഫോൺസുകളും നോട്ട് സീരീസ് ഫോണുകളും വൺ പ്ലസിന്റെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒന്നും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഇല്ല.
3: ആ
4: എയ്സ് എന്ന് പറയുന്ന ഒരു ഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോൺ ഉണ്ട്, അത് ഇന്ത്യയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ചുകളെ കുറിച്ചുള്ളതൊന്നും കമ്പനി ഇൻഫോം ചെയ്തിട്ടില്ല.
3: ഇന്ത്യയിൽ എക്സിറ്റ് ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോ ആ ഫോണിന്റെ റിലീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും.
4: അപ്പൊ അതാണ് ഈ വേദനാജനകമായ ഒരു കാര്യമാണ് വൺ പ്ലസ് എന്ന്, കാരണം വലിയൊരു ലെഗസി ഉള്ള ഒരു ഫോണാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു ഫാൻ ബേസും ഉള്ള ഒരു ഫോണാണ്. അപ്പൊ അത് പെട്ടെന്ന് എക്സിറ്റ് ആകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു മനസ്താപം, പിന്നെ ഒരു ടെൻഷൻ, പിന്നെ ഫോണുകൾ കയ്യിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ കമ്പനി ഇനി സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
3: ശരി ശരി ശരി, ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് വൺ പ്ലസിന്റെ ന്യൂസ് ആയിട്ട് വരുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ന്യൂസ് തന്നെയാണ്. ഒരുപാട് പേര് വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ട്, അനുവേട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്,
4: ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വൺ പ്ലസിന്റെ പാഡ് യൂസ്
3: ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന നല്ല ഫോൺ ആയിരുന്നു, കാര്യം അതിന്റെ വോയിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയ മീൻസ് വൺ പ്ലസ് 15 ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോൺ,
4: അതെ, നല്ല റിലയബിലിറ്റി ഉള്ള ഫോണാണ്, പെർഫോമൻസ് വൈസ് നല്ല ഫോണായിരുന്നു.
3: പിന്നെ പറഞ്ഞാല് മറ്റേ ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ലൈഫ് ടൈം വാറന്റി ഒക്കെ കൊടുത്തിരുന്ന ഒരു ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലേ,
4: അതെ, ഭയങ്കര സങ്കടമാണ്.
3: അപ്പോ എന്തായാലും ഇന്ത്യയിലെ ഇപ്പൊ അവര് മീൻസ് അവര് ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോകുന്ന തന്നെയാണ് നമുക്ക്
4: കിട്ടുന്നത്. അത് തന്നെയാണ്, പല കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വിളിച്ചുകൊണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്കാണ്. ഇവരുടെ ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അവർ എക്സിറ്റ് ആകുകയാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, ഹോങ്കോങ്ങോ തായ്ലൻഡിനെയോ ഇന്തോനേഷ്യയെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആവുകയാണ്. ചൈനയിൽ മാത്രമേ അവരുണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ.
3: എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസ് മറ്റെന്തെങ്കിലും

ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോ അടുത്തൊരു ന്യൂസ് വരുന്നത് ഐപാഡ് മിനിയെ മിനിയും ഐപാഡ് മിനിയുടെ സ്ക്രീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM.

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഐപാഡ് മിനിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ഐപാഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐപാഡ് എയർ അങ്ങനെയുള്ള കുറച്ച് ഐപാഡ് മിനിയൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ലോ ആൻഡ് അതായത് പ്രോ മോഡൽസ് അല്ലാത്ത ഐപാഡിലും OLED ഡിസ്പ്ലേ വരുന്നതായിട്ടുള്ള കുറച്ച് ലീക്സ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ടോ സത്യാവസ്ഥയുണ്ടോന്നൊക്കെ അറിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
2: ശരിക്കും ഐപാഡ് മിനി ഉടനെ തന്നെ ലോഞ്ച് വരുന്നുണ്ട്. അത് 2021 ശേഷമുള്ള മേജർ അപ്ഗ്രേഡ് ആണ്. ഇത് ഒക്ടോബർ 2026 തന്നെ ലോഞ്ച് ചെയ്യാനാണ് OLED ഡിസ്പ്ലേ ഉള്ള ഐപാഡ് മിനി. അപ്പം ഇത് ആദ്യത്തെ ഐപാഡ് ആയിരിക്കും, നോൺ പ്രോ ഐപാഡ് ഉള്ള നോൺ പ്രോ ആയിട്ടുള്ള മോഡൽസിൽ ആദ്യത്തെ ഒരു അപ്ഗ്രേഡാണ് OLED വരുന്നത്. സാധാരണ പ്രോയ്ക്കകത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം വരുന്നത്, എന്നിട്ടാണ് ബാക്കിയൊക്കെ താഴേക്ക്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഐപാഡ് മിനിയിലാണ് വരുന്നത്. എന്നിട്ട് അവര് ഒരു എൻട്രി ലെവൽ ഐപാഡും കൂടെ അവര് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടർ 2027 ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അതിനകത്ത് ന്യൂ പ്രോസസ്സർ ആയിരിക്കും, പുതിയ പ്രോസസ്സർ ആയിരിക്കും. പക്ഷെ ഡിസൈൻ ചേഞ്ചസ് വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ പക്ഷേ ആ എൻട്രി ലെവലിൻ്റെ അകത്ത് LCD സ്ക്രീൻ തന്നെ ആയിരിക്കും, OLED ആയിരിക്കത്തില്ല. പിന്നെ കൂടെ അതിൻ്റെ കൂടെ ഉള്ള ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് എയറിൻ്റെ റിഫ്രഷുകളാണ്. രണ്ട് മോഡൽസ് ഉണ്ട്, 11-inch, 13-inch. അത് സ്പ്രിംഗ് 2027 ലോഞ്ച് ആണ്. അത് റിഫ്രഷ് മറ്റേ ഐപാഡ് പ്രോ ചേഞ്ച് ചെയ്തതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇതിന് ലോഞ്ച് ചെയ്യുന്നത്. OLED ടെക്നോളജി ശരിക്കും ബാക്കിയുള്ള അവരുടെ ഡിവൈസസിൻ്റെ അകത്തെല്ലാം അവർ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി ഐഫോണിൻ്റെ അകത്ത് OLED വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്ട്രാ ഇപ്പം മാക് വരുന്നുണ്ട് OLED ആയിട്ട്, ഐപാഡ് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഡിവൈസസിൻ്റെ അകത്തോട്ടെല്ലാം അവരെല്ലാം OLED പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്ക്രീനിൻ്റെ കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. OLED സ്ട്രാറ്റജി ആയിട്ട് തന്നെ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ. അപ്പം എക്സ്പാൻഡിങ് എല്ലാ പ്രോ മോഡൽസിൻ്റെ അകത്തെല്ലാം OLED ആക്കുകയാണ് അവർ. പിന്നെ ഐപാഡ് മിനിക്കകത്തും ഐപാഡ് എയറിൻ്റെ അകത്തും OLED ഓൾറെഡി ഇപ്പോൾ പുതിയ വരുന്നതിൻ്റെ അകത്തെല്ലാം OLED അവർ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ കൺസോൾഡേഷൻ, അതായത് ഈ ഡിസ്പ്ലേ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ഒരു കൺസോൾഡേഷൻ ഐപാഡിന് കുറേ നാളായിട്ട് ആവശ്യമുള്ളൂ. കാരണം ഈ റെറ്റിന ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനത്തിലായിരുന്നു അവർ പിടിച്ച് നിന്നുകൊണ്ട്. അപ്പോൾ അത് മാറി നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ആപ്പിളിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പല സ്ക്രീനുകൾക്കും റിഫ്രഷ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആപ്പിളിന് ഇപ്പോഴും 120Hz അകത്ത് എത്തിപ്പെടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നു OLED ഇപ്പം സാംസങ്ങിൻ്റെ OLED സ്ക്രീൻസാണ് അവർ ബൈ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 195Hz ഒക്കെ ഇപ്പോൾ വൺ പ്ലസും ഓപ്പോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്യുന്നതാണ് ഇത് കംപ്ലീറ്റ് ഡിവൈസസിൻ്റെയും OLED സ്ക്രീൻസ് ആക്കുക എന്നുള്ളത്.
1: ഡിസ്പ്ലേ ബെറ്റർ ആക്കുക.
2: അതെ അതെ അതെ.
1: അപ്പോൾ അതാണ്, അത്രയാണ് നമുക്ക് ഐപാഡ് മിനിയുടെ അല്ലെങ്കിൽ ഐപാഡുകളുടെ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ ഐപാഡുകളുടെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ലീക്സ്. അപ്പോൾ ഒരു ചെറിയ ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് വരുവാണെങ്കിൽ ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് ഐപാഡുകൾക്ക്. മോഡലുകൾക്ക് അത്രയും നല്ല
2: ഡിസ്പ്ലേ.
1: അപ്പോൾ അതാണ് ഐപാഡ് മിനിയെ അതിന്റെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ന്യൂസ്. അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും അതായത് OpenAI കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല എപ്പിസോഡുകളിലും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. OpenAI അവരുടെ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഇറക്കുന്നു എന്നുള്ള ന്യൂസ്. അപ്പോൾ അങ്ങനൊരു ന്യൂസ് അത് പ്രാവർത്തികമാവാൻ പോവുകയാണ്. അപ്പോൾ ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ നമുക്ക് ഓപ്പൺ എയുടെ ഹാർഡ്വെയർ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു ആക്ച്വലി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. ബിക്കോസ് ഓപ്പൺ എഐ എയുടെ കാര്യത്തിലൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഇന്റർഫേസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവരൊരു സ്മാർട്ട് സ്പീക്കറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബിൽറ്റ് ഇൻ ക്യാമറ പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ മീൻസ് ഹാർഡ്വെയറുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്മാർട്ട് സ്പീക്കർ അവർ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്? എന്തൊക്കെ അതിന് എന്തൊക്കെ കേപ്പബിൾ ആയിരിക്കും ആ സ്മാർട്ട് സ്പീക്കർ?
2: ഇപ്പം ഓപ്പൺ എഐ ഒരു സ്മാർട്ട് സ്പീക്കർ ആണ്, സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്പീക്കർ ആണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. അപ്പൊ അതുടനെ തന്നെ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഐവ് ആയിട്ട് ചേർന്ന് ഓപ്പൺ എഐ സാം ആൾട്ട്മാൻ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ഐവ് പഴയ ആപ്പിളിന്റെ ഡിസൈനറാണ്, ഐഫോണിന്റെ ഡിസൈനറാണ്. അപ്പൊ അദ്ദേഹം ആപ്പിൾ ഇറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് കമ്പനി നടത്തുകയായിരുന്നു. അപ്പൊ അങ്ങനെ സാം ആൾട്ട്മാൻ ചാറ്റ് ജിപിടിയിലേക്ക് ക്ഷണിക്കുകയും ഓപ്പൺ എഐയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അവിടെ ജോലി കൊടുക്കുകയും ചെയ്യുക, ഡിസൈനറായിട്ട്, ചീഫ് ഡിസൈൻ ഓഫീസറായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ പുതിയ ഡിവൈസസ് എല്ലാം ഒരുങ്ങുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശരിയാണ് അഖില് പറഞ്ഞത്, നമ്മളൊരു ഫോണായിരുന്നു പ്രതീക്ഷിച്ചത്, അറ്റ്ലീസ്റ്റ് ഒരു വെയറബിൾ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും അല്ല, ഇതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ സ്മാർട്ട് സ്പീക്കർ എന്ന് പറയുന്നത് ആക്ച്വലി എഐ കമ്പാനിയൻ ആയിട്ടാണ്, ഒരു ചാറ്റ് ബോട്ട് അല്ല. നമ്മളിപ്പോ അസിസ്റ്റന്റിനെ പോലെ ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുന്ന ഗൂഗിളിന്റെ ഹോം പോലുള്ള ഡിവൈസസ് അല്ലെങ്കിൽ ആപ്പിളിന്റെ ഹോം ബോർഡ് സിരി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഡിവൈസ് അല്ല ഇത്, ശരിക്കും ഒരു എഐ കമ്പാനിയൻ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇമോ, നമ്മളൊരു പെറ്റ് എഐ പെറ്റുകൾ ഉണ്ടല്ലോ, ഇമോ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മളുടെ മനസ്സ്, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ് ഇത്.

0: ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസൈനും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സാധാ സ്പീക്കറിന്റെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ അത് ബിൽട്ടിൻ ക്യാമറ ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ക്യാമറ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗെസ്റ്റർ, നമ്മുടെ ഫേസിന്റെ ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാമറ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത്. മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സന്തോഷം, അതിന് സന്തോഷം വരികയാണെങ്കിൽ അത് ജമ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷുവർ ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിക്കൽ കമ്പോണൻസ്. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് അവര്.
1: എനിക്ക് ഒന്ന് നമ്മൾ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ പറയുന്നതിനും നമ്മൾ ചെയ്യുന്നതിനും ഒരു ഒരു മൂവ്മെന്റോട് കൂടിയ റിപ്ലൈ തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും.
0: അതെ അതെ അതെ അതെ. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു ഒരു സുഹൃത്തായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, കോ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, പോർട്ടബിലിറ്റി. അപ്പൊ റൂമിൽ നിന്ന് മറ്റൊരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബിൽറ്റ് ഇൻ ക്യാമറ ഞാനിപ്പോ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി അവർ ഒരുക്കിയിരിക്കുന്നത് ജി പി ടി ലൈവ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ജി പി ടി ലൈവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതൊരു അഡ്വാൻസ് വേർഷൻ ഓഫ് ജി പി ടി, ചാറ്റ് ജി പി ടിയുടെ വോയിസ് മോഡാണ്. അത് റിയൽ ടൈം സൈമൾട്ടേനിയസ് ലിസണിങ്ങും സ്പീക്കിങ്ങും സാധ്യമാക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് നാച്ചുറൽ ഹ്യൂമൻ ലൈക്ക് നമ്മളൊരു മനുഷ്യനോട് തന്നെ സംസാരിക്കുന്ന പോലുള്ള കോൺവെർസേഷണൽ കേപ്പബിലിറ്റീസ്.
1: എനിക്കൊരു സംശയം തോന്നിയാണ് ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ഒരു റോബോട്ടിനെ പോലെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും?
0: തീർച്ചയായിട്ടും. ഞാനതാ ഇമോയുടെ കാര്യം പറഞ്ഞു, ഇമോ ഒരു ശരിക്കും ഒരു എ ഐ ബോട്ടാണ്, റോബോട്ടാണ്. അത് ഒരു കുഞ്ഞൊരു പെറ്റായിട്ട് ഇരിക്കും, അത് നമ്മൾ തലോടി കഴിഞ്ഞു കഴിഞ്ഞാൽ
1: ഓരോ റൂമിൽ നിന്ന് മറ്റൊരു റൂം, കാരണം നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ വരാൻ പറ്റുമായിരിക്കും. അത് കൂടാതെ വലിയ ആക്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോണ്ട് ചെയ്യാനും
0: അതെ അതെ അതെ ചിലപ്പോൾ മൂവ്മെന്റ് കേപ്പബിലിറ്റീസ് അവനൊക്കെ കൊടുക്കുമായിരിക്കും. ഇപ്പം ആ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ലീക്സ് ഒക്കെ ഇനിയിപ്പോൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ, എങ്കിലും ലോഞ്ചിന് ഒരുങ്ങുകയാണെന്നുള്ള അറിവാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എൻ്റെ അത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഹോം അപ്ലയൻസ് കൺട്രോൾ ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രിഡ്ജുമായിട്ടും എ സി ആയിട്ടും ലൈറ്റ്സുമായിട്ടൊക്കെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് പ്ലേ ബാക്കും മെസ്സേജിങ്ങും എൻ്റെ ആക്സസ് ആണ്. പിന്നെ ഫുൾ ആക്സസ് ടു ചാറ്റ് ജി പി ടി കേപ്പബിലിറ്റീസ്, അതായത് ചാറ്റ് ജി പി ടിയുടെ എൻടയർ കംപ്ലീറ്റ് പെയ്ഡ് വേർഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ചാറ്റ് ജി പി ടി ആയിട്ട് നമുക്ക് എന്തൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും, അതെല്ലാം, അതായത് ഇൻഫർമേഷൻ പാസിങ്ങും. ഇപ്പം നമ്മൾ ചെയ്യുന്ന ചാറ്റ് ജി പി ടി പെയ്ഡ് മോഡലിനകത്ത് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്പീക്കർ വഴി നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർ കൊടുക്കുന്ന കുക്കിംഗ്, ഹൗസ് ഹോൾഡ് ചോസ്, എന്റർടൈൻമെന്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. പിന്നെ
1: ഒരു പെറ്റിനെ പോലെ കൊണ്ട് നടക്കുക എന്നുള്ള രീതി.
0: അതെ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർട്ടബിൾ ഡിസൈൻ, അതിന്റെ ഡിസൈൻ ശരിക്കും ബാക്കിയുള്ള ആപ്പിളിന്റെ ഹോം പോഡും ഗൂഗിൾ ഹോമുമായിട്ടൊക്കെ ഒരുപാട്, ഹോം സ്പീക്കേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആമസോൺ എക്കോ
1: ഇതിന്റെ സൈസിനെ പറ്റി എന്തെങ്കിലും?
0: ചെറിയ സൈസ്, അതായത് ഭയങ്കര ഹ്യൂജ് അല്ല, നിയർലി ഒരു നമ്മുടെ നോർമലി ഒരു സ്മാർട്ട് സ്പീക്കറിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലായിരിക്കും അത് വരിക. നമുക്ക് കയ്യിൽ ബാഗിലൊക്കെ കൊണ്ട് കിടക്കാം,
1: അത്രേ ഉണ്ടാവുള്ളൂ,
0: അത്രേ ഉണ്ടാവും. അപ്പൊ അതാണ്. പിന്നെ ഇത് ഈ പിന്നെ ബാക്കിയുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറിയാണ്. ഇതിനിപ്പോ മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതൊരു ഡിഫറൻഷിയേറ്റർ ആണ്. പിന്നെ കോണ്ടെക്സ്റ്റൽ അവയർനെസ് ഉള്ളതും പിന്നെ അഡാപ്റ്റീവ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് ശരിക്കും അതിനെ ഒരു ഹ്യൂമൻ ഫീല് കൊടുക്കുന്നു. അപ്പൊ സാധാരണ സ്പീക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അവർ പറയുന്ന യൂസ് കേസസ് കിച്ചൺ അസിസ്റ്റൻസ്, പിന്നെ ഹൗസ് ഹോൾഡ് ടാസ്കുകൾ കവർ ചെയ്യാൻ, പിന്നെ എന്റർടൈൻമെന്റ് ലിവിംഗിലോ ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ചാറ്റ് ജി പി ടി ഇപ്പൊ നമുക്ക് പുറത്തു വിട്ടേക്കുന്ന കുറച്ച് ന്യൂസുകളിൽ ഒന്ന്. ഇനിയും ഇതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ടെക് ലോകം ഇതിന്റെ ചുറ്റിപ്പറ്റി ഒരുപാട് ന്യൂസുകൾ പുറത്തു വരാനുണ്ട്. അതെ അതെ അതെ. അടുത്ത വർഷം എന്തായാലും എനിക്ക് തോന്നുന്നു ഉടനെ ലോഞ്ച്, അടുത്ത വർഷം തന്നെ ലോഞ്ച് ഉണ്ടാവും.
1: ശരി ശരി ശരി. പ്രൈസിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ കേപ്പബിലിറ്റി എന്നുള്ളതും മൊത്തത്തിൽ റിവീൽ ചെയ്തിട്ടില്ല.
0: അതെ അതെ അതെ. ടോട്ടൽ ഇതിന്റെ എൻടയർ കേപ്പബിലിറ്റീസ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എങ്കിലും ചാറ്റ് ജി പി ടി ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പൊ അതിന് ഒരുപാട്, കാരണം ചാറ്റ് ജി പി ടി ലൈവ് ഇപ്പോൾ ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഹ്യൂമൻസിന് ഒരുപാട് സംസാരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ, സുഹൃത്തിനെ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ അത് ഈ സ്പീക്കറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള നമുക്ക്, ഇനിയിപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
1: കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തും അങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ.
0: അതെ, കാരണം ജെൻസീസ് കാരണം അവരൊരു ഒരു പാർട്ട്നേർഡ് ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ അവരൊരു ഇൻഡിവിജ്വൽ ലൈഫ് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവർ.
1: അപ്പൊ
0: അവർക്ക് ഇങ്ങനത്തെ ഡിവൈസ്
1: കമ്പാനിയൻ പോലെ നിൽക്കുന്ന,
0: അതെ അതെ അതെ, ഡിവൈസ്. കാരണം അവരുടെ ഫ്രീഡം ഹനിക്കാതെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസ് അറ്റാക്ക് ചെയ്യാതെ ഒരു ഒരു ഡിവൈസ്, ഒരു ഒരു റോബോട്ടിക് ഡിവൈസ് അവർക്ക് കൂടെ ഉണ്ടാകുന്നത് അവർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോ ഒരു പട്ടിയെ വളർത്തുന്ന പോലെ

0: അവർക്ക് ആനന്ദജനകം ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറാനാണ് എനിക്ക് ചാൻസ് ഉണ്ടാവുന്നത്.
1: സിനിമയിലൊക്കെ കണ്ടിരുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമായി. അപ്പോ അതാണ് നമുക്ക് ഓപ്പൺ എഐയുടെ സ്മാർട്ട് ഡിവൈസിന് അല്ലെ സ്മാർട്ട് സ്പീക്കറിനെ പറ്റി നിലവിൽ അറിയാൻ സാധിക്കുന്ന ന്യൂസ്. അപ്പൊ എന്തായാലും വലിയ താമസം ഇല്ലാതെ അതിനെപ്പറ്റി പുതിയ പുതിയ വാർത്തകൾ ഉറപ്പായിട്ടും വരും. അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ യൂസ് കൂടുന്നതിനനുസരിച്ച് പല രാജ്യങ്ങളും റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ യൂസ്. അതായത് ടീനേജേഴ്സിൽ നിന്നും അത് റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള പല പ്രിക്കോഷൻസും പല രാജ്യങ്ങളും. ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്നത് യു കെ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ ഇപ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. വനവിട, നമ്മൾ പറഞ്ഞ് നിർത്തിയതുപോലെ യു കെ ഗവൺമെന്റ് ടീനേജേഴ്സ് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനാണ്? സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പലർത്തും പല രാജ്യങ്ങളിലും ഈ സംഭവം ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. കാര്യം സോഷ്യൽ മീഡിയയുടെ യൂസ് ഒരുപാട് കൂടി വരുന്നു. കുഞ്ഞുകുട്ടികളിലൊക്കെ അത് പല രീതിയിലുള്ള അവരുടെ ക്യാരക്ടർ ചേഞ്ചിനൊക്കെ കാരണമാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല രാജ്യങ്ങളും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ യു കെ ഗവൺമെന്റും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ ഒരു മൂവ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്?
1: ഇതിപ്പം ശരിക്കും വേൾഡ് ഓവർ നടക്കുന്ന ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ വേൾഡ് ഓവർ നടക്കുന്ന ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടാണ് യു കെ ഈ ഒരു നിലപാട് എടുത്തേക്കുന്നത്. കാരണം 16 വയസ്സ് ടീനേജേഴ്സിലുള്ള കുട്ടികൾക്ക് അഗ്രസീവ് നേച്ചർ കൂടുന്നു, അവരുടെ ക്യാരക്ടർ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മാനസികമായ ഒരുപാട് ആഘാതങ്ങൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് കൊണ്ട് സ്മാർട്ട് ഫോൺ യൂസേജ് കൊണ്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വൈറ്റ് ലൈറ്റ്, സ്മാർട്ട് ഫോണിൻ്റെ വൈറ്റ് ലൈറ്റ് നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക. കാരണം ഈ വൈറ്റ് ലൈറ്റ് ശരിക്കും എമുലേറ്റ് ചെയ്യുന്നത് സൺലൈറ്റിനെയാണ്, സൂര്യപ്രകാശത്തെയാണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുകയും അതുകൊണ്ടുണ്ടാകുന്ന ഇൻസോംനിയ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ഏജ് വിഭാഗങ്ങളിലും ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടീൻസിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം അവരുടെ ആ പ്രായം, ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ശരിക്കും ക്രിമിനൽ മൈൻഡ്സിലേക്കും പിന്നെ വേണ്ടാത്ത ചിന്തകളിലേക്കും എല്ലാം കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് പല രാജ്യങ്ങളിലും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പാരൻസ് എല്ലാം അതിനെക്കുറിച്ച് ഭയങ്കര ആകുലതപ്പെട്ട് കണക്കാണ്. ഗവൺമെൻറ്റായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഈ സ്പ്രിങ്ങിൽ, അതായത് 2027 സ്പ്രിങ്, വരുന്ന സ്പ്രിങ്ങിൽ, സ്പ്രിംഗ് സീസൺ തൊട്ട് അവർ ഇത്
0: ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ?
1: അത് ശരിക്കും 16 to 17 ഇയർ വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കർഫ്യൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓസ്ട്രേലിയയിൽ അവർ ഓൾറെഡി ഇത് ട്രെൻഡായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് മിഡ് നൈറ്റ് തൊട്ട്, അതായത് 12 മണി തൊട്ട് 6 മണി വരെ, വെളുപ്പിന് 6 മണി വരെ അവർ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ എനേബിൾ ചെയ്യാണ്. കാരണം അത് സെർവറിന്റെ അന്ന് തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇവരുടെ, എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുന്ന അവരുടെ ഇത് ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഫോണിന്റെ ഐഎംഇ നമ്പറും യൂസ് ചെയ്യുന്ന ഏജും കാര്യങ്ങളെല്ലാം. അപ്പൊ അതനുസരിച്ചിട്ട് അവരത് ബ്ലോക്ക് ചെയ്യും, സെലക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓട്ടോപ്ലേ വീഡിയോസ്, പേഴ്സണലൈസ്ഡ് ഫീഡ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസേബിൾഡ് ആവും. പിന്നെ പിന്നെ പാരന്റ്സിന് വേണമെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
0: ശരി,
1: നമ്മളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെൻ്റൽ ഹെൽത്ത് കൺസേൺസും അഡിക്ഷനും സൈബർ ബുള്ളിങ്ങും ഒക്കെ തന്നെയാണ് പഠനങ്ങൾ ഉണ്ടാകുന്നു കിട്ടുന്ന ന്യൂസ്. ഇതനുസരിച്ചിട്ടാണ് ഓരോ ഗവൺമെൻറ് തന്നെ ഇതെടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ആ ഒരു കുട്ടിത്തം തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. കാരണം ഈ ഫോണിൻ്റെ അകത്ത് തന്നെ കുത്തിയിരിക്കാതെ പുറത്തുപോയി കളിക്കുക, നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ക്രിക്കറ്റ് കളിയും ഷട്ടിൽ കളിയും ഒക്കെ ആയിരുന്നല്ലോ, ഓടിയാണൊക്കെ കാലി ചാടുക. അപ്പൊ അങ്ങനത്തെ ആ ഒരു കുട്ടിക്കാലം അവർക്ക് തിരിച്ച് റീക്ലെയിം ചെയ്യത്തക്ക രീതിയിലാണ് ഇത് രൂപപ്പെടുത്തിയെടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന AI ചാറ്റ് ബോട്ട് റെഗുലേഷൻസും ഉണ്ട് കേട്ടോ. നമുക്ക് ചാറ്റ് GPT പോലുള്ള, ക്ലോഡ് പോലുള്ള ചാറ്റ് ബോട്ട്സിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ സാധിക്കില്ല ഈ സമയത്ത്.
0: ശരി,
1: അത് 18 വയസ്സ് വരെ ഉള്ളവർക്കുണ്ട്. പിന്നെ
0: രാത്രി 12 മണി മുതൽ
1: രാവിലെ 6 മണി, കാരണം ബാക്കി അവരുടെ എഡ്യൂക്കേഷണൽ ടൈമാണ്, പഠിക്കുന്ന സമയം അങ്ങനത്തെ കാര്യങ്ങളാണ്. അത്

0: ഇത്രയും സമയം എന്തായാലും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ചാറ്റ് ബോട്ടുകളുടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല ഇപ്പം ഹെൽത്ത് അഡ്വൈസസിനെ കുറിച്ചൊക്കെ ഉള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ളതെല്ലാം അവർ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ AI സർവീസസ്, ഹൈ റിസ്ക് AI സർവീസസ്, ഇപ്പൊ ക്ലൗഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്ന പോലെ ഹൈ റിസ്ക് AI സർവീസസ് എല്ലാം ബാൻ ചെയ്യും.
1: ശരി ശരി,
0: ഇത്രയും കാര്യങ്ങളാണ് അവർ അത് ചെയ്തേക്കുന്നത്. പിന്നെ എക്സംപ്ഷൻ ഉള്ളത് ഇൻസ്റ്റന്റ് മെസ്സേജും വാട്സ്ആപ്പ് സിഗ്നൽ അതൊക്കെ അവർ എക്സംപ്ട് ചെയ്തിട്ടുണ്ട്.
1: പക്ഷേ 12 മണി മുതൽ 6 മണി അത് എത്രത്തോളം ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ.
0: ഒരു രാജ്യത്ത് എനിക്ക് തോന്നുന്നു UK ശരിക്കും ഈ പറഞ്ഞ പോലെ രാത്രി 12 മണി തൊട്ടായിരിക്കും എല്ലാവരും ഇരിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആർക്കും ഈ ഫോണുമായിട്ട് ഇരിക്കുന്ന കുട്ടികളെല്ലാം രാത്രിയിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു 10 മണിക്ക് ശേഷം ഉറങ്ങാൻ പറഞ്ഞു വിട്ടാലും ഇവരെല്ലാരും ഫോണിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു 10 മണി എന്ന് പറയുന്നത് അവിടെ 12 മണി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് എന്റെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിനും സിഗ്നലിനും ഒന്നും ഈ ബാൻ ഉണ്ടാവില്ല, അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് പാരന്റ്സിന് പിന്നെ ഇത് വേണമെങ്കിൽ ഓവർറൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനത്തെ എല്ലാത്തിനും ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം അവർക്ക് ആ സമയത്തെ ഉള്ള
1: ഹാൻഡിൽസിനാണ് കൂടുതൽ,
0: അതെ അതെ, ട്രാഫിക് അത് അത്രത്തോളം കുറഞ്ഞിരിക്കും ആ സമയത്ത്. ഇത്രയാണ് ഈ ന്യൂസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്.
1: ഓക്കെ, അപ്പൊ അതാണ് നമ്മള് UK ഗവൺമെന്റ് സോഷ്യൽ മീഡിയക്ക് കൊണ്ടുവന്നിരിക്കുന്ന കർഫ്യൂ. അതായത് ഈ പറഞ്ഞ കുട്ടികളിൽ നിന്ന്, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അഡിക്റ്റീവായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആണത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും അത് വലിയ താമസം ഇല്ലാതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്.
0: തീർച്ചയായിട്ടും
1: ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരുന്നതായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്, വായിക്കാറുള്ളതാണ്. അപ്പോ അടുത്ത വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാല് നമ്മുടെ EV ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. EV ബാറ്ററി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, EVയുടെ വാറണ്ടി എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം, അങ്ങനെയുള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71 അല്ലെങ്കിൽ 81212168 0.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുപെട്ടപ്പോ നമ്മൾക്കിപ്പോ ഇവി ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവി കാർ എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു സംശയവും അവരുടെ ഉത്കണ്ഠയൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററിയുടെ കാര്യത്തിലാണ്.

0: മെയിനായിട്ട് സംഭവങ്ങൾ അല്ലെ. ഈ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഈ ബാറ്ററി ഈ പറഞ്ഞല്ലോ പെട്ടെന്ന് ഈ ബാറ്ററി മാൽ ഫംഗ്ഷൻ ചെയ്താൽ എങ്ങനെയായിരിക്കും വണ്ടിയുടെ വാറണ്ടി പോകുന്നത്, അല്ലെ ബാറ്ററിയുടെ വാറണ്ടി പോകുന്നത്, ബാറ്ററി മാക്സിമം നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, കാര്യം മഴയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും അല്ലെ ഒരുപാട് വെള്ളമൊക്കെ കെട്ടൊക്കെ വരുന്ന സമയത്ത് ആ സമയത്തൂടെ നമ്മളെ വണ്ടി വെള്ളം മീൻസ് ബാറ്ററി ഒക്കെ നനഞ്ഞായിരിക്കും ചിലപ്പോൾ പോകും, അങ്ങനെ പോകുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആൾക്കാരുടെ ഈ ഉത്കണ്ഠകളെയൊക്കെ നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തൊരു ഒരു റീസണിങ് നമുക്ക് കൊടുക്കാൻ പറ്റും?
1: അല്ല, ഇത് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും നമുക്കുണ്ടാകുന്ന ആദ്യത്തെ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ 8 വർഷത്തെ വാറണ്ടി മിനിമം കൊടുക്കുന്നുണ്ട് എല്ലാ ബാറ്ററീസിനും. ഇപ്പം നമ്മൾ വിചാരിക്കും ഓഹ് അത് ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിടക്കുന്ന കുറേ കാര്യം.
0: കാര്യം ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് ഓട്ടോ ജേർണലിസ്റ്റുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് 8 വർഷ വാറണ്ടി നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. പക്ഷേ പൊതുവെ ഇ വി വണ്ടികൾ എടുത്തവരുടെ റിപ്പോർട്ട്സും അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇ വി വണ്ടികളാകുമ്പോഴത്തേക്ക് നമുക്ക് താരതമ്യേനെ മറ്റേ ഫ്യൂൽ വണ്ടി ഓടിക്കുന്നതിനേക്കായും കിലോമീറ്റർ പെട്ടെന്ന്, കാരണം നമ്മൾ ഈസിലി മീൻസ് ലാഭിക്കാന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഈ 8 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിലാവും എന്നാണ് പറയുക. കാരണം പലരും ഇ വി വണ്ടി എടുത്ത് ഒരു വർഷത്തിനുള്ളിലേക്ക് ഈസിലി 1 ലക്ഷം കിലോമീറ്റേഴ്സ് ആയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 8 വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് അത് ശരിക്കും
1: അല്ല. അത് മാത്രമല്ല, അതിന്റെ അകത്ത് ഒളിഞ്ഞിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ വായിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ അതിന്റെ അകത്ത് ഉണ്ട്. ഈ വാറണ്ടി ടേംസ് നമ്മൾ വായിച്ച് നോക്കാത്തതാണ് പ്രശ്നം. അപ്പൊ വാറണ്ടി ടേംസിന് അത് അവർ വളരെ ക്ലിയർ ആയിട്ട് അതിന് പറയുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മേടിക്കാൻ ഇ വി വണ്ടി മേടിക്കാൻ പോകുമ്പോൾ വാറണ്ടി ടേംസ് കൃത്യമായിട്ട് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അഥവാ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാനുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ഒരു ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് 5.5 to 15 lakhs ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്രശ്നം നമ്മളുടെ കയ്യിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാതെ പോകും. തീർച്ചയായിട്ടും വാറണ്ടി ക്ലെയിം കിട്ടത്തില്ല നമുക്ക്. അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ബാറ്ററി മാറ്റേണ്ടി വരും. അപ്പം അതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആക്ച്വലി എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്? എച്ച് വി ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നതാണ്. അതായത് ഈ നോർമലി കാറിൻ്റെ ഒരു ബാറ്ററിയുടെ വാറണ്ടി, ഇ വി കാറിൻ്റെ ബാറ്ററി വാറണ്ടിയാണ് 8 years അല്ലെങ്കിൽ 160,000 kilometers. അത് ബ്രാൻഡ് വൈസ് മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ചില 15 വർഷം ബാറ്ററി വാറണ്ടി കൊടുക്കുന്ന കമ്പനികളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, SOH എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. SOH ഫ്ലോർ എന്ന് പറയും, അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അതെല്ലാം ലോഗ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇ വി ആയതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ എല്ലാം ഡാറ്റ അവർ ലോഗ് ചെയ്യുന്നുണ്ട്. അത് 70% കപ്പാസിറ്റി ഗ്യാരണ്ടി ഓൾറെഡി തരുന്നുണ്ട് കമ്പനീസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനുഫാക്ചറർ അത് റിപ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരണ്ടാണ്. അതാണ് SOH എന്ന് പറയുന്നത്. SOH ഫ്ലോർ എന്ന് പറയും, അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആണ്, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കുറയാനുള്ള കാരണം ഒരു പക്ഷേ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ഉണ്ടായാകാം, അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ്, നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് അത് കുറയുക. കാരണം ഇപ്പം ക്വാളിറ്റി ഇല്ലാത്ത ചാർജർ വെച്ച് തേർഡ് പാർട്ടി ചാർജേഴ്സ് വെച്ച് ചാർജ്
0: ചെയ്യും,
1: പിന്നെ കറണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിന്റിൻ്റെ അകത്ത് ലീക്ക് ഉണ്ടാകും, കറണ്ട് ലീക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് ചിലപ്പം സ്റ്റേറ്റ് SOH കുറയാം. അപ്പോൾ അതൊക്കെ പക്ഷേ അവർക്ക് ആ ലോഗിൻ്റെ അകത്ത് നോക്കുമ്പോൾ
0: അറിയാൻ പറ്റും.
1: അതാണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയേഴ്സ് മാത്രമേ അവർ കവർ ചെയ്യുന്നുള്ളൂ. അതായത് സെൽഫ് ഫെയിലിയേഴ്സ്, സെല്ലിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടോ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് ഇതൊക്കെ അവർ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടോ അല്ലാത്തുള്ളതൊന്നും അവർക്ക് അവർക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വമാണ് അത് മാനുഫാക്ചറിങ് ഡിഫക്ട് തന്നെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത്. പിന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ സർജസ് വരുന്നത്, ലൈറ്റ്നിങ്, ഇടിമിന്നലുകൊണ്ട് ഉണ്ടാകുന്നത്, പിന്നെ ഗ്രിഡ് ഇൻസ്റ്റബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജിൻ്റെ അകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ കവർ ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ലോഗിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നോൺ അപ്രൂവ്ഡ് ചാർജസ്, ഫാസ്റ്റ് ചാർജിങ് എക്യുപ്മെൻറ്റ്, നമ്മളിപ്പം കമ്പനിയുടേതല്ലാതെ വേറെ തേർഡ് പാർട്ടി നമ്മൾ വില കുറഞ്ഞ സാധനം മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഷെഡ്യൂൾ സർവീസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓതറൈസ് സർവീസ് സെന്ററിൽ പോയി നമ്മൾ ഷെഡ്യൂൾ സർവീസസ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ വണ്ടികൾ പോലെ അല്ല ഈ വണ്ടികൾ നമ്മൾ മസ്റ്റ് ആയിട്ട് അവരുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോകണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മൺസൂൺ റിലേറ്റഡ് ഡാമേജ്, വാട്ടർ ഇൻക്രീസ് കയറിയിട്ട് വെള്ളം ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് വെള്ളം കയറിയിട്ട് ഡാമേജസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതിനൊന്നും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ BMS, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇതെല്ലാം ലോഗ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു പോലെ. അപ്പൊ നമുക്ക് ഇവരെ കള്ളത്തരം പറഞ്ഞൊന്നും ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് എല്ലാ ഇവിക്കും ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ബോക്സിന്റെ പേരാണ് BMS എന്ന് പറയുന്നത്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ബിഹേവിയറും ടൈം സ്റ്റാമ്പ്സും എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കും. ഇതിന്റെ കൺസോളിൽ നമ്മൾ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഈ ലോഗ് അവരെടുക്കുന്നത്. സർവീസ് സെന്റേഴ്സിന് ഈ BMS ഡാറ്റ കാണിച്ചിട്ട് നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡാമേജ് എക്സ്റ്റേണൽ ആണോ അതോ മാനുഫാക്ചറിന്റെ ഡിഫക്ട് ആണോ എന്നുള്ള കാര്യം. അത് നമ്മൾ ഓരോ

0: സർവീസിന് പോകുമ്പോഴത്തേക്കും ആ ബി എം എസ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.
1: ഓക്കെ,
0: അവരൊരു പക്ഷെ തരാൻ ചാൻസ് ഇല്ല, പക്ഷെ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മേടിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക്, കാരണം അതെപ്പോഴും ലോഗ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം എപ്പോഴെങ്കിലും ഒരു ഡിഫക്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ മാനുവലായിട്ട് വന്നതാണോ അതോ മാനുഫാക്ചറിങ് ഡിഫക്ട് ആണോ അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ചാർജിങ് ഹാബിറ്റ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ലോഗ്സിലുണ്ടാവും. എത്ര നേരം ചാർജ് ചെയ്തു, ഏത് ചാർജർ വെച്ച് ചാർജ് ചെയ്തു, ചാർജിന്റെ ബ്രാൻഡ് ഏതാണ്, അതെല്ലാം എന്റെ റെക്കോർഡ് ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കമ്പനിയുടെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ളത്. പിന്നെ കോമൺ ആയിട്ടുള്ള വാറണ്ടി കില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി പോർട്ടബിൾ ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ ഈ ഇലക്ട്രിക്കൽ മോഡിഫിക്കേഷൻസ് നമ്മൾ തന്നെ ചെയ്യുക, പിന്നെ ഈ സർവീസ് അപ്പോയിന്റ്മെന്റ്സ് പോവാതിരിക്കുക, ഈ മൺസൂൺ സമയത്തുണ്ടാകുന്ന മറ്റേ എർത്തിങ്ങിന്റെ പ്രോബ്ലംസ്, സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ് എർത്തിങ് പ്രോബ്ലംസ്, നമ്മൾ തൊടുമ്പോൾ കണ്ടടിക്കും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പവർ സർജ് കാരണം ബാറ്ററി ഡാമേജ് ആകാൻ.
1: അനുപേട്ട, അപ്പോഴേ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ മൺസൂൺ കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് വലിയ വെള്ളക്കെട്ടിലൂടെ ഒക്കെ ചിലപ്പോൾ നമ്മളെ വണ്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂ വന്നാൽ
0: വെള്ളക്കെട്ടിലൂടെ പോകുമ്പോഴല്ല, നമ്മളത് സമ്മർജ്ഡ് ആയിട്ട് കുറെ നേരം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഒബിസി ഓൺബോർഡ് ചാർജർ ഉണ്ട്, അതിനൊക്കെ ഡാമേജസ് വരാം. അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളതാണ്. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിങ്ങനെ സമ്മർജ്ഡ് ആയി ഇരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഡാമേജസ് ഉണ്ടാകും. ഇത് നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പരിധി വരെ അത് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളിപ്പോ ഫ്ലഡി കൂടെ വെള്ളത്തിൽ കൂടെ കയറി ഇറങ്ങിപ്പോ ഇത്ര നമ്മളിപ്പോ ഫോണിന്റെ ഉള്ളത് പോലെ IP68 IPC അങ്ങനത്തെ റേറ്റിംഗ്സ് കുറെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് സംഭവിച്ചില്ല, ഇപ്പൊ ഫ്ലഡ് ഉണ്ടായി നമ്മൾ കാണാറുണ്ട്,
1: അതിനകത്ത്
0: കയറിയിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇതൊന്നും വാറണ്ടി കവർ ചെയ്യുന്നുണ്ടാകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൺസൂൺ വാറണ്ടിയാണ്, മൺസൂൺ സമയത്തുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ശരിക്കും ഇതിന്റെ അകത്ത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേക്ക് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25-30 kW EV-ക്ക് ശരിക്കും 3-7 lakhs റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും, ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും. 50-60 kW ഏകദേശം 8-15 lakhs രൂപ വരെ വരും. ഇതിന്റെ അകത്ത് ശരിക്കും ഈ വെഹിക്കിളിന്റെ 30-40% ഓൺ റോഡ് പ്രൈസ് വരുന്ന ബാറ്ററിയുടെ ആണ്, ആ ബാറ്ററിയുടെ കപ്പാസിറ്റി, കാരണം ബാറ്ററിയാണ് കോർ സാധനം. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, അതായത് ഈ പവർ സർജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട്, കമ്പനികൾ തന്നെ ഇറക്കുന്നുണ്ട്. ഇപ്പം MG ഉണ്ട്, പിന്നെ BYD ഒക്കെ ഉണ്ട്. കാറുകൾ, അങ്ങനത്തെ കാറുകൾ മേടിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഡിവൈസ് കൂടെ നമ്മൾ മേടിക്കുക, അവർ ഫിറ്റ് ചെയ്ത് തരും അതിന്റെ അകത്ത്.
1: അപ്പൊ അതിൽ നിന്നായിരിക്കും വണ്ടിയുടെ ചാർജിങ്ങിനുള്ള ഔട്ട് കിട്ടുന്നത്.
0: അപ്പൊ അത് പവർ സർജ് ഒഴിവാക്കിയിട്ടായിരിക്കും
1: നമ്മുടെ വീട്ടിൽ സ്റ്റെബിലൈസർ ഒക്കെ ഉപയോഗിക്കുന്നതിന്,
0: UPS പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് MCB അതിന് വേണ്ടി, RCBയോ അല്ലെങ്കിൽ MCBയോ നമ്മൾ ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്, അത് നമുക്ക് വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈനിലെ ലീക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും, ഇത് കാറിനെ ബാധിക്കില്ല, ബാറ്ററിയെ ബാധിക്കില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ വാറണ്ടി ഇൻഷുറൻസ്, വാറണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. അപ്പൊ അതിന് മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടാകുന്ന കപ്പാസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടോ, നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ആ ഇൻഷുറൻസ് കവർ ചെയ്യും. ഇൻഷുറൻസ് നമുക്കിപ്പോൾ വില കൂടുതലാണെന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോവാതിരിക്കണ്ട, കാരണം അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആ ഇൻഷുറൻസ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ ഇൻഷുറൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും
1: എടുക്കുക,
0: കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകാതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ആക്ഷൻ ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്രൂവ്ഡ് ചാർജസ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ വീട്ടിൽ ഈ സർജ് പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, MCB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കേണ്ട കാര്യം,
1: അതെ അതെ, അടിച്ചു പോകുന്നത് TV-യോ മിക്സിയോ ഒന്നും അല്ല,
0: 15 lakh രൂപ വരെയുള്ള സാധനമാണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക, ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയുടെ BMS അതിന്റെ ലോഗ് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ സ്പെസിഫിക് SOH ഫ്ലോർ എത്ര ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിച്ചിരിക്കണം. അതിന്റെ പിന്നെ ബാറ്ററി ഹെൽത്ത് എത്രത്തോളം ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ പ്രൊട്ടക്ഷൻ കവർ ഇൻഷുറൻസ് പോളിസിക്കകത്ത് അഡീഷണൽ ബാറ്ററി പ്രൊട്ടക്ഷൻ പോളിസിയോ എല്ലാം ഉണ്ടെങ്കിൽ അതും നമ്മൾ
1: എടുക്കാം.
0: അതെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക.
1: ഇലക്ട്രിക് വണ്ടി അല്ലെങ്കിൽ EV വണ്ടികൾ എടുക്കുന്ന ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഈ പെട്രോളിന്റെ ഒക്കെ E20 പെട്രോൾ അല്ലെങ്കിൽ
0: സ്വന്തം പേഴ്സണൽ കാറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ EV ഓട്ടോസ് ഒരുപാട് ഇറങ്ങുന്നു.
1: അതെ, ഒരുപാട് ഇറങ്ങുന്നു, ഒരുപാട് ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചെക്ക് ലിസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. എടുത്തു കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ, അതും കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഈ പറഞ്ഞ 25,000 അല്ലെങ്കിൽ 50,000 ശരിയാക്കാൻ പറ്റുന്ന ഡിവൈസസിനെ പോലെ അല്ല. കാരണം ബാറ്ററി അടിച്ചു പോയാലും ഈ പറയുന്ന ഒരു ഇപ്പോഴത്തെ ഇവി വണ്ടികളുടെ 50% കൂടുതലും വില വരുന്നത് അതിന്റെ
0: ബാറ്ററിയാണ്.
1: അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ന്യൂസ് ആയിട്ട് നമുക്ക് ടെക് ബൈറ്റ്സിൽ വരുന്നത്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിന്റെ മനോഹരമായിട്ടുള്ള ഈ വൈകുന്നേരത്തിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. പ്രത്യേകിച്ചും ഈ ഒരു ദിവസത്തിന് കുറച്ചും കൂടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്. ഇന്ന് ഓഗസ്റ്റ് മാസമാണ് അല്ലേ, ആദ്യത്തെ സായാഹ്നമാണ്. അപ്പൊ അതെല്ലാവരും മനോഹരമായിട്ട് തന്നെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചെറിയൊരു മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലായിടത്തും. അപ്പൊ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ മഴയോടൊപ്പം തന്നെ നമുക്ക് സംഗീതവുമായിട്ട് ഇങ്ങനെ കടന്നു പോകാം ഈ ഒരു മണിക്കൂറിൽ എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8 4 8 5 8 7 8 5. സമയം 4 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. കുറച്ച് താമസിച്ചു പോയി, എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തുടങ്ങാം അല്ലേ. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല ആൽബം സോങ്സ് ഉണ്ട്. ഏറ്റവും പ്രിയങ്കരായിട്ട് നിലനിൽക്കുന്ന പഴയ കാലഘട്ടത്തെ, അതായത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ ഒരു കാലഘട്ടം, അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് നവാഗതരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ്, പിന്നെ കവേഴ്സ്, അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല പാട്ടുകളുടെ ഒരു ലിസ്റ്റുകളും ഈ ഒരു ആൽബം കാറ്റഗറിയിലുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്ന നിങ്ങളുടെ ആൽബം സോങ്സ് ഈ ഒരു ടൈമിലെ പ്ലേലിസ്റ്റ് അത് തന്നെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8 4 8 5 5 8 7 8 5. അപ്പോൾ നമ്മുടെ കീർത്തനക്കുട്ടി ആദ്യം തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് നല്ലൊരു റൊമാൻറ്റിക് സോങ് വച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കീർത്തനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഗാനം അത് തന്നെ ആവട്ടെ. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മഡോണ എന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അതിന് മുൻപ് മഡോണ ഒരു സിംഗറായിരുന്നു അല്ലേ. മ്യൂസിക് മജോ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിലൂടെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു വൈകുന്നേരങ്ങളെ കുറച്ചും കൂടെ നിറം നൽകിയിട്ടുള്ളൊരു ഷോയാണ് മ്യൂസിക് മജോ എന്ന് പറഞ്ഞ പ്രോഗ്രാം, കപ്പ ചാനൽ അല്ലേ. അപ്പോൾ അതിലൊരുപാട് നല്ല നല്ലൊരു സോഫ്റ്റ് ടച്ചുള്ള സോങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി ഇങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടിയാണ് മഡോണ അല്ലേ. അപ്പോൾ മഡോണ സെബാസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഷാരോണും കൂടെ ചേർന്ന് പാടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ മ്യൂസിക് ഡിറക്ഷൻ ചെയ്തിരിക്കുന്നത് ജോപ്പോളാണ്. അപ്പോൾ അവരുടെ ആ ഒരു ടീമിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു അവരുടെ ഒരു അസിഡ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു ടൈമിൽ ഈ ഒരു പാട്ട് അത്ര ഹിറ്റായിരുന്നില്ല. പക്ഷേ പിന്നീട് റീലുകളിലാണെങ്കിലും നമുക്കിപ്പോൾ ഇങ്ങനെ വളരെ സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കേട്ട് രസിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്.

അങ്ങനെ ഒരു തുടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പം ആ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? യെസ്, അപ്പോൾ മഡോണ സെബാസ്റ്റിനും ഷാരോണും കൂടെ പാടിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഇതാ കേൾക്കാം, ആസ്വദിക്കാം മ്യൂസിക് ബീറ്റ്സിലൂടെ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു സായാഹ്നത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി ഓണേഴ്സിലിരിക്കുന്നു ഞാൻ ആതിര. യെസ്, അപ്പോൾ നമ്മുടെ കീർത്തനക്കുട്ടി ഒരു സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഒരു റൊമാൻറ്റിക് സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണമെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ രാവുകളിൽ എന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് പ്ലേ ചെയ്തത്. അപ്പോൾ കീർത്തനയ്ക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8 4 8 5 8 7 8 5. അപ്പോൾ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. റീ ചേച്ചിയും ബാബുരജൻ സാറൊക്കെ സോങ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അതിന് മുൻപ്

നമുക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ് രാധ അയച്ചിരിക്കുകയാണ്. ഹായ് ആതിര, ആൽബം സോങ്സിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോങ് ആണ് ശലഭം എന്ന ആൽബത്തിലെ സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത് ശലഭം എന്ന ആൽബത്തിലെ സോങ് തന്നെയായിരിക്കും. ഏറ്റവും ഈ ഒരു പാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സംഗീതവും എന്താ പറയുക, വിഷ്വൽസും എല്ലാം ആണെങ്കിലും കൂടുതലും എൻ്റെ ഫേവററ്റ് ആയിട്ട് നിലനിൽക്കുന്നത് അതിലെ വരികൾ തന്നെയാണ്. അപ്പോൾ അത് ഒരു ലെജൻഡ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ആ വരികൾ എഴുതിയിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അഫ്സൽ യൂസഫിൻ്റെ സംഗീതവും അതുപോലെ തന്നെ അതിൻ്റെ ഹൈലൈറ്റിലൊന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളൊരു സ്വീറ്റ് സൗണ്ടാണ് ശ്രീനിവാസ് സാറിൻ്റെ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ആണ് അതിൽ കൂടുതലും ആ ഒരു ഏറ്റവും ഒരു ബ്യൂട്ടി എന്ന രീതിയിൽ തന്നെ നിലനിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ വസന്തം പോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ആസ്വദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് ഇങ്ങനെ മെൽറ്റായിട്ട് പോകാറല്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു പ്രകൃതി ഭംഗിയുടെ ഏറ്റവും മനോഹാരിത ആ ഒരു പാട്ടിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന പോലൊക്കെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? യെസ്, അപ്പോൾ അയക്കാവുന്നതാണ്, അയക്കണം. വാട്സപ്പ് നമ്പർ 8484858785. അപ്പോൾ ശലഭം പോലെ, ശലഭം എന്ന ആൽബത്തിലെ വസന്തം പോലെ എന്ന ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനങ്ങ് പ്ലേ ചെയ്യട്ടെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Listening to Radio Swandanam 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മ്യൂസിക്കൽ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ ഈ ഒരു മ്യൂസിക്കൽ ജേണി എന്ന് പറയുന്നത് ആൽബം സോങ്സിൻ്റെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ആൽബം സോങ്സ് ആയിരിക്കും ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾക്കായിട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ആൽബം കാറ്റഗറിയിലുള്ള സോങ്സ് ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇൻ കേസിൽ ഈ ഒരു സമയത്ത് അങ്ങനല്ലാത്ത പാട്ടുകളാണെങ്കിൽ ലൈവിന് ശേഷം നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. യെസ്, അപ്പോൾ മെസ്സേജ്

0: അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ റീജ ചീച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ റീജ, എനിക്ക് ദിൽ ഹെ ഫാത്തിമ എന്ന ആൽബത്തിലെ നെഞ്ചുക്കുള്ളേ നീ താനെ എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ ഒരു ദിൽ ഹെ ഫാത്തിമ എന്ന ആൽബത്തിലെ സോങ് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ റീജ ചേച്ചിക്ക് നല്ലൊരു വൈകുന്നേരം കൂടി നേരമാണ്. അപ്പോൾ പാട്ടുകളെല്ലാവരും ചോദിച്ചു, സോങ് സജഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്, അതിൻ്റെ ഡിറക്ഷൻ ചെയ്തിരിക്കുന്നത് ഉണ്ണി മലയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിറക്ഷനിലെത്തിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഒരു 15 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസിനെല്ലാം ആ ഒരു രീതിയിലുള്ളൊരു സ്ട്രക്ചറിങ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 15 വർഷത്തിൻ്റെ ബാക്കിലേക്ക് സഞ്ചരിക്കാമെന്ന തരത്തിൽ തോന്നുന്നൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. Music Beats.
1: Hi ma'am, can you crunch Fatima on the line?
2: Just a moment, connecting to Fatima.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഒരു FM സ്റ്റേഷനിൽ ഇരുന്ന് ഒരാൾ പാട്ട് പ്ലേ ചെയ്യുന്ന പോലത്തെ ഒരു രീതിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അടിച്ചൊക്കെ തോന്നി. പണ്ടത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ നമ്മൾ പാട്ടൊക്കെ ചോദിച്ച്, പിന്നെ അതിന് മുൻപ് ജൂ ബോക്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുക അല്ലേ? അപ്പോൾ അതങ്ങ് ടൈപ്പ് ചെയ്ത് ആ പാട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലേ. നമ്മളൊരു ഒരു പാട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ പാട്ട് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഒരു FM വിളിച്ചൊരു പാട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരോട് കുറച്ചൊരു വർത്തമാനം പറഞ്ഞു, ഇപ്പോഴും അതൊരു ട്രെൻഡായിട്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലം ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഗ്രഹാതുരത നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അല്ലേ? യെസ്, അപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. മാക്സിമം ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളെല്ലാം ഞാൻ പ്ലേ ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. ദിൽ ഹെ ഫാത്തിമ എന്ന സോങ് അല്ലേ? അപ്പോൾ ആ ഒരു പാട്ട് തീർച്ചയായും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു മലയാളം സോങ്സിൻ്റെ ഒരു റീമേക്ക് വേർഷനാണ്. അതൊരു ഹിന്ദിയിലേക്കൊക്കെ അവരൊന്ന് റീക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത് തമിഴും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൽ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടാണ് അല്ലേ? യെസ്, അപ്പോൾ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ്. നമ്മുടെ പലരുടെയും നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ടൈമിലൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കുന്നൊരു പാട്ട് തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതിൻ്റെ റീമേക്ക് ആയിട്ടുള്ളൊരു വേർഷനാണ്. യെസ്, അപ്പം നമ്മുടെ മൻസൂർ ചേട്ടനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു മലയാളം സോങ് ആണ് ചോദിച്ചിരുന്നത്, അതായത് ആൽബം കാറ്റഗറി അല്ലായിരുന്നു. പക്ഷെ പിന്നീട് കലാഭവൻ മണിയുടെ ഒരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കാരണം കൂടിയുണ്ട്. മൻസൂർ, അതായത് അദ്ദേഹത്തിൻ്റെ സിദ്ദു എന്ന മകൻ്റെ ജന്മദിനമാണിന്ന്. ആ മോന് വേണ്ടിയിട്ടൊരു പാട്ട് എന്ന രീതിയിൽ, ഒരു സോങ് ഡെഡിക്കേഷൻ എന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും സിദ്ദുവിന് വേണ്ടിയിട്ട് കലാഭവൻ മണിയുടെ ഒരു സൂപ്പർ സോങ് നമ്മൾ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ സിദ്ദു ഒരു ഹാപ്പി ബർത്ത്ഡേ നേരാണ്. അപ്പോൾ കുറച്ച് വൈകുന്നേരം ആയിപ്പോയി, പക്ഷേ എങ്കിലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ദിനം അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ ആകട്ടെ ആയിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ലതായിരുന്നു എന്നൊക്കെ ഉള്ള മെസ്സേജൊക്കെ അയച്ചോളൂ സിദ്ദു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഒരു ഫേവററ്റ് ലിസ്റ്റിൽ തന്നെ ഉള്ളൊരു സോങ് ആണ് നമ്മുടെ സിദ്ദുവിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് ഈ ഒരു മ്യൂസിക്കൽ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. സമയം 4 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മൻസൂർ ചേട്ടൻ്റെ മകൻ ആ ഒരു മോന് വേണ്ടിയിട്ടുള്ളൊരു പാട്ടായിരുന്നു സിദ്ദുവിന് വേണ്ടിയിട്ട്. അപ്പോൾ സിദ്ദുവിന് നല്ലൊരു ബർത്ത്ഡേ ഒരിക്കൽ കൂടി ഞാൻ വിഷയമാണ്. അടിപൊളിയായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഈ ഒരു ദിവസം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജൻ സാറിൻ്റെ മെസ്സേജാണ്. ആതിര നമസ്കാരം. നമസ്കാരം. തരംഗിണി ആൽബത്തിലെ ആവണിപ്പൂക്കൾ ഗാനം, ഓണപ്പൂവേ ഓമൽ പൂവേ എന്ന ദാസേട്ടൻ്റെ പാട്ട്. അപ്പോൾ ബാബുരാജൻ സാറ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്, ഓണമൊക്കെ ഇങ്ങനെ എത്താറായല്ലേ, അപ്പോൾ ഓണ മൂഡിലേക്ക് നമ്മളിത് ആ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തും. അപ്പോൾ ആ ഒരു മനോഹാരിതയിൽ ബാബുരാജൻ സാറ് നേരത്തെ തന്നെ ഈ പാട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വൈബിലേക്ക് നമ്മളിതാ എത്താൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ പ്രകൃതിയാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാം ആ ഓണം വൈബിലേക്ക് എത്താനായിട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ ബാബുരാജൻ സാറിൻ്റെ ആ ഒരു സോങ് നമുക്കൊന്ന് കേട്ടാലോ? യെസ്. മ്യൂസിക് ബീറ്റ്സിൽ അടുത്തതായി കേൾക്കാം മനോഹരമായ ആ ഒരു ഗാനം.

വീണ്ടും തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിലേക്ക്. അങ്ങനെ മ്യൂസിക് ബീറ്റ്സിൽ മനോഹരമായിട്ടുള്ളൊരു ആൽബം സോങ് കേട്ടു. അപ്പോൾ ഇങ്ങനെ ഓണത്തെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഓണത്തുമ്പികളും പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓണത്തുമ്പികളും അല്ലെങ്കിൽ അങ്ങനെ എന്താ പാടവും പറമ്പും എല്ലാവരും ഇങ്ങനെ ഓണം വരുന്നേ ഓണം വരുന്നേ എന്ന രീതിയിൽ ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഓണം ഇങ്ങനെ എത്താറായി എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ എല്ലാവരും ആ മനോഹരമായിട്ടുള്ള ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിന് മുൻപേ ഒരു എന്താ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ എടുത്തു വെച്ചതുപോലെ ഓണത്തിന് വേണ്ടി വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ബാബുരൻ സാർ ഒരു പാട്ട് ചോദിച്ചതാണ്. അപ്പോൾ ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ പറയുന്നു, ദാസേട്ടൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ റേഡിയോ ശബ്ദം കുറച്ച് കൂട്ടി വയ്ക്കാറുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ

എന്താ പറയുക, ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരംഗിണി ആൽബംസാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ നല്ല നല്ല പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രഹാതുരതയും ആ ഒരു ഫീലൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന പാട്ടുകളാണ്. യെസ്, അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ആശ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ആശ സന്തോഷ്. ഞാൻ ഇരവിപുരത്തു നിന്നാണ് അയക്കുന്നത്. മേലെ മാനത്ത് എന്ന് തുടങ്ങുന്ന ആൽബം സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു മനോഹരമായ ഗാനം തന്നെയായിരിക്കും അടുത്തതായിട്ട് എത്തുന്നത്. ഏറ്റവും പ്രിയങ്കരമായി നിലനിൽക്കുന്ന ഒരു ഗാനം തന്നെയാണ്, എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് തിരികെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഈ ഒരു വൈകുന്നേരത്തിൽ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. യെസ്, അപ്പോൾ നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ചിരിക്കുകയാണെങ്കിലും ലാസ്റ്റ് സോങ്ങിലേക്കും ലാസ്റ്റ് മെസ്സേജിലേക്കും നമ്മൾ പോവാണ്. ശില്പയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ആതിര ചേച്ചി, എനിക്ക് നല്ലൊരു പാട്ട് വെച്ച് തരണം, വെള്ളൈ പൂവേ എന്നൊരു സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ശില്പയ്ക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് വെള്ളൈ പൂവേ അങ്ങനെ തുടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ടിട്ട് എന്തായാലും ഇന്നത്തെ ഈ ഒരു മ്യൂസിക്കൽ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നിന്ന് ദാ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ മറന്നുപോയി എന്ന രീതിയിൽ. യെസ്, അപ്പോൾ ഇനി മറക്കരുത്, ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയാണ് മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ലൈവ് ജേണി എന്നുള്ളത്. പലർക്കും ഒരു ചില സമയത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ മലയാളം സോങ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, പലരും അയക്കാറുണ്ട്. അത് ലൈവ് മറ്റ് മ്യൂസിക്കൽ ലൈവ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ശനിയാഴ്ചകളിലുള്ള മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ഒരു ലൈവ് ജേണിയിൽ നിങ്ങൾക്കായിട്ട് പ്ലേ ലിസ്റ്റിൽ ഇതാ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽബം സോങ്സ് ആണ്. തീർച്ചയായും നിങ്ങൾ ഫേവററ്റ് ആയിട്ടുള്ള ആൽബം സോങ്സ് ഒക്കെ ഈ ഒരു ടൈമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ട് വൈകുന്നേരം 4 മണി മുതൽ എത്തുന്നതായിരിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഇന്നത്തെ ഇതാ ലാസ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കൊല്ലൻരഴികം തെറ്റിക്കുഴി തിനവിള കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ പ്രഥമ തിലകൻ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് നടനും നാടകകൃത്തുമായ പ്രൊഫസർ അലിയാർ അർഹനായി. ഞായറാഴ്ച 10 കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിഷ്ണുമോഹൻ MLA പുരസ്കാരം സമ്മാനിക്കും. നാടകരംഗത്തെ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് വി ശശിധരൻ, സെക്രട്ടറി ഗിരി പല്ലവി, രക്ഷാധികാരി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശീബ ദിവാകരൻ എന്നിവർ അറിയിച്ചു. സംസ്ഥാന സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് ഞായറാഴ്ച 10 കൊല്ലം QAC ഹാൻഡ്ബോൾ ഗ്രൗണ്ടിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 7594060227 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 7594060227. ജില്ലയിൽ പലയിടങ്ങളിലും ഞായറാഴ്ച വരെ മണിക്കൂറിൽ 50 km വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് സുരക്ഷിതരാകണമെന്ന് കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ശക്തികുളങ്ങര കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിൽ കർഷക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മുൻപ് ശക്തികുളങ്ങര കൃഷിഭവനിൽ അപേക്ഷ നൽകാം. വടക്കേവിള കൃഷിഭവന്റെ നേതൃത്വത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി കൃഷിഭവൻ പരിധിയിലെ കർഷകർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഓഗസ്റ്റ് 5 വൈകിട്ട് 5 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 9383470249 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വള്ളിക്കീട് ഗവൺമെന്റ് HSS നേത്രാവരണം ഐ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിഷ്ണുമോഹൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബാബുക്കുട്ടൻ അധ്യക്ഷനായി. കിളിക്കൊല്ലൂർ പാൽക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്തിഷ്ടകാര്യ സിദ്ധിക്കായി നടത്തുന്ന മഹാശിവദീപം ഞായറാഴ്ച രാവിലെ 6:30 മുതൽ നടക്കും. ശിവദീപത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രയോഗം സെക്രട്ടറി അറിയിച്ചു. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനോദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ഫാഫ അറ്റോമിക് റിസർച്ച് സെന്റർ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ MR പിള്ളൈ ഉദ്ഘാടനം നിർവഹിച്ചു. ബാസ്ലർ സ്റ്റാർട്ടപ്പ് സഹസ്ഥാപകനായ ഡോക്ടർ PS അനൂപ് സ്റ്റാർട്ടപ്പ് സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മനോഹർ മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി അഞ്ചാലുമൂട് ഏരിയ സമ്മേളനവും മെഡിക്കൽ ക്യാമ്പും ഞായറാഴ്ച നടത്തും. രാവിലെ 8 അഞ്ചാലുമൂട് ഓട്ടോ സ്റ്റാൻഡിന് എതിർവശമുള്ള ഗ്രൌണ്ടിൽ ഡോക്ടർ ആദിൽ നാസറിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കും. 10 അഞ്ചാലുമൂട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തുന്ന ഏരിയ സമ്മേളനം സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സമിതി ഏരിയ പ്രസിഡന്റ് M ഹുസൈൻ അധ്യക്ഷത വഹിക്കും. മുതിർന്ന വ്യാപാരികളെ ആദരിക്കും. ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കും. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് തലമുറകളെ ആകർഷിക്കുന്നതിന് ജില്ലാ ഭരണകൂടവും PN പണിക്കർ ഫൗണ്ടേഷനും ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന തുടക്കമാണ് തരംഗം എഴുത്തും വായനയും. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച വൈകിട്ട് നഗരത്തിലെ വി പാർക്കിലാണ് പുസ്തക വായനാവലോകനവും ചർച്ചയും ഉൾപ്പെടുന്ന പരിപാടി. പ്രമുഖ എഴുത്തുകാരോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമിക്കുമെന്ന് സംഘാടനത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 4:45 തുടക്കം. മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ദേവസ്വം ബോർഡ് അധ്യക്ഷനുമായ K.J.കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അധ്യക്ഷത വഹിച്ചു. K.J.കുമാർ രചിച്ച വയലാർ ഗാനരചനയിലെ ഗാന്ധർവം പ്രസാധകനായ KG അജിത് കുമാർ പരിചയപ്പെടുത്തുന്നു. കൊല്ലം

0: ലൂക്ക് NSS യൂണിയന്റെയും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഫെഡറൽ ബാങ്ക് മുഖേന വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ലിങ്കേജ് ലോൺ വിതരണം ചെയ്തു. സംഘങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി 2,70,00,000 രൂപ വിതരണം ചെയ്തു. ലോൺ വിതരണം യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
7: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: August 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഭർത്തർ എന്നുച്ചൊരു പച്ച കണകെട്ടി ഏകാക്കി ചിന്തി തോരൊക്കാലൂ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്.
0: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെ കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകർന്നു തരുന്ന ഒരു തുടർ പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ മലയാള സാഹിത്യത്തിലെ നിരവധി സാഹിത്യ ശാഖകളെക്കുറിച്ചും നിരവധിയായ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആത്മകഥകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് വിവരങ്ങളാണ് ശ്രോതാക്കൾക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളെയും കുറിച്ച് അക്ഷരമുദ്രയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ നിങ്ങൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് GR ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലും ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളാണ് ഞാൻ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് വാസന എന്ന ഈ കൃതിയുടെ വിശേഷങ്ങൾ ഈ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GR ഇന്ദുഗോപനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ കൊല്ലങ്കാരായ എല്ലാവർക്കും അറിയാം. വളരെ ശ്രദ്ധേയനായ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമാണ് GR ഇന്ദു ഗോപൻ. അദ്ദേഹം ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നാണ് വാസന എന്ന ഈ കൃതിയെ വിശേഷിപ്പിച്ചത്. വർക്കലയിലാണ് ഗ്രന്ഥകാരന്റെ ജനനമെങ്കിലും നമ്മുടെ തീരഗ്രാമമായ ഇരവിപുരം വാളത്തെങ്കിലായിരുന്നു അദ്ദേഹം തുടർ ജീവിതം. പോളയത്തോട് റോസ്ഡെയിൽ സ്കൂളിലും മയ്യനാട് സ്കൂളിലുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. തുടർന്ന് അദ്ദേഹം കൊല്ലം SN കോളേജിലും തിരുവനന്തപുരത്തും
5: കോളേജ് ജീവിതം പൂർത്തീകരിച്ചു. സാഹിത്യത്തിൽ ബിരുദവും സാമൂഹ്യ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത അദ്ദേഹം പത്രപ്രവർത്തനത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കുകയും തുടർന്ന് പഠനകാലത്തു തന്നെ മലയാള മണ്ണ് എന്ന ദിനപത്രത്തിന്റെ കൊല്ലം ലേഖകനാകുകയും തുടർന്ന് അദ്ദേഹം നിരവധി വർഷങ്ങളായി മലയാള മനോരമയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ടാകട്ടെ തന്റെ എഴുത്തു ജീവിതത്തിലേക്ക് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജി ആർ ഇന്ദു ഗോപന്റെ നിരവധി കൃതികൾ നമ്മിലേക്ക് നിരവധി സിനിമകളായി എത്തിയിട്ടുണ്ട്. ഇത് നാം ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിരവധിയായ കൃതികളുണ്ട്. 1974 ജി ആർ ഇന്ദു ഗോപൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചും നിരവധി വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ അക്ഷരമുദ്രയുടെ ആദ്യത്തെ എപ്പിസോഡിൽ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറേയധികം ആഴത്തിലേക്ക് അതിനെക്കുറിച്ച് പോകാതിരിക്കുന്നത്. ഇന്ദു ഗോപന്റെ നിരവധി കൃതികളുണ്ട്. ജനശ്രദ്ധ ആകർഷിച്ച നിരവധി സിനിമകളുണ്ട്. ഭൂമി ശ്മശാനം, മണൽ ജീവികൾ, മുതലലായനി, കൊടിയടയാളം, കാളഗന്ധകി, ഐസ്, വിലായത്ത് ബുദ്ധ, നാലഞ്ച് ചെറുപ്പക്കാർ, ഇങ്ങനെ നിരവധി കൃതികളുണ്ട്. ഈ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന കഥയാണ് ഈ അടുത്ത് പൊന്മാൻ എന്ന ജനശ്രദ്ധ ആകർഷിച്ച സിനിമ നാം കണ്ടത്. ഇങ്ങനെ നിരവധി വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഈ ബുക്കിന്റെ പ്രസാധകർ തന്റെ ആദ്യ പുസ്തകത്തിന്റെ പ്രസാധകരായ സൈന്ദവ ബുക്സാണ് എന്നും ഇന്ദു ഗോപൻ ഈ കൃതിയിൽ നമ്മോട് പറയുന്നു. സൈന്ദവ ബുക്സിന്റെ പ്രസാധകനായ കെ ജി അജിത് കുമാറിനെ കുറിച്ചും അദ്ദേഹം ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ ആമുഖ അധ്യായവും ഒന്നാമത്തെ അധ്യായവുമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. അമ്മയുടെ ഗർഭജലാശയത്തിൽ കിടന്ന ശിശുവിന്റെ ചിന്തകളും അതിനോട് ചേർത്തു വയ്ക്കുന്ന നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും അമ്മയുടെ ആ ഒരു ഗന്ധം അറിഞ്ഞ് ഗർഭജലാശയത്തിൽ കിടന്ന കുട്ടിയായതുകൊണ്ടാകാം

അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണത്തോടും അമ്മ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങളോടും ഒരു കുട്ടിക്ക് ഏറെ പ്രിയം തോന്നുന്നത് എന്നും ഗ്രന്ഥകർത്താവ് നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും കഴിഞ്ഞ ആഴ്ചയിലെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മകളിലും ഗർഭജലം കുടിച്ചതിൻ്റെ ഗന്ധവും ഒക്കെ അദ്ദേഹം വളരെ ആഴത്തിൽ നമ്മോട് വിവരിക്കുന്നുണ്ട്. ഗർഭജലത്തിൻ്റെ ഗന്ധത്തെക്കുറിച്ചാണ് അധ്യായത്തിൽ മുഴുവൻ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ അധ്യായമാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വായിക്കുന്നത്. പുസ്തകത്തിൻ്റെ ഗന്ധം എന്നാണ് ആ അധ്യായത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായി വായിച്ച പുസ്തകത്തിൻ്റെ മണം, ആ പുസ്തകം ഏതെന്ന് ഓർമ്മയുണ്ട്. അത് വായിച്ച ദിവസം പോലും എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു ക്രിസ്മസിൻ്റെ അന്നായിരുന്നു, December 25. എനിക്ക് 7 വയസ്സ്, വർഷം 1980. അച്ഛൻ അന്ന് രാത്രി വന്നപ്പോൾ ഒരു പൂമ്പാറ്റ അമർചിത്ര കഥ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. Lekkam 11, കഥ പരിഷിത്ത്. പലക, ഓല, അടുപ്പിലെ വിറക്, ഇതിൻ്റെ ഒക്കെ ഗന്ധമാണ് വീടിന്. തൊട്ടുപിറകിലുള്ള ഉമ്മയുടെയും മക്കളുടെയും ചെറുകുടലിന് മണ്ണിന്റെ ഗന്ധമാണ്. അവർക്ക് തറയിൽ ചാണകം പോലുമില്ല, വെറും മണ്ണ്. അതിൽ പായവിരിച്ചാണ് 4 അംഗങ്ങൾ കിടക്കുന്നത്. എന്റെ തറ സിമിറ്റിട്ടതാണ്. ആ സമ്പന്നതയിൽ വീടിന്റെ തേക്കിൻ തൂണ് ചാരി നിലത്തിരുന്ന് അച്ഛൻ ആ കഥ എനിക്ക് വായിച്ചു തന്നു എന്നും കഥാകൃത്ത് എഴുതുന്നു. ഇന്നും മറന്നിട്ടില്ല. തക്ഷകനാൽ വധിക്കപ്പെടുമെന്നാണ് പരിഷത്തിന്റെ വിധി. സർപ്പരാജാവാണ് തക്ഷകൻ. തക്ഷകൻ വിധി നടപ്പാക്കാൻ യാത്രയാവുകയാണ്. വിധി മാറ്റാവുന്നതല്ല, അതിനാൽ താൻ അത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ തക്ഷകന് തർക്കമില്ല. ഇങ്ങനെ അധ്യായം 2, പുസ്തകത്തിന്റെ ഗന്ധം എന്ന അധ്യായത്തിൽ അദ്ദേഹം നിരവധി ഓർമ്മകളാണ് നമ്മോട് പങ്കുവെക്കുന്നത്. ചിമ്മിനിയിലെ വെട്ടത്തിലേക്ക് തുറന്നിട്ട വാതിലിലൂടെ കാറ്റു കയറി വരുന്നു. മുറിയിലെ ചിമ്മിനി വെട്ടം അതിനനുസരിച്ച് ഉലഞ്ഞ് ചുമലിൽ വലിയ നിഴലുകളായി ആടിക്കളിക്കുന്നു. മുറിയിലെ ഓരോ വസ്തുവും പല രൂപത്തിൽ വാ പിളർത്തുകയാണ്. അതും പോരാഞ്ഞ് പുറത്ത് അണഞ്ഞു തുടങ്ങിയ തീക്കൂന വീണ്ടും ഓറഞ്ച് നിറത്തിൽ ജ്വലിച്ചു തുടങ്ങി. പെട്ടെന്ന് തീ ആളിക്കത്തി. വിറകിലെ നനവിന്റെ അവസാന പ്രതിരോധവും നിലവിളിച്ചുകൊണ്ട് കീഴടങ്ങിയെന്നും കഥാകൃത്ത് പറയുന്നു. 1996 മനോരമയിൽ അദ്ദേഹം തുടക്കം കുറിച്ചതിന്റെ വിശേഷങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഈ അധ്യായം ഞാൻ പൂർണ്ണമായി വായിക്കുകയല്ല ചെയ്യുന്നത്. ഈ അധ്യായത്തിന്റെ ഏതാനും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. 1996 തുടക്കം, ഞാൻ കൊല്ലം മനോരമയിൽ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ടുള്ള പരീക്ഷ എഴുതാൻ എത്തുകയാണ്. എന്റെ നഗരമാണ്, വീട്ടിൽ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ മനോരമ ഓഫീസിലേക്ക്. അയൽപക്കം എന്ന അലസത എന്നും കഥാകൃത്ത് പറയുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് ഇന്നത്തെ അക്ഷരമുദ്രയിൽ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നാണ് വാസന എന്ന കൃതിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. സൈന്ധവ ബുക്സാണ് ഈ കൃതിയുടെ പ്രസാധകർ. തന്റെ ആദ്യ കൃതിയുടെ പ്രസാധകരാണ് സൈന്ധവ ബുക്സ് എന്ന് ജി ആർ ഇന്ദുഗോപൻ ഈ കൃതിയിൽ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു കൃതിയുടെ അധ്യായം 2 പുസ്തകത്തിന്റെ ഗന്ധം എന്ന അധ്യായമാണ് ഞാൻ വായിച്ചു കൊണ്ടിരുന്നത്. അതില് 1996 അദ്ദേഹം കൊല്ലത്ത് മനോരമയിൽ സബ് എഡിറ്റർ ട്രെയിനിയായി പരീക്ഷ എഴുതാൻ എത്തിയതിന്റെ വിശേഷങ്ങളാണ് ഞാൻ വായിച്ചു കൊണ്ടിരുന്നത്. രാവിലെ ക്രിക്കറ്റ് മാച്ചുണ്ട്, ഞാന് അതിന് പോകാൻ കഴിയില്ല എന്നും ടെസ്റ്റ് എഴുതാൻ പോകണമെന്നും അതനുസരിച്ച് ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു എന്നൊക്കെയാണ് കഥാകൃത്ത് ഈ കൃതിയിൽ പറയുന്നത്. പത്രം ഓഫീസിന്റെ കോമ്പൗണ്ടിനകത്ത് കയറാതെ പുറത്തു സൈക്കിൾ ചാരിവെച്ച് വേഗം പോകണം. അകത്ത് കയറിയപ്പോൾ 3 പൊക്കത്തിലുള്ള കൂറ്റൻ ന്യൂസ് പ്രിന്റിന്റെ കെട്ടുകൾ, അതിന്റെ ഗന്ധം, പഴയ ഏതോ ഓർമ്മ, ഒരാകർഷണം. അന്ന് 1981 March 10 ഞാൻ ശ്രീ അയ്യപ്പനിൽ നിന്ന് വലിച്ചു കയറ്റിയ ഗന്ധം എനിക്ക് പെട്ടെന്ന് തിരികെ കിട്ടി. 15 മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഞാൻ പച്ച യുവാവാണ്. എന്റെ ഗ്രന്ഥികൾ ഊർജസ്വലമാണ്. മറവിക്കൂടുകൾ ഒരുങ്ങിത്തുടങ്ങിയിട്ടില്ല. ഇനി ഒരു 100 ഞാനിനി ശ്വസിക്കുന്നത് ഈ ഗന്ധമാണെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. ആ ഗന്ധം ഇന്നും എനിക്കൊപ്പമുണ്ട്. പത്രപ്രവർത്തനം വിട്ടൊരു വേലയില്ല. ജോലിയിൽ നിന്ന് രാജിവെച്ചാലും ഒരു പത്രപ്രവർത്തകൻ എന്നും പത്രപ്രവർത്തകൻ തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. രാജിവെച്ച് 4 കഴിഞ്ഞൊരു ദിവസം ആ ചടങ്ങിൽ എന്റെ അഭ്യുദയകാംക്ഷിയും പത്രത്തിന്റെ ദൈനംദിന നിർമ്മിതിയിലെ പ്രധാന ചുമതലക്കാരനുമായ കഥാകൃത്ത് ജോസ് പനച്ചിപ്പുറത്തിനോട് ഞാൻ ചെവിയിൽ പറഞ്ഞു, ഇന്ന ഗ്രാമത്തിൽ ഇന്ന സംഭവത്തിന്റെ 100 വരുന്നത്. ലോകവിജയമാണ് ആ ഗ്രാമീണർ നേടിയത്. അടുത്ത സെക്കൻഡിൽ അദ്ദേഹം അത് പിടിച്ചെടുത്തു. ഞാൻ വിളിച്ചു പറഞ്ഞു ചെയ്യിച്ചോളാം സൺഡേയിലെന്നും. ഇങ്ങനെ കുറേയധികം വിശേഷങ്ങളാണ് 2 തന്റെ ജീവിതവുമായി ചേർന്ന് കിടക്കുന്ന നിരവധി ഓർമ്മകളെയും നിരവധി വാസനകളെയുമാണ് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഈ 2 ഏതാനും കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ ഒന്ന് വായിക്കാം. 1 മുതൽ 4 ക്ലാസ്സുകളിൽ ഞാൻ നഗരത്തിലെ റോസ്ഡെയിൽ എന്ന സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടുന്ന് ബസ് കയറി ഇരവുരത്ത് തിരുമുക്ക് എന്ന സ്ഥലത്താണ് ഇറങ്ങുന്നത്. വീട്ടിലേക്ക് അവിടുന്ന് 1 നടക്കണം. തിരുമുക്കിലെ ഒരു പത്ര ഏജന്റിനെ അച്ഛൻ തന്റെ സുഹൃത്തു വഴി ഏർപ്പാടാക്കി തന്നു. ചെറിയ മണ്ണുകൊണ്ടുള്ള വീടാണ് ഏജന്റിന്റേത്. ഏജന്റ് അണ്ണൻ എപ്പോഴും അവിടെ കാണണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ചേച്ചി എനിക്കുള്ള ബാലപ്രസിദ്ധീകരണങ്ങളുടെ ഒരു കോപ്പി എടുത്തു മാറ്റിവെക്കുമായിരുന്നു എന്നും കഥാകൃത്ത് പറയുന്നു. സ്കൂൾ വിട്ട് നേരെ അങ്ങോട്ടാണ് കയറുന്നത്. ചേച്ചിക്കൊരു കൈക്കുഞ്ഞുണ്ട്, പെൺകുട്ടി. പിന്നീട് സ്വാതന്ത്ര്യത്തോടെ ഞാൻ വീടിനകത്ത് കയറി അടുക്കി വെച്ച പുസ്തകങ്ങൾ പരതാൻ തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് വേണ്ടത് ചികഞ്ഞെടുക്കുന്ന ഒരവസ്ഥ പിന്നീട് വന്നു എന്നും ജി ആർ ഇന്ദുഗോപൻ പറയുന്നു. 5 ആയപ്പോൾ ഞാൻ മയ്യനാട് സ്കൂളിലേക്ക് മാറി. 1-2 കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായി കൊല്ലത്ത് പോകാൻ പഠിച്ചു. എങ്കിലും നന്ദിയോടെ ഞാൻ ആ വീട് കാണുമ്പോൾ നോക്കുമായിരുന്നു. കാലപ്പഴക്കത്തിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി. അടുത്തിടെ തിരുവനന്തപുരം ലുലു മോളിൽ ഞാൻ എഴുതിയ ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. മറ്റൊരിടത്ത് DC ബുക്സിന്റെ താൽക്കാലിക പുസ്തകമേള. ഞാൻ അതിനിടയിൽ നിന്നപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ശങ്കിച്ച് എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന ആളല്ലേ. ഞാൻ തലയാട്ടി. അവൾ പറഞ്ഞു, ഞാൻ തിരുമുക്കിനടുത്താണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, തിരുമുക്കിലെവിടെ. അവൾ എന്തു പറയണമെന്ന് അറിയാതെ ശങ്കയോടെ ദൂരെ ചൂണ്ടിക്കാണിച്ചു. അമ്മയാണ്, ഓർമ്മയുണ്ടോന്നറിയില്ല. അമ്മ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ചേച്ചി, എനിക്ക് പുസ്തകങ്ങൾ എടുത്തു തന്ന ചേച്ചി. ആ മൺചുമരിന്റെയും പുസ്തകത്തിന്റെയും കൂടി കുഴഞ്ഞ ഗന്ധം. വീണ്ടും 1,000,000 മനുഷ്യന്മാർ തെക്കുവടക്കു നടക്കുന്ന ആ കോൺക്രീറ്റ് മോളിൽ നിന്നും അതെങ്ങനെ

പൊട്ടി ഉയർന്നെന്ന് എനിക്കറിയില്ല. മൂലയിൽ തൊട്ടിലാടുന്ന ആ പെൺകുട്ടിയാണ് എന്റെ അടുത്തു വന്ന ആ സ്ത്രീ. ഞാൻ ചെന്ന് ചേച്ചിയുടെ കയ്യിൽ പിടിച്ചു. ചേച്ചി പത്രമാസിക കെട്ടുകളിൽ നിന്ന് ഭരതി ചിലതെനിക്ക് എടുത്തു നീട്ടുന്നു. അനുഗ്രഹം പോലുള്ള കരങ്ങൾ, ആ അക്ഷരം കൊണ്ടാണ് ഞാനിന്ന് ജീവിക്കുന്നത്, അന്തസ്സായി തലയുയർത്തി നിൽക്കുന്നത്. വലിയ മാറ്റമില്ല, അധികം നരച്ചിട്ടില്ല, കെട്ടിപ്പിടിച്ചു. മകൾക്ക് മകനുണ്ട്, അവനും ഒപ്പമുണ്ട്. അങ്ങനെ ചില ഗന്ധങ്ങൾ അലിയുന്നില്ല, അവ മൂക്കിനു മുന്നിൽ ഒരു ഓർമ്മ കൊണ്ട് ഊന്നുവടിയാവുന്ന മട്ടിൽ കാത്തു നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഉണർന്നു വരാൻ എന്നും ജി ആർ ഇന്ദു ഗോപൻ നമ്മോട് പറയുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ജി ആർ ഇന്ദുഗോപൻ ഏറെ ജനപ്രിയനായ എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്, മലയാള നോവലിസ്റ്റും കഥാകൃത്തും ചെറുകഥാകൃത്തും ഒക്കെയാണ്. 10 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്ദുഗോപനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ കൊല്ലങ്കാരുടെ ഒരഭിമാനമാണ്, ഒരഹങ്കാരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ദുഗോപനെ വിശേഷിപ്പിക്കാം. ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയെക്കുറിച്ചാണ്, ആ കൃതിയിലെ കുറെ അധ്യായങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നത്. സൈന്ധവ ബുക്സാണ് ഈ കൃതിയുടെ പ്രസാധകർ. ഇന്ദുഗോപന്റെ കുറേയധികം ഓർമ്മകളാണ് ഇതിലൂടെ നമ്മിലേക്ക് അദ്ദേഹം പകർന്നു തരുന്നത്. ഓർമ്മയുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും കഥാകൃത്ത് നമ്മോട് പറയുന്നു. 3 അധ്യായത്തിൽ അദ്ദേഹം പറങ്കിമാം പൂവിന്റെ ഗന്ധം എന്നാണ് ആ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ വിഖ്യാത ഗന്ധത്തെക്കുറിച്ച് പറയുന്നു. അതിൽ മാസ്മര ഗന്ധമായി തോന്നിയിട്ടുള്ളത് പറങ്കിമാവ് അഥവാ കശുമാവ് പൂക്കുമ്പോഴാണ്. ശ്വസിക്കുന്നത് ഒരുതരം ലഹരിയാണ് എന്നാണ് ഗ്രന്ഥകാരനായ ഇന്ദുഗോപൻ പറയുന്നത്. കാവിനുള്ളിൽ പറങ്കിമാവ് പറിക്കാൻ തോട്ടിയുമായി ആർക്കും പോകാം. ചെറുപ്പക്കാർക്ക് അതൊരു വലിയ വരുമാന മാർഗം കൂടിയാണ്. പറങ്കിയണ്ടി വാങ്ങാൻ ചാക്കുമായി വരുന്ന കച്ചവടക്കാർ അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് അധ്യായം 3 അദ്ദേഹം നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചാഞ്ഞ പറങ്കിമാവിൻ കൊമ്പുകൾക്കിടയിൽ ഈ ഗന്ധം പേറി കളിച്ച ഓർമ്മകൾ ഏറെയുണ്ട്. അതിനാൽ ഞാൻ ആ ഒരു പറങ്കിമാവ് തിരുവനന്തപുരത്ത് എന്റെ വീട്ടുപറമ്പിൽ നട്ടു, അത് പൂവിട്ടു. പഴയ മാസ്മര ഗന്ധം കിട്ടുന്നുണ്ടോ? ഓർമ്മകൾ എത്തുന്നുണ്ട്. ഓ, അത് മതി. പ്രായം കഴിയുമ്പോൾ മനുഷ്യർക്ക് ഗന്ധിക്കാനുള്ള ശേഷി കുറയും. അത് ഏറ്റവും ഉച്ചിയിലെത്തുന്നത് നമ്മുടെ ബാല്യ കൗമാരങ്ങളിലാണ്. തിരുവനന്തപുരത്തെ എന്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന പറങ്കിമാങ്ങ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. കുട്ടികൾക്ക് അതിന്റെ കനവും കെട്ടും കരയും പറ്റില്ല. അവരുടെ ഓർമ്മകളിൽ അതില്ല. നമുക്ക് ആ ചുനയോടാണ് പ്രിയം, ഓർമ്മകളെ കുത്തിയെടുക്കുന്ന ഒന്ന് എന്നും അദ്ദേഹം പറയുന്നു. എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായ ഒരു കൃതിയാണ് വാസന എന്ന ഈ കൃതി. കാരണം ഇത്തരം ഒരു ഗന്ധത്തെക്കുറിച്ച് മലയാള സാഹിത്യത്തിൽ നമ്മിലേക്ക് എത്തപ്പെട്ട, വാസനയെക്കുറിച്ച് പ്രത്യേകിച്ച് എത്തപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം ഒക്കെ ചിരിച്ചും കളിച്ചും വളർന്ന നമ്മുടെ ബാല്യം പിന്നിട്ട വഴികളിലൂടെയൊക്കെയുള്ള ആ ഒരു ഗന്ധത്തെക്കുറിച്ച് വളരെ ആഴത്തിലാണ് നമ്മുടെ ജീവിതവുമായി ചേർത്ത് ഈ ഒരു ഗ്രന്ഥകർത്താവ് നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. വളരെയധികം 100,000 മുൻപും ഇന്ത്യയിൽ മാവുണ്ട് എന്നും കശുമാവാണതെന്നും പക്ഷേ അതിന്റെ മണം വീശാൻ തുടങ്ങിയിട്ട് 500 വർഷമായിട്ടേ ഉള്ളൂ എന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. മാമ്പൂവിന്റെ മണം അത് അത്രയ്ക്ക് ഗാഢമല്ല, കുറച്ചുകൂടി മൃദുലവും സുഖവുമുള്ളതാണ്. ഞാനും 2 സുഹൃത്തുക്കളും കൂടി ഒരിക്കൽ കർണാടകയിൽ ഒരു മാന്തോപ്പിന് നടുവിലെ റിസോർട്ടിൽ പാർക്കാൻ ചെന്നു. ആ തോപ്പിന്റെ ഉടമയും എന്റെ കൂട്ടുകാരിൽ ഒരാളായ ഡോക്ടറും കർണാടകയിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. റിസോർട്ടിൽ 1600 മാവുകളുണ്ട്. ഇതിനിടയിൽ കോട്ടേജുകളും നീന്തൽ കുളങ്ങളുമുണ്ട്. സകല മാവുകളും ഒരുമിച്ച് പൂത്തു നിൽക്കുന്നു, മത്തടിപ്പിക്കുന്ന ഗന്ധം. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, നല്ലത്, ഇതുപോലെ ഗന്ധിതമായ ഒരിടത്ത് നമ്മൾ താമസിച്ചിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉടമ വന്ന് അയാളുടെ കൂട്ടുകാരനായ ഞങ്ങൾക്കൊപ്പമുള്ള ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് വേറൊരു ചെറിയ തോട്ടമുണ്ട്, ഇത്ര സൗകര്യമില്ല, എന്നിരുന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെയാകുമ്പോൾ മാവ് പൂക്കാൻ മരുന്നടിച്ചിട്ടില്ല, ഇത്രയും മണമില്ല, ഇതല്ലേ രസം, ഈ മണം നല്ലതല്ലേ, ഉടമ ചിരിച്ചു. ഇങ്ങനെ പറങ്കിമാവ് പൂക്കുന്നതിന്റെയും മാവ് പൂക്കുന്നതിന്റെയും ഒക്കെ നിരവധി ഗന്ധങ്ങളെക്കുറിച്ച് കഥാകൃത്ത് നമ്മോട് പറയുകയാണ്. കശുവണ്ടി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചും അണ്ടിയാപ്പീസുകളെക്കുറിച്ചും അണ്ടിയാപ്പീസുകൾ പരിസരത്ത് ഉള്ള കുറേയധികം മണങ്ങളെക്കുറിച്ചൊക്കെയാണ്. അങ്ങനെ തന്നെയാണ് എടുത്തു പറഞ്ഞ് കഥാകൃത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. പറങ്കിമാം പൂവിൻ്റേത് മാത്രമല്ല തോട്ടണ്ടി കരിയുന്ന ഗന്ധവും ഞങ്ങൾ കൊല്ലത്തുകാർക്ക് പരിചിതമാണ് എന്നും അദ്ദേഹം പറയുന്നു. അണ്ടിയാപ്പീസുകൾ പരിസരത്ത് പലതുണ്ട്. സർക്കാരിൻ്റെതും അല്ലാത്തതുമായി ആഫ്രിക്കയിൽ നിന്ന് തോട്ടണ്ടി കൊണ്ടുവന്ന് വറുത്തു തല്ലി പരിപ്പാക്കുന്ന വ്യവസായം, സ്ത്രീകൾ തോട്ടണ്ടി തല്ലുന്ന താളമുള്ള ശബ്ദം, വലിയ പുകക്കുടലുകളിലൂടെ തോട്ടണ്ടി കരിയുന്ന ഗന്ധം പരിസരമാകെ പടരും. നല്ല പുകയല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതിന്റെ തീഷ്ണമായ ഗന്ധം. കശുവണ്ടി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് അണ്ടിത്തോട് വിലക്കുറവിൽ കിട്ടുമായിരുന്നു. അത് ചാക്കിൽ കെട്ടി തലയിൽ ചുമന്നായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. ആഴ്ച അവസാനം വീട്ടിലേക്ക് പോകുന്ന പാകത്തിന് ഇന്ധനവുമായി വിറകിന് പകരം ആ ഒരു തോട് അവര് ഉപയോഗിച്ചിരുന്നു എന്നും കഥാകൃത്ത് പറയുന്നു. തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ കാലത്ത് ഞങ്ങളുടെ പരിസരത്ത് സമൂസ ഉണ്ടാക്കുന്ന തമിഴന്മാരുടെ വീടുണ്ടായിരുന്നു. അയൽക്കാർ പരാതി കൊടുത്ത് ഓടിച്ചു. കശുവണ്ടിത്തോട് കൊണ്ടായിരുന്നു പാചകം. ആ ഗന്ധം അസഹനീയമാണ്. പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നും കഥാകൃത്ത് നമ്മോട് പറയുന്നു. അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളെ കുറിച്ചാണ്. വാസന എന്ന കൃതിയുടെ കുറെ അധികം വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന ഈ കൃതിയുടെ എത്രയെത്ര വിശേഷങ്ങൾ പങ്കുവച്ചാലും മതിയാകയില്ല. തുടർന്നുള്ള എപ്പിസോഡിൽ ഈ കൃതിയുടെ തന്നെ കുറേയധികം അധ്യായങ്ങൾ, അതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്കെത്താം. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്.
3: You are now listening to Radio Santhunam 90.4 FM. Stay tuned for exciting programs and magical music.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
7: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
6: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
7: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 to 12:00 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
8: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
9: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല.

0: സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ും
4: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 1. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമത്തം നിരോധിച്ചതും ലണ്ടൻ പാലം തുറന്നതും ഗാന്ധിജി കൈസറി ഹിന്ദ് അടക്കം എല്ലാ ബഹുമതികളും തിരിച്ചേൽപ്പിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 1. ഇന്ന് അന്താരാഷ്ട്ര ശ്വാസകോശ അർബുദ ബോധവൽക്കരണ ദിനം. ഏറ്റവും അപകടകരമായ അർബുദങ്ങളിൽ ഒന്നാണ് ശ്വാസകോശ അർബുദം. ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരിക്കലും ലക്ഷണങ്ങൾ ഒന്നും പ്രകടമാകണമെന്നില്ല. പുകവലി തന്നെയാണ് ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന കാരണം. വായുമലിനീകരണവും ശ്വാസകോശ ക്യാൻസർ സാധ്യത കൂട്ടുന്നുണ്ട്. ശ്വാസകോശ ക്യാൻസർ ബാധിതരിൽ 67% പുരുഷന്മാരാണ്. '1914 ഒന്നാം ലോക മഹായുദ്ധ സമയം. ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 1 ദിവസമായിരുന്നു. 1834 ഓഗസ്റ്റ് 1 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അടിമത്തം നിരോധിച്ചത്. 1831 പ്രഥമ ചൈന ജപ്പാൻ യുദ്ധം കൊറിയയിൽ ആരംഭിച്ചത് 1893 ഇന്നേ ദിവസമായിരുന്നു. 1920 ഇന്നേ ദിവസമായിരുന്നു. '1920 ഓഗസ്റ്റ് 1 നിസ്സഹകരണ സമരം തുടങ്ങിയത്. ഇതിൽ സഹകരിക്കാതെ ബിപിൻ ചന്ദ്രപാൽ കോൺഗ്രസ് ഉപേക്ഷിച്ചു. 1953 ഓഗസ്റ്റ് 1 നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആരംഭിച്ചത് 1957 ഇന്നേ ദിവസമായിരുന്നു. 1986 ഓഗസ്റ്റ് 1 മലയാളത്തിൽ സുപ്രധാന നിഘണ്ടുകൾ രചിച്ച പണ്ഡിതനായ ടി രാമലിംഗപ്പിള്ളയുടെ ചരമദിനമാണ് ഇന്ന്. 1968 ഓഗസ്റ്റ് 1 അദ്ദേഹം അന്തരിച്ചത്.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം.

0: 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയുമാണ്. കോട്ടയത്ത് 2 മരണവും ഇടുക്കിയിലും മലപ്പുറത്തും 1 മരണം വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ സാഹചര്യം കണക്കിലെടുത്ത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. PSC ഇന്ന് നടത്തിയ 10-ാം തരം പൊതു പ്രാഥമിക പരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 22-ന് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തിരഞ്ഞെടുപ്പിനായി ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ മാസം 4-5 തീയതികളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം. കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല ബ്ലോക്കുകളിൽ 23.6 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ കൃഷിനാശം നെയ്യാറ്റിൻകര ബ്ലോക്കിലാണ്. ആകെ 29.1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റും. മഴ സാഹചര്യം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല എത്താൻ ശ്രമിക്കുന്ന ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിലെ കോഴഞ്ചേരി, അടൂർ, കോന്നി, റാന്നി എന്നീ താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 87 കുട്ടികളുമുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: മലപ്പുറം ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് മഴക്കെടുതികൾ വിലയിരുത്തി. സുരക്ഷ മുൻനിർത്തി 13 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മൂവാറ്റുപുഴ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: ജില്ലയിൽ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പുഴയോരങ്ങളിലും മറ്റും താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. പെരിയാറിലെ മാർത്താണ്ഡവർമ്മ, കാലടി പോയിന്റുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില പിന്നിട്ടു. ആലുവ, മണപ്പുറം അടക്കമുള്ള താഴ്ന്ന തീരപ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കോതമംഗലം, മണികണ്ഠൻചാൽ, ചെപ്പാത്തുമുങ്ങി, പൂയംകുട്ടി, പരീക്കണ്ണി പുഴകൾ കരകവിഞ്ഞു.
0: തൃശൂർ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ സൂയസ് വാൽവുകൾ ഘട്ടംഘട്ടമായി തുറക്കാനുള്ള അനുവാദം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ജലാശയങ്ങളിൽ നീരൊഴുക്കും അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈങ്ങാപുഴ ടൌൺ ദേശീയപാതയിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കോടഞ്ചേരി, വെഞ്ചേരി, ഇരുത്തുള്ളിപ്പുഴ കരകവിഞ്ഞ് തീരത്തെ 3-4 വീടുകൾ വെള്ളം കയറി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ജലാശയങ്ങൾ ജലനിരപ്പും നീരൊഴുക്കും അപകടകരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കക്കയം, കരിയാത്തുംപാറ ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രവേശനം വിലക്കിയിട്ടുണ്ട്.
0: ശക്തമായ മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഏത് സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. നാളെ വരെ ഓറഞ്ച് ജാഗ്രത തുടരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

0: ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്രകർ നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇതിനായി സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവഭോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പ്രീതി പവാറും ജേസ്മിൻ ലബോറിയയുമാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാദുമണി സിംഗ് മന്ദേങ് ബാമിനാണ് വെള്ളി മെഡൽ. പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കൊപ്പം കെടുതികളും രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും ഓറഞ്ച് ജാഗ്രത. നാളത്തെ സെറ്റ് പരീക്ഷ മാറ്റിവച്ചു. മഴയെ തുടർന്നുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഓണക്കാല റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. 2026-27 വർഷത്തേക്കുള്ള റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സമയം 6 കഴിഞ്ഞ് 4. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്ത് മുതലപ്പുഴിയിൽ കാണാതായ രണ്ടുപേർക്കായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ തുടരുകയാണ്. മൈസൂരുവിൽ വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രമായ വിവേക സ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1892 സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ മൈസൂരു സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. വിവേക സ്മാരകത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി അവിടെ ധ്യാനത്തിലിരിക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ഗവർണർ താവർചന്ദ് ഗെലോട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും തൊഴിലിലൂടെ വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 18,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്.
2: हमारी सरकार का मंत्र है इन्वेस्टमेंट से एम्प्लॉयमेंट. इसलिए सरकार ने अपनी तरफ से भी इन्वेस्टमेंट बढ़ाया. जब इन्वेस्टमेंट बढ़ता है तो रोजगार के नए अवसर बनते हैं और रोजगार बढ़ता है परिवारों की जिंदगी बेहतर होती है और आंध्र प्रदेश में

0: ഹം യഹി ഹോത്തെ ദേഖ് രഹേ.
1: സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഈ മാസം 10 നൽകേണ്ട പതിവ് വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളുടെ വികസന മൂലധന ചെലവുകൾ വേഗത്തിലാക്കാനാണ് തുക മുൻകൂറായി നൽകിയതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്, 19,208 കോടി രൂപ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായ വിഹിതം കൈമാറിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. ധനമന്ത്രാലയം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം മൊത്ത ആഭ്യന്തര ജി എസ് ടി വരുമാനം 144,695 കോടി രൂപയായി. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 10.1% അധികമാണ്. ഇറക്കുമതിയിൽ നിന്നുള്ള ജി എസ് ടി വരുമാനം 8.8% വർദ്ധിച്ച് 66,511 കോടി രൂപയായി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില എണ്ണക്കമ്പനികൾ 200 രൂപ കുറച്ചു. വിലക്കുറവിനുശേഷം ഡൽഹിയിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ പുതിയ വില 2,738 രൂപയായി. കൊൽക്കത്തയിൽ 2,872.50 രൂപയും മുംബൈയിൽ 2,691.50 രൂപയും ചെന്നൈയിൽ 2,096 രൂപയുമാണ് പുതുക്കിയ വില. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണ്ണ നേട്ടം. പ്രീതി പവാറും ജെയ്സ്മിൻ ലംബോറിയുമാണ് രാജ്യത്തിനായി സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഗാഡോയെ വീഴ്ത്തിയാണ് പ്രീതിയുടെ നേട്ടം. വടക്കൻ അയർലന്റ് താരം മിക്കേല വാൽഷിനെ ഇടിച്ചിട്ടാണ് ജെയ്സ്മിൻ സ്വർണം നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ജാതുമണി സിംഗ് മന്ദിംഗ്ബാം ഓസ്ട്രേലിയയുടെ ജെയ്ക് ഡിക്സനോട് പരാജയപ്പെട്ടതോടെ വെള്ളിമെഡൽ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതേസമയം പുരുഷ വിഭാഗം ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യയ്ക്ക് 2 മെഡൽ സ്വന്തമാക്കാനായി. പ്രവീൺ ചിത്രാവൽ വെള്ളിയും സെൽവപ്രഭു തിരുമാരൻ വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. F57 ഷോട്ട്പുട്ടിൽ ഇന്ത്യയുടെ സുമൻ റാണയ്ക്ക് സ്വർണവും ശുഭം ജയ്പാൽ വെള്ളിയും നേടിയതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 30 ഉയർന്നു. തായ്പേ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ തൻവി ശർമ്മ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തൻവി ഫൈനലിൽ എത്തിയത്. വിയറ്റ്നാമിന്റെ തുയി ലിൻ എൻഗുയനാണ് ഫൈനലിൽ തൻവിയുടെ എതിരാളി. ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിനായി വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കും. ഒരു റിപ്പോർട്ട്.
3: നശമുക്തി യുവാ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് നാളെ തുടക്കമാകുന്നതോടെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജൻ ഭാഗിധാരി പ്രചാരണ പരിപാടിയും ആരംഭിക്കും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. മൈ ഭാരത് സന്നദ്ധ സേവകർ, NSS, യുവജന ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, NGOകൾ, മറ്റ് സംഘടനകൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി രാജ്യത്തുടനീളം എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോൺ, ധ്യാന സെഷനുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയിലൂടെ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 12-ാമത് ദേശീയ കൈത്തറി ദിനാഘോഷം ഈ മാസം 7-ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗും പങ്കെടുക്കും. ദേശീയ കൈത്തറി പുരസ്കാര വിതരണം, 4 തപാൽ സ്റ്റാമ്പുകളുടെ പ്രകാശനം, കൈത്തറി ഉൽപ്പന്ന പ്രദർശനം, തത്സമയ നെയ്ത്ത് എന്നിവ ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. 1905 തുടക്കമിട്ട സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആഗസ്റ്റ് 7 കൈത്തറി ദിനമായി ആചരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് നടത്തിയ PSC പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായിക ക്ഷമതാ പരീക്ഷ മാറ്റിവച്ചതായി PSC അറിയിച്ചിട്ടുണ്ട്. പമ്പാ നദിയിലെ വെള്ളപ്പൊക്കം കണക്കിലെടുത്ത് നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന നാളെയും മറ്റന്നാളും ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നാവികസേന ഉപമേധാവിയായി വൈസ് അഡ്മിറൽ AN പ്രമോദ് സ്ഥാനമേറ്റു. 1990 ശ്രീ എ

0: പ്രമോദ് നാവികസേനയിൽ അംഗമാകുന്നത്. 36 വർഷത്തെ സർവീസിനിടയിൽ സേനയിൽ വിവിധ കമാൻഡ് നിർദ്ദേശക കാര്യനിർവഹണ നിയമന പദവികളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം സിക്കിമിലെ നാഥുല ചുരം വഴി പുനരാരംഭിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപാരം വീണ്ടും തുടങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു പുരോഗതിയാണിത്. തിങ്കൾ മുതൽ വ്യാഴം വരെയായിരിക്കും വ്യാപാരം നടക്കുക. രജിസ്റ്റർ ചെയ്ത വ്യാപാരികൾക്ക് പ്രതിദിനം 2 ലക്ഷം രൂപ വരെയുള്ള വ്യാപാരം നടത്താം. ഇന്ത്യയും റുവാണ്ടയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വിപുലമാക്കാൻ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഇന്ത്യ റുവാണ്ട ട്രേഡ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വിപണി ലഭ്യതയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും തീരുമാനിച്ചു. മരുന്നുകൾ, യന്ത്ര സാമഗ്രികൾ, വസ്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതി കൂട്ടാൻ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചു. പ്രധാന ധാതുകൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. 9 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. നിക്ഷേപങ്ങളിലൂടെ തൊഴിലും അതുവഴി വികസനവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1.09 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 200 രൂപ കുറച്ചു. ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: യുവവാണി.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

നീ സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: ദി ജീവൻ സാങ്കേതിക സഹായം ശ്യാംദാസ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ,
3: ബെഡ് ടൈം സ്റ്റോറിയിലേക്ക്
2: സ്വാഗതം. അപ്പുവിനെ നിങ്ങൾ അറിയുമോ? അപ്പുവിനെ അറിയില്ലേ? ഏഷ്യാഡിൻ്റെ ചിഹ്നമായ അപ്പു എന്ന ആനയെ നിങ്ങൾ അറിയില്ലേ?
3: ഇത് ആ ചുണക്കുട്ടൻ്റെ കഥയാണ്. ഏഷ്യാഡ് കഴിഞ്ഞ ഉടനെ അപ്പു കേരളത്തിൽ മടങ്ങി വന്ന് തൻ്റെ വസതിയായ കാട്ടിലേക്ക് പോയി.
2: അപ്പുവിനെ ആഹ്ലാദത്തോടെ കൂട്ടുകാർ സ്വാഗതം ചെയ്തു. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളിനെ തന്നെ ഏഷ്യാഡിൻ്റെ ചിഹ്നമായി തിരഞ്ഞെടുത്തതിൽ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്നാൽ സിംഹത്തിന് ഇതൊട്ടും പിടിച്ചില്ല. മൃഗരാജാവായ തന്നെ തഴഞ്ഞിട്ട് ആനയെ തിരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ലെന്നാണ് അവൻ്റെ പക്ഷം. ഇനി അപ്പു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ഈ കാട്ടിൽ വിലയും നിലയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ കാട് കടത്തണം. ഇതായിരുന്നു സിംഹത്തിൻ്റെ ഉള്ളിലിരിപ്പ്. ഏഷ്യാഡ് നടക്കുമ്പോൾ തന്നെ ഒരു സർക്കസ് കമ്പനിയുടെ മാനേജർ അപ്പുവിനെ നോട്ടമിട്ടിരുന്നു. അപ്പുവിനെ കിട്ടിയാൽ കമ്പനിയുടെ പ്രശസ്തി വർദ്ധിക്കും. ഏഷ്യാഡ് അപ്പുവിനെ ഒരു നോക്കു കാണുന്നതിന് വേണ്ടി സർക്കസ് കൂടാരത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറും. സർക്കസ് കമ്പനിയുടെ ആൾക്കാർ അപ്പുവിനെ അന്വേഷിച്ച് കാട്ടിലെത്തി. അവർ ആദ്യമായി കണ്ടത് സിംഹത്തെയായിരുന്നു. ഇവർ എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നതായിരിക്കും എന്ന് സിംഹം വിചാരിച്ചു. അതുകൊണ്ട് സിംഹം ഓടി ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചു. ഗുഹയുടെ മുമ്പിൽ നിന്ന് സർക്കസ് കമ്പനി

0: ക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം സിംഹം ചെവി കൂർപ്പിച്ച് കേട്ടു. അപ്പുവിനെ പിടിക്കാനാണ് അവർ വന്നിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ സിംഹത്തിന്റെ പേടിയെല്ലാം മാറി. ഗുഹയ്ക്ക് പുറത്തു വന്ന സിംഹം അപ്പുവിനെ പിടിക്കുന്നതിന് എല്ലാ സഹായങ്ങളും കമ്പനിക്കാർക്ക് വാഗ്ദാനം ചെയ്തു. സിംഹം പറഞ്ഞു, അവനിപ്പോ വലിയ ഗമയിലാണ്. ഏഷ്യാട് കാലത്ത് ലഭിച്ച ശീലങ്ങൾ ഇന്നും അവൻ ചിട്ടയോടെ പാലിക്കുന്നുണ്ട്. എന്നും രാവിലെ എണീറ്റ് അല്പം നടക്കുക, വ്യായാമം ചെയ്യുക, ഓടുക, നീന്തിക്കളിക്കുക, നീന്തി കുളിക്കുക, കൃത്യസമയത്ത് മിതമായി ഭക്ഷണം കഴിക്കുക, ഏതെല്ലാം സമയത്ത് അപ്പു എവിടെയെല്ലാം ഉണ്ടാകുമെന്ന കാര്യം സർക്കസ് കമ്പനിക്കാർക്ക് സിംഹം പറഞ്ഞു കൊടുത്തു. സിംഹം പറഞ്ഞു കൊടുത്ത സ്ഥലങ്ങളിൽ അപ്പുവിനെ പിടിക്കുന്നതിന് വേണ്ടി കമ്പനിക്കാർ കറങ്ങി നടന്നു. അതിരാവിലെ അപ്പു എണീറ്റു. സുന്ദരമായ കാലാവസ്ഥ, സുഖശീതളമായ കാറ്റ്, പക്ഷികളുടെ കളകൂജനം. അപ്പുവേട്ടാ, പക്ഷികൾ വിളിച്ചു. എന്തോ അപ്പു വിളി കേട്ടു. അപ്പുവിന്റെ നെറ്റിയിൽ സൂര്യന്റെ അടയാളം മിന്നി തിളങ്ങുന്നു. സ്നേഹപ്രകടനമെന്നോണം പക്ഷികൾ അപ്പുവിന്റെ ശരീരത്തിൽ അവിടെ വന്നിരുന്നു. തന്റെ നെറ്റിയിലെ അടയാളം കാരണമാണ് സുഹൃത്തുക്കൾ എളുപ്പം തിരിച്ചറിയുന്നതെന്നറിഞ്ഞപ്പോൾ അപ്പുവിന് സന്തോഷം തോന്നി. എന്തൊക്കെയുണ്ട് കുട്ടികളെ വിശേഷങ്ങൾ? അപ്പു ചോദിച്ചു. അവർ വിശേഷങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. സമയം പോയത് അറിഞ്ഞില്ല. പതിവ് നടത്തം മാറ്റിവെക്കേണ്ടി വന്നു. രാവിലെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പിടിക്കാമെന്ന് കരുതി സർക്കസുകാർ പതുങ്ങിയിരുന്നത് വെറുതെ ആയി. ഉച്ചയായപ്പോൾ സർക്കസ് കമ്പനിക്കാർ സിംഹത്തെ ചെന്ന് കണ്ടു. സിംഹം പറഞ്ഞു, ഇന്ന് അപ്പു എണീറ്റപ്പോൾ താമസിച്ചു പോയിട്ടുണ്ടോ? ഉച്ചയായല്ലോ. ഇപ്പോൾ അവൻ അടുത്തുള്ള കുളത്തിൽ കാണും. സർക്കസുകാർ കുളക്കരയിൽ ഒളിച്ചിരുന്നു. രാവിലത്തെ നടത്തവും വ്യായാമവും ലഘുഭക്ഷണവും കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ അപ്പു കുളിക്കാൻ വരുന്നത് കുളത്തിൽ തന്നെ ആയിരുന്നു. എന്നാൽ അന്ന് കുളിക്കാൻ വന്നപ്പോൾ വഴിയിൽ വെച്ച് ഉറ്റ ചങ്ങാതിയായ മുയലിനെ കണ്ടു. അപ്പുവിനെ കണ്ടതും മുയൽ തുള്ളിച്ചാടി സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പുചേട്ടനെ കണ്ടിട്ട് എത്ര നാളായി? ഇപ്പോഴെവിടെ പോകുന്നു കുളിക്കാൻ? അപ്പു പറഞ്ഞു. മുയൽ അപ്പുവിനെ കുളിക്കാൻ വിട്ടില്ല. അപ്പു പറഞ്ഞു, സമയം വളരെയേറെയായി ചക്ക, എനിക്ക് പോണം. പക്ഷികൾ കാരണം ഇന്നെന്റെ മോർണിംഗ് വാക്ക് മുടങ്ങിയല്ലോ. എന്നും രാവിലെ നടക്കുമോ? മുയൽ ചോദിച്ചു. അതെ, പിന്നെ വ്യായാമം ചെയ്യും, അത് കഴിഞ്ഞ് ലഘുഭക്ഷണം കഴിക്കും. എത്ര കാലം കൊണ്ട് ഞാൻ ഈ രീതിയിലാണല്ലോ കഴിയുന്നത്. ഇപ്പൊ ഏഷ്യാടൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അങ്ങനെയൊക്കെ വേണമോ? ഏഷ്യാടല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയും പല ലോക മത്സരങ്ങളും വരുമല്ലോ. ഒരു പക്ഷേ അവിടെയൊക്കെ എന്നെ തന്നെ ചിഹ്നമായി സ്വീകരിച്ചാലോ? അപ്പു മനോരാജ്യത്തിൽ മുഴുകി. അങ്ങനെ അവൻ അവന്റെ കാട്ടിലെത്തി. അപ്പുവിനെ കുറിച്ചുള്ള കഥ കുട്ടികളെ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ശബ്ദാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

0: കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമന്ദാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. മൊറോക്കോയിൽ നിന്ന് സ്പെയിനിന്റെ സ്വയംഭരണ പ്രദേശമായ സെറ്റയിലേക്ക് വൻതോതിൽ അഭയാർത്ഥികൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിലും അപകടങ്ങളിലുമായി 57 പേർ മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെറും 80,000 ജനസംഖ്യയുള്ള സെറ്റയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏകദേശം 60,000 പേർ പ്രവേശിക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രദേശത്ത് ഗുരുതര കുടിയേറ്റ പ്രതിസന്ധി രൂപപ്പെട്ടത്. 2026-ൽ ഇതുവരെ അമേരിക്കയിൽ നിന്ന് 2,273 ഇന്ത്യൻ പൌരന്മാരെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 31-നാണ് മന്ത്രാലയം ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടത്. 2026 ജനുവരി 1 മുതൽ ഇതുവരെയുള്ള കണക്കാണിത്. 2025-ൽ ആകെ 3,567 ഇന്ത്യൻ പൌരന്മാരെയാണ് US-ൽ നിന്ന് നാടുകടത്തിയത്. ഫോമയുടെ ജന്മനാടായ ഹ്യൂസ്റ്റണിൽ 9-ാമത് ഫോമ അന്താരാഷ്ട്ര കൺവെൻഷൻ ആരംഭിച്ചു. സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിച്ച സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക സംഗമമായ ഫൊക്കാന ഗായകൻ ഗാനക കൺവെൻഷനിലെ ജനപ്രിയ ഹാസ്യവേദിയായ ചിരിയരങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത മലയാളി ചലച്ചിത്ര സംവിധായകനും നടനും ഹാസ്യകലാകാരനുമായ നാദിർഷ നിർവഹിക്കും. പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി ലോകോത്തര നിലവാരത്തിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിന്റെ നിർമ്മാണത്തിനും വികസനത്തിനുമായി പ്രത്യേക ചാരിറ്റി ഷോ സംഘടിപ്പിക്കുന്നു. മാന്ത്രികതയും സംഗീതവും സാമൂഹിക പ്രതിബദ്ധതയും സമന്വയിപ്പിക്കുന്ന ഈ പരിപാടി ഭിന്നശേഷി സമൂഹത്തിന്റെ ഒരു പുതു സൃഷ്ടിക്കായുള്ള ജനകീയ മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

4FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.